ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ജേഴ്സി ദ്വീപിലേക്ക് വിക്ടർ യൂഗോയെ നാടുകടത്തിയിട്ടുണ്ട്. ലാമിറാബിലോ അഥവാ പാവങ്ങളെന്ന വിഖ്യാതമായ നോവൽ രചിച്ച ആളാണ് വിക്ടർ ഹ്യൂഗോ. ജേഴ്സി ദ്വീപിലെ തുറമുഖത്തിന് സമീപം കടലിലേക്ക് എത്തി നോക്കുന്ന കിഴുക്കാൻ തൂക്കായ ഒരു പാറക്കെട്ടുണ്ട്. അവിടെ ചെന്നാൽ പായൽ പിടിച്ച് ജീർണിച്ച ഒരു ബെഞ്ച് കിടക്കുന്നത് കാണാം. മാതൃരാജ്യമായ ഫ്രാൻസിനാൽ പീഡിപ്പിക്കപ്പെട്ട വിക്ടർ ഹ്യൂഗോയ്ക്ക് നിരവധി മനക്ലേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏകാഗിയായി അയാൾ ആ ബെഞ്ചിൽ പോയി ഇരിക്കുമായിരുന്നു. ആ ഏകാന്തത ഹ്യൂഗോയെ ഒരു പരിധിവരെ ശാന്തനാക്കി. ഏറെ നേരം കടലിൽ നോക്കിയിരുന്ന ശേഷം ചെറുതോ വലുതോ ആയ കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ടാവും ഹ്യൂഗോ തിരിച്ചുപോകുന്നത്. ഒരു ദിവസവും ഈ പതിവ് അദ്ദേഹം മുടക്കിയിരുന്നില്ല. ദ്വീപിലെ ഒരു വൃദ്ധൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ ഹ്യൂഗോയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും കല്ല് കടലിലേക്ക് എറിയുന്നത്? ആ വിശ്വസാഹിത്യകാരൻ അല്പനേരം നിശബ്ദനായിരുന്നിട്ട് പറഞ്ഞു, വെറും കല്ലല്ല ഞാൻ കടലിലേക്ക് എറിയുന്നത്. ഓരോ കല്ല് വലിച്ചെറിയുമ്പോഴും അയ്യോ എനിക്ക് ദുരിതം വന്നല്ലോ എന്ന ഭാവം കൂടിയാണ് എറിഞ്ഞുകളയുന്നത്. വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തിലേക്കുള്ള വെളിച്ചമീശലായിരുന്നു അത്. ആ വൃദ്ധനാകട്ടെ സദാ തന്റെ വാർദ്ധക്യത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പരിതപിച്ചുകൊണ്ടിരുന്ന ആളുമായിരുന്നു. ഹ്യൂഗോയുടെ വാക്കുകൾ അയാളെ വല്ലാതെ സ്പർശിച്ചു. പരിതപിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് അയാൾ മനസ്സിലാക്കി. ഇതിനിടയിൽ രണ്ട് മീനെങ്കിലും പിടിച്ച് തനിക്ക് ജീവിക്കാമായിരുന്നു. മനുഷ്യരിൽ എത്രയോ പേർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു പരിതപിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ആയുസിന്റെ ഒരു നല്ല പങ്ക് ഇപ്രകാരം സ്വയം സഹതപിച്ച് നഷ്ടപ്പെടുത്തുന്നവരാണ്. ഇങ്ങനെ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന പക്ഷം അത് സ്വയം നാശത്തിന് കാരണമാകും, ഉദാസീനമായി തീരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, സ്വയം ദുഃഖിക്കുന്നവരും തന്നോട് തന്നെ അനുകമ്പ കാണിക്കുന്നവരും സ്വാർത്ഥരാണ്. കാരണം അവർക്ക് മറ്റുള്ളവരോട് യഥാർത്ഥമായ അനുകമ്പ കാട്ടാനാവില്ല. എന്തെല്ലാം ജീവിത സൌകര്യങ്ങൾ ഉണ്ടായാലും ഒന്നിലും അവർക്ക് തൃപ്തി പ്രകടിപ്പിക്കാനാവില്ല. ഇങ്ങനെയൊരു ജീവിതമാണല്ലോ തനിക്ക് കിട്ടിയതെന്ന് സദാ പരിതപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ തൃപ്തി കിട്ടാനാണ്? തൊട്ടതിനെല്ലാം പരാതി, എല്ലാവർക്കും കുറ്റം, ഞാൻ മാത്രമാണ് ശരി, തന്നെപ്പറ്റി മാത്രം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഓർക്കുക, അയാൾ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന ഒരാളായാലും അങ്ങനെ ഒരാൾ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഉദാത്തമായ സൌഹൃദത്തോടെ ഈ ലോകത്തെ ആസ്വദിച്ചുകൊണ്ട് ജീവിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ സ്വയം സഹതപിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുക്തമാകാൻ ശ്രമിക്കൂ. സ്വയം കഴിഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്ര സഹായം തേടുന്നതും നന്നായിരിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ചിന്തിക്കണമെന്നൊന്നുമില്ല, വെറുതെ ചിന്തിച്ചു നോക്കിയാലും മതി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നവയാണ്. സത്യത്തിൽ ഈ ആശയം ഒരു ഇംഗ്ലീഷ് കവിതയുടെ തലക്കെട്ടാണ്. ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്നാണ് ആ ശീർഷകം. അതിമനോഹരമായ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതമെന്ന സൗന്ദര്യം, അരുണകിരണങ്ങളാൽ സമ്മോഹനമായ അതീവ സുന്ദരമായ പ്രഭാതം, മഞ്ഞുതുള്ളികൾ, പുലരിയിൽ ഹൃദ്യമായി പൂക്കുന്ന സുരഭില സുന്ദരമായ പുഷ്പങ്ങൾ, നീലാകാശങ്ങളെ കീറിമുറിച്ച് പറന്നുപോകുന്ന വെള്ളിക്കൊക്കുകൾ, അനവധ്യ സുന്ദരമായി എന്നാൽ അലക്ഷ്യമായി പറന്നകലുന്ന മേഘശകലങ്ങൾ, പച്ച അതിന്റെ ലാവണ്യ അനുഭൂതി മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, കുളിർനില ചന്തങ്ങൾ, പട്ടുപരവതാനിയിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ്ണപ്പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, ഇളം കാറ്റുകൾ, മഴ, പ്രാണകോശങ്ങളെ സ്പന്ദിപ്പിച്ചു നിർത്തുന്ന ജീവവായു, ഇലകൾ, അരുവികൾ, കായൽ തടങ്ങൾ, പുഴകൾ, കടലുകൾ, കുന്നിൻപുറങ്ങൾ, മൈതാനങ്ങൾ, പുൽമേടുകൾ, അങ്ങനെ എന്തെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നു. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് പറയുവാനാവുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഓർത്തുനോക്കൂ. കാനനം മോഹനം ശാന്തം ഭീകരം, ഞാനോ പരിശദം ബന്ധങ്ങളാൽ ബന്ധിതൻ എന്ന റോബർട്ട് ഫ്രോസ്റ്റ്. പ്രകൃതി എന്ന മഹാത്ഭുതം നമുക്ക് വെറുതെ കിട്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെയാണ് മറ്റെന്തോ ആണ് വില പിടിച്ചത് എന്ന അർത്ഥത്തിൽ മനുഷ്യർ ഈ ഓട്ടമത്രയും ഓടിത്തിമിർക്കുന്നത്. സ്വർണം അമൂല്യമെന്ന് പറയുന്ന മനുഷ്യരോട് എന്തു പറയാനാണ്? ഒരു മഞ്ഞ ലോഹത്തോടുള്ള ആർത്തി, ആർത്തിയെ വിറ്റ് കാശാക്കുന്ന മറ്റു ചിലർ. ആനന്ദമല്ല മനുഷ്യൻ തേടുന്നത്, ആഗ്രഹങ്ങളാണ്. അതാകട്ടെ ദുഃഖത്തിന്റെ ഇരിപ്പിടവുമാകുന്നു. ലളിതമായ ജീവിതം മനുഷ്യന് ആനന്ദം പ്രദാനം ചെയ്യും. സന്തോഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കൂ, അതൊന്നും കാണുന്നില്ല. അന്വേഷിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഫിൻലൻഡ് ജനത അവരുടെ സന്തോഷത്തിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? 70% വനമേഖലകളുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അവധി ദിനങ്ങളിൽ അവർ വനപാതകളിലൂടെ നടക്കാനിറങ്ങും. പ്രകൃതിയുടെ പരിച്ഛേദം പോലെ വിശാലമായ ആ നിഴൽക്കാടുകൾ അവർക്ക് കണ്ണടച്ച് ധ്യാനിക്കാനുമാവും. അത്രയും പ്രകൃതി അനുകൂലമായാണ് അവർ ജീവിക്കുന്നത്. ജനസംഖ്യയിൽ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമുള്ള നാടാണ് ഫിൻലൻഡ്. ശില്പോദ്യാനങ്ങൾ, ആർട്ട് ഗാലറികൾ, അതൊക്കെ അവരുടെ സന്തോഷത്തിന്റെ കാരണങ്ങളാകുന്നു. അവർ സ്വർണ്ണക്കടകളെക്കുറിച്ച് പറയുന്നില്ല, വില കൂടിയ വസ്ത്രക്കടകളെക്കുറിച്ചും പറയുന്നില്ല. ഏറ്റവും വില കൂടിയ പ്രകൃതി നമുക്ക് വെറുതെ കിട്ടുന്നു. അതേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ലതാനും. സ്വസ്തിതേ സൂര്യതേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാം ഇത്തിരി ചൂടുപാൽ വെളിച്ചം കുടിച്ചിവിടെ, ഈ കൊച്ചുവട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി. നിങ്ങൾ വയ്ക്കുന്ന മരം ഒരിക്കലും നിങ്ങളുടേത് മാത്രമല്ല, അത് നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മണ്ണിൽ നിൽക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഫലം നിങ്ങൾ ആർക്കും കൊടുക്കാതെ ഭുജിക്കുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ജീവവായു അതെല്ലാവർക്കുമുള്ളതാണ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മരങ്ങൾ നടാത്തവരുമുണ്ട്. എന്റെ ഈ പ്രായത്തിൽ മരം വച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കായ്ക്കുന്ന കാലം ഞാനുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? വെറുതെ കിട്ടുന്ന ഭൂമിയെ പങ്കിട്ടിതെന്റെ നിന്റെ എന്നാർത്തി പെരുമ്പറ മുഴക്കുന്നു മനുഷ്യർ. ഈ ജീവവായു നിനക്കുള്ളതല്ലെന്ന് കൊട്ടിഘോഷിക്കുന്ന കാലങ്ങളെത്തുമേ എന്ന കാവ്യം എത്ര സത്യമാണെന്നോർക്കുക. അനർഘമീ നിമിഷം എന്തുകൊണ്ടെന്നാൽ, പ്രപഞ്ചമേ നീ നൽകും ഈ അമൂല്യതകൾ എത്രമേൽ ശോഭനം ദീപ്തം. അറിയുന്നു ഞാനതിൻ മൂല്യം, എന്നിട്ടും എന്തിനോ തേടുന്നു മറ്റേതോ അമൂല്യമാം ഖനികളെ എന്ന കവിവാക്യം ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട്. ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. തുടർന്ന് മണാലിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ ഹിഡിംബ ക്ഷേത്രവും അടൽ ടണൽ റോഹ്താങ്ങും സന്ദർശിക്കും. മറ്റന്നാൾ ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. 240 വിദ്യാർത്ഥികൾക്ക് PhD ബിരുദങ്ങളും 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ന് നീറ്റിലിറക്കും. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിടും. കൂടാതെ നവീകരിച്ച സ്ലിപ്പ് വേ 4 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. സ്ലിപ്പ് വേ 4 445,000 ടൺ വരെ വരുന്ന കപ്പലുകൾ നിർമ്മിക്കാൻ വിശാഖപട്ടണം കപ്പൽശാലയെ പ്രാപ്തമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ആണ് വോട്ടെടുപ്പ് നടത്തുന്ന ഏക ലോക്സഭാ മണ്ഡലം. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതായും മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി ഇന്ന് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. തുറമുഖത്തെക്കുറിച്ച് സ്മിതി എം പള്ളുരുത്തി.
1: പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. കൊളംബോ, ദുബായിലെ ജബലലി, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ തുറമുഖങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ചരക്ക് നീക്കത്തിന്റെ ഒരു ഭാഗമെങ്കിലും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കവേ നിലമേൽ എക്സ്പോർട്ട് CEO ശ്രീ സുരേഷ് മേത്തി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ശക്തമായ ഉത്തേജകമായി മാറുമെന്നും ശ്രീ സുരേഷ് മേത്തി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന വിഴിഞ്ഞം തുറമുഖം 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക പങ്കാളിയാവുകയാണ്.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാന എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായ മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുകയും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസലിംഗ്, ചികിത്സ എന്നിവ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിന്റെ ഭാഗമായി ദേശീയ വോളിബോൾ താരവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മാറുവാനിയോസ് കോളേജ് ബ്രാൻഡ് അംബാസഡറുമായ ഷോൺടി ജോൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കും.
0: സംസ്ഥാനത്ത് 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളിൽ മാത്രമല്ലെന്നും നാടിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർകോട്.

0: കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ദ്വിദിന ദേശീയ സെമിനാറിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി.
1: ഭാരതീയ സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്നും നാളെയുമായി നടക്കുന്ന സെമിനാറിൽ വന്ദേ മാതരത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൌതിക തലങ്ങളും ചരിത്രത്തിലെ സ്ഥാനവും ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10-ന് ലൈബ്രറി സെമിനാർ ഹാളിൽ പ്രമുഖ എഴുത്തുകാരൻ മാലൻ വി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ വിശിഷ്ട അതിഥിയാകും. സാഹിത്യ അക്കാദമി ഡെപ്യൂട്ടി സെക്രട്ടറി നവീൻ കുമാർ, കേന്ദ്ര സർവകലാശാല ഡീൻ അക്കാദമിക് പ്രൊഫസർ ജോസഫ് കോഴിപ്പള്ളി, ഡോക്ടർ താരു എസ് പവാർ എന്നിവർ സംബന്ധിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യ അതിഥിയാവും. സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് കൺവീനർ കെ പി രാമ.
0: സംസ്ഥാനത്ത് ഇന്നും ശക്തമഴയ്ക്ക് സാധ്യതയെന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് ആദ്യ മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം, ഗുജറാത്ത്, ഹരിയാന, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ 6 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ കേരളം ഹരിയാനയെ 10 wicketsന് തോൽപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കണമെന്ന് KFB വനിതാ ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാജൻ ജെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൊതുപ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. 12 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി രാവിലെ ആരംഭിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അറിയിച്ചു. സേവാസങ്കല്പ അഭിയാന്റെ ഭാഗമായി BJP കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. രാവിലെ സരോവരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി OJ ജനീഷ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. K ജയന്ത് MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ MK രാഘവൻ MP, കോർപ്പറേഷൻ മേയർ O സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലിമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലക്ഷദ്വീപ് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കവരത്തി ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മുൻ NYC അധ്യക്ഷൻ സയ്യിദ് ഹാമിദ് ചെറിയകോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലെ സ്വകാര്യ ഭൂമിയിൽ ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്ന് ചെറിയകോയ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ബാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7-ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

0: ധരുണാ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് രസിക സദനത്തെ കുറിച്ച് കേൾക്കാം. രസിക സദനം, അതൊരു വീടാണ്. അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, രസിക സദനം വീറ്റിയുടെ വീടാണ്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞ വീറ്റി, അങ്ങനെ പറഞ്ഞതിന് കൊച്ചി രാജാവിന്റെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായ വീറ്റി, ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ വീറ്റി, യാഥാസ്ഥിതിക കേരളത്തെ കിടുക്കിക്കളഞ്ഞ പല പ്രവർത്തനങ്ങളും ചെയ്ത വീറ്റി, സ്വന്തം സഹോദരി വിധവയായപ്പോൾ അവരെ MRB വിവാഹം ചെയ്തു കൊടുക്കാൻ ധൈര്യപ്പെട്ട വീറ്റി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയ വീറ്റി ഭട്ടതിരിപ്പാട്, നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള ആദർശം നടപ്പിലാക്കിയ മനുഷ്യസ്നേഹിയുടെ വീടാണ് രസിക സദനം. വിപ്ലവകാരികളുടെ സദനമായിരുന്നു അത്. നാലപ്പാട്ട് നാരായണ മേനോനും സഹോദരൻ അയ്യപ്പനും ചേർന്നാണ് വീടിന് രസിക സദനം എന്ന് പേരിട്ടത്. 5 കൊല്ലം മാത്രമാണ് വീട്ടി ഭട്ടതിരിപ്പാട് രസിക സദനത്തിൽ താമസിച്ചത്. ആ 5 കൊല്ലം കൊണ്ട് തന്നെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഇടം നേടാനായ വീടാണ് രസിക സദനം. എന്തൊക്കെ ചർച്ചകൾക്ക് സാക്ഷിയായ വീട്! ഐത്തോച്ചാടനം, ക്ഷേത്രപ്രവേശനം, സ്ത്രീകളുടെ വേഷപരിഷ്കാരം, പന്തിഭോജനം, വിധവാ വിവാഹം, അങ്ങനെ എന്തെല്ലാം നൂതനമായ ആശയ ആവിഷ്കാരങ്ങൾ രസിക സദനത്തിൽ വെച്ച് നടന്നു. രസിക സദനത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് പോലും വ്യത്യസ്തമായിരുന്നു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ടായിരുന്നു. പഞ്ചമി പെറ്റ പന്തിരുകുലത്തിന്റെ പഴയ പാക്കനാർ കുടുംബത്തിലെ കാരണവർ, ഇരേറ്റിങ്കൽ കുഞ്ഞൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് മിത്രഭോജനം നടത്തിക്കൊണ്ടായിരുന്നു രസിക സദനം ആരംഭിച്ചത്. തൃത്താലയ്ക്കടുത്ത് ആലൂരിനടുത്താണ് രസിക സദനം. കവുങ്ങും തെങ്ങും തൊടിയുമൊക്കെയുള്ള വീട്, തെങ്ങും കവുങ്ങുകളുമൊക്കെ വീട്ടിൽ തന്നെ വച്ചുപിടിപ്പിച്ചവയാണ്. അധ്വാനിച്ച് ജീവിച്ച മനുഷ്യൻ, കണ്ണീരും കിനാവുമായിരുന്നു ആ ജീവിതം. വിപ്ലവം നയിക്കുമ്പോഴും ദാരിദ്ര്യം കൂട്ടിനുണ്ടായിരുന്നു. രസിക സദനം പക്ഷേ ഒന്നും പുറത്തറിയിച്ചില്ല. ചൂടുള്ള ചർച്ചകളിൽ അത് വെന്തു. കെ കേളപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ച് പറഞ്ഞത് അതൊരു ആറ്റം ബോംബാണെന്നാണ്. ഏറ്റവും ചെറിയ ഒരു അണു അഥവാ ആറ്റം അതിന്റെ ശക്തി ജ്വലിപ്പിക്കുവാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അത് അമ്പരപ്പിക്കും. അങ്ങനെ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കിയ വീറ്റി എന്ന വെള്ളിത്തിരുത്തി താഴത്തെ രാമൻ ഭട്ടതിരിപ്പാടിന്റെ വീട് ചരിത്ര സ്മാരകം എന്നതിനേക്കാൾ നവോത്ഥാന സ്മാരകമാണ്. വീറ്റിയുടെ ജീവിതം ആധുനിക കേരളത്തിന്റെ ജീവചരിത്രത്തിലെ വിശിഷ്ടമായ ഒരധ്യായമാണ്. നാരായണ ഗുരുവിന് ശേഷം കേരളം ഇതുപോലൊരു സാമൂഹിക പരിഷ്കർത്താവിനെ കണ്ടിട്ടില്ല തന്നെ. അക്കിത്തം പറയുന്നത് ശങ്കരാചാര്യർക്കും ശ്രീനാരായണനും ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ചൈതന്യ വിശേഷമാണ് വീറ്റി എന്നാണ്. രസിക സദനം ഇന്നുമുണ്ട്. വീറ്റിയുടെ വീട് എന്നെഴുതി വെച്ച ഒരാർച്ച് കടന്നു വേണം അതിനകത്തെത്താൻ. രസിക സദനം ഒരു മ്യൂസിയമല്ല. വീറ്റിയുടെ പിന്മുറക്കാരുമല്ല അവിടെ താമസിക്കുന്നത്. എന്നാലും വിലയ്ക്ക് വാങ്ങിയ വ്യക്തി അതിന് പേരിട്ടത് വീറ്റിയുടെ വീടെന്നാണ്. വിശേഷപ്പെട്ട വീട് ആ പേരിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നത് സാംസ്കാരികമായ ഒരു തലയെടുപ്പ് തന്നെയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് LR മധുജൻ.

ശ്രോതാവ് കുളിരുന്നൊരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: شدی. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ എച്ച്എൽ നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ റോസ്താംഗിലുള്ള അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്കുള്ള ശങ്കർദയാൽ ശർമ്മ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. 240 ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD ബിരുദവും സമ്മാനിക്കും. 2024-25-26 അക്കാദമിക് വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 60 വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡലുകളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാമേലിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. കുടിയേറ്റം, തൊഴിൽ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കരാറുകൾ. പ്രതിരോധ രംഗത്തും ആണവോർജ്ജ മേഖലയിലും സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ കോരാപുട്ടിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷൻ നിർമ്മിച്ച എയ്റോ എഞ്ചിന്റെ പുതിയ പതിപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യത്തെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പും അദ്ദേഹം ഇന്ന് നീറ്റിലിറക്കും. 5ാമത് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പിന്റെ കീലിന്റെ നിർമ്മാണോദ്ഘാടനവും ശ്രീ സിംഗ് നിർവ്വഹിക്കും. നവീകരിച്ച സ്ലീപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 5ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഘടനയും സ്വഭാവവുമുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: In a way, what we would today call multi-alignment, which is we have partners who each have their interests, each of these relationships is different, they have different challenges, they have different opportunities. There was a time when you issue unique to India. I think more and more countries today face that, which is how do you engage all the important players in the world.
0: അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മെഥനോളുമായി പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷിപ്പിംഗ് മേഖലയ്ക്കായി 200 കോടി രൂപ നിക്ഷേപത്തിൽ ബോഗിബിൽ ടെർമിനലിൽ പുതിയൊരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി നടത്തിയ ഈ ചരക്ക് നീക്കം വടക്കു കിഴക്കൻ മേഖലയ്ക്ക് നേരിട്ടുള്ളതും പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യാപാര ഇടനാഴി പ്രദാനം ചെയ്യുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവഴി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ സഹായകമാവുകയാണ്. സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ നടപ്പാക്കിയ പദ്ധതിയാണിത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുരപ്പുറത്ത് 40% സബ്സിഡിയിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവ് ലഭിക്കുന്നുവെന്ന് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയും കണ്ണൂർ തളാപ്പ് സ്വദേശിനിയുമായ അനില പറയുന്നു.
4: ഞാൻ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാധാരണയായിട്ട് എനിക്ക് കറണ്ട് ബില്ല് 3000 രൂപയൊക്കെ വരാറുണ്ട്. സോളാർ ഘടിപ്പിച്ചത് മുതൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ.
0: 2047 വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. 2024 ഡിസംബറിൽ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി എം ലിജു പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ മത്സരങ്ങൾക്കിടെ തൃശൂർ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ തകർന്നു വീണ സംഭവത്തിൽ കായിക വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OJ ജനീഷ്. സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സമൂഹ മാധ്യമ സന്ദേശത്തിൽ വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യയിൽ നടന്ന 8th മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ത്യൻ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ടെൽ അവീവിലേക്കുള്ള ഫ്ളൈ ദുബായ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. October 2 മുതൽ 5 വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്ക് 37 വിമാനങ്ങൾ സർവീസ് നടത്തുകയും 7479 യാത്രക്കാരെ എത്തിക്കുകയും ചെയ്തതായി GCAA വ്യക്തമാക്കി. നിർത്തിവച്ച ഫ്ളൈ ദുബായ് സർവീസുകൾക്ക് പകരമായി ഇത്തിഹാദ് എയർവേസിനൊപ്പം ഇസ്രയേലി വിമാന കമ്പനികൾക്കും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി UAE അധികൃതർ നൽകിയിരുന്നു. യമനിൽ സാദ, അൽജൌ, തായിസ് പടിഞ്ഞാറൻ തീരം എന്നിവിടങ്ങളിലായി ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ പ്രസിഡന്റ് റഷാദ് അൽ അലിമി. ഓപ്പറേഷൻ ഡൌൺ ഓഫ് യമൻ എന്ന പേരിട്ട ആക്രമണം ഹൂതികളുടെ കൈവശമുള്ള ബാക്കി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യമൻ മുഴുവൻ സർക്കാരിന്റെ അധികാരം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അൽ അലിമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം എന്താണ് നിങ്ങളുടെ കണ്ണുകൾ കാണുന്നത്? അവളുടെ കണ്ണുകളോ അവളുടെ ചിന്തകളോ അവളുടെ സംസാരത്തിലെ ആത്മവിശ്വാസമോ അവളുടെ കഴിവുകളോ അവൾ നേടിയ അറിവോ അവൾ സ്വപ്നം കാണുന്ന ലോകമോ അതോ അവളുടെ ശരീരം മാത്രമോ? ഈ ചോദ്യം ഒരു വ്യക്തിയോട് മാത്രമല്ല, ഒരു സമൂഹത്തോട് തന്നെ ചോദിക്കേണ്ട സമയമാണിത്. കാരണം സ്ത്രീയെ മനുഷ്യനായി കാണുന്നതിന് മുൻപ് അവളുടെ ശരീരത്തെ അളക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സംസ്കാരം കൂടിക്കൂടി വരുന്നു എന്ന സംശയം. അവൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, എത്ര ശരീരഭാരമുണ്ട്, നിറമെന്താണ്, ശരീരത്തിന്റെ ആകൃതി എങ്ങനെയാണ്, എത്രത്തോളം ശരീരം മറച്ചിരിക്കുന്നു, എത്രത്തോളം കാണുന്നു, ഇവയെല്ലാം അവളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിധിന്യായങ്ങളായി മാറുന്നു. ഒരു സ്ത്രീയുടെ ശരീരം പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമാകുന്നു. അവളുടെ വസ്ത്രം പൊതുസമൂഹത്തിന്റെ അഭിപ്രായ വിഷയമാകുന്നു. അവളുടെ സൗന്ദര്യം പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലാകുന്നു. അവളുടെ ലൈംഗികത പൊതുസമൂഹത്തിന്റെ ധാർമ്മിക പരിശോധനയ്ക്ക് വിധേയമാകുന്നു. പക്ഷെ അവളുടെ ബുദ്ധി, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ അറിവ്, അവളുടെ സൃഷ്ടിപരത, അവളുടെ രാഷ്ട്രീയ ബോധം, അവളുടെ ശാസ്ത്രീയ ചിന്ത, അവളുടെ മനുഷ്യനെന്ന നിലയിലുള്ള അവകാശങ്ങൾ, അവിടെ പലപ്പോഴും സമൂഹത്തിന്റെ ശബ്ദം പെട്ടെന്ന് മങ്ങിപ്പോകുന്നു. സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന ഈ സമീപനം ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വഭാവമല്ല, അതൊരു സാമൂഹിക നിർമ്മിതിയാണ്. തലമുറകളായി കൈമാറപ്പെട്ട അധികാരബന്ധങ്ങളും ലിംഗധാരണകളും സാംസ്കാരിക ശീലങ്ങളും ചേർന്നാണ് ഈ കാഴ്ചപ്പാട് രൂപപ്പെട്ടത്. പുരുഷനെ പലപ്പോഴും അവന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് സമൂഹം തിരിച്ചറിയുന്നത്. അയാൾ നല്ല എഴുത്തുകാരനാണ്, അയാൾ മികച്ച ശാസ്ത്രജ്ഞനാണ്, അയാൾ നല്ല രാഷ്ട്രീയക്കാരനാണ്, അയാൾ കഴിവുള്ള ഭരണാധികാരിയാണ്, അയാൾ മികച്ച നടനാണ്. എന്നാൽ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവളുടെ കഴിവിന് മുൻപ് അവളുടെ രൂപം കടന്നുവരുന്നു. സുന്ദരിയായ എഴുത്തുകാരി, സുന്ദരിയായ ശാസ്ത്രജ്ഞ, സുന്ദരിയായ രാഷ്ട്രീയ പ്രവർത്തക, സുന്ദരിയായ നടി. പുരുഷന്റെ കഴിവിന് സൗന്ദര്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, സ്ത്രീയുടെ കഴിവിന് അതെന്തിന്? ഒരു സ്ത്രീ മികച്ച ശാസ്ത്രജ്ഞയാണെങ്കിൽ അവളുടെ കണ്ടെത്തലുകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അവളുടെ മുടിയെക്കുറിച്ചല്ല. അവൾ മികച്ച എഴുത്തുകാരിയാണെങ്കിൽ അവളുടെ വാക്കുകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അവളുടെ ശരീരത്തെക്കുറിച്ചല്ല. അവളൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവളുടെ നയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്, അവൾ ധരിച്ച വസ്ത്രങ്ങളെക്കുറിച്ചല്ല. ഇത് ചെറിയൊരു ഭാഷാ പ്രശ്നമല്ല, ആരെ മനുഷ്യനായി കാണുന്നു, ആരെ വസ്തുവായി കാണുന്നു എന്നതിന്റെ പ്രശ്നമാണ്. സ്ത്രീയുടെ ശരീരം അവളുടെ മനുഷ്യ സാന്നിധ്യത്തിന്റെ ഒരു ഭാഗമാണ്, അവളുടെ മുഴുവൻ വ്യക്തിത്വമല്ല. അവൾക്കൊരു ശരീരമുണ്ട്, പക്ഷെ അവൾ ശരീരം മാത്രമല്ല. അവൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അവൾക്ക് ഭയങ്ങളുണ്ട്, അവൾക്ക് സ്വപ്നങ്ങളുണ്ട്, അവൾക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അവൾക്ക് ബൗദ്ധിക ജിജ്ഞാസയുണ്ട്, അവൾക്ക് കോപിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് തെറ്റാനുള്ള അവകാശമുണ്ട്, അവൾക്ക് വിജയിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് പരാജയപ്പെടാനുള്ള അവകാശമുണ്ട്, അവൾക്ക് പ്രണയിക്കാം, പ്രണയിക്കാതിരിക്കാം, വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കാതിരിക്കാം, അമ്മയാകാം, അമ്മയാകാതിരിക്കാം. ഇവയൊന്നും അവളുടെ മനുഷ്യാവകാശത്തിന്റെ അറ്റത്തുള്ള അലങ്കാരങ്ങളല്ല, അവളുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്നിട്ടും ഒരു സ്ത്രീ തന്റെ ശരീരത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കുമ്പോൾ സമൂഹം അസ്വസ്ഥമാകുന്നു. അവൾ എന്ത് ധരിക്കണം എന്ന് ആരോ തീരുമാനിക്കുന്നു, എവിടെ പോകണമെന്ന് ആരോ തീരുമാനിക്കുന്നു, എപ്പോൾ വീട്ടിലെത്തണമെന്ന് ആരോ തീരുമാനിക്കുന്നു, ആരോട് സഞ്ചരിക്കണമെന്ന് ആരോ തീരുമാനിക്കുന്നു, ആരോട് സംസാരിക്കണം എന്നാരോ തീരുമാനിക്കുന്നു, ആരുമായി പ്രണയിക്കണമെന്ന് ആരോ തീരുമാനിക്കുന്നു. അവളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിർദ്ദേശങ്ങളുടെ ഒരു വലിയ വേലി കെട്ടിയിട്ട് അതിന്റെ താക്കോൽ സമൂഹം സ്വന്തം കയ്യിൽ സൂക്ഷിക്കുന്നു. പിന്നെ അതിനെ സംസ്കാരം എന്ന് വിളിക്കുന്നു. സ്ത്രീയെ ഒരു മനുഷ്യവ്യക്തിയായി കാണാതെ ഉപയോഗിക്കാവുന്ന ഒരു ശരീരമായി കാണുന്ന സമീപനത്തെയാണ് മനഃശാസ്ത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും വസ്തുവൽക്കരണം എന്ന ആശയത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ മറികടന്ന് അവന്റെ ശരീരഭാഗങ്ങളിലേക്കും രൂപത്തിലേക്കും ലൈംഗിക ആകർഷണങ്ങളിലേക്കും മാത്രം ശ്രദ്ധ ചുരുക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഴുവൻ മനുഷ്യൻ എന്ന സാന്നിധ്യം അപ്രത്യക്ഷമാകുന്നു. സ്ത്രീയെ നോക്കുന്ന കണ്ണ് അവളുടെ മുഖത്തു നിന്ന് ശരീരത്തിലേക്ക് മാത്രം സഞ്ചരിക്കുമ്പോൾ അവളുടെ ശബ്ദം കേൾക്കാനുള്ള സാധ്യത കുറയുന്നു. അവളുടെ ചിന്തകൾ കേൾക്കേണ്ടിടത്ത് ശരീരം പരിശോധിക്കപ്പെടുന്നു.
അവളുടെ വാദം വിലയിരുത്തേണ്ടടുത്ത് വസ്ത്രം വിലയിരുത്തപ്പെടുന്നു. അവളുടെ കഴിവ് അംഗീകരിക്കേണ്ടടുത്ത് സൗന്ദര്യം അളക്കപ്പെടുന്നു. അങ്ങനെ ഒരു സമൂഹം അറിയാതെ തന്നെ ഒരു അപകടകരമായ സന്ദേശം പഠിപ്പിക്കുന്നു. നീ ഒരു മനുഷ്യനല്ല, നീ കാണപ്പെടുന്ന ഒരു ശരീരമാണ്. ഈ സന്ദേശം സ്ത്രീയുടെ ആത്മബോധത്തെയും ബാധിക്കുന്നു. തന്റെ ശരീരം മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിരന്തരം നിരീക്ഷിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ഒരു ഘട്ടത്തിൽ സ്വന്തം ശരീരത്തെ തന്നെ പുറത്തുനിന്ന് നോക്കാൻ തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന ചോദ്യം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന ചോദ്യത്തെ മറികടക്കുന്നു. അങ്ങനെ ശരീരത്തെക്കുറിച്ചുള്ള അമിതമായ സാമൂഹിക നിരീക്ഷണം ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു സാമൂഹിക സമ്മർദ്ദമായി മാറുന്നു. സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് സമൂഹം നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകകൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. സൗമ്യയായിരിക്കണം, അധികം സംസാരിക്കരുത്, വളരെ സ്വതന്ത്രയാകരുത്, വളരെ ധൈര്യശാലിയാകരുത്, വളരെ ലൈംഗികമായി സ്വതന്ത്രയാകരുത്, വളരെ കോപിക്കരുത്, വളരെ വിജയിച്ചാലും പുരുഷനെ മറികടക്കരുത്, വളരെ തുറന്ന് അഭിപ്രായം പറയരുത്. അതേസമയം അവൾ സുന്ദരിയായിരിക്കണം. ഈ വൈരുദ്ധ്യം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന സമൂഹം അതേസമയം അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന വിപണിയെയും വളർത്തുന്നു. പരസ്യങ്ങളിൽ സ്ത്രീയുടെ ശരീരം വിൽപ്പനയുടെ ഉപാധിയാകുന്നു. സിനിമയിൽ സ്ത്രീയുടെ ശരീരം കാഴ്ചയുടെ ഉപാധിയാകുന്നു. സോഷ്യൽ മീഡിയയിൽ സ്ത്രീയുടെ ശരീരം ലൈക്കുകളുടെ എണ്ണമായി മാറുന്നു. പിന്നെ അതേ സമൂഹം അവളോട് ചോദിക്കുന്നു, എന്തിനാണ് നീ നിന്നെ പ്രദർശിപ്പിക്കുന്നത്? ഇവിടെയാണ് കാപട്യം തുടങ്ങുന്നത്. സ്ത്രീയെ കാണാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് കരുതുന്ന കണ്ണ് സ്ത്രീക്ക് സ്വയം എങ്ങനെ കാണപ്പെടണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. ഇത് ശരീരത്തിന്റെ മാത്രം രാഷ്ട്രീയമല്ല, അധികാരത്തിന്റെ രാഷ്ട്രീയമാണ്. ഒരു സ്ത്രീയുടെ ശരീരം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ആ സ്ത്രീക്ക് തന്നെയാണ്. അവൾ എന്ത് ധരിക്കണം, എങ്ങനെ മുടിവെക്കണം, ശരീരം എങ്ങനെ അവതരിപ്പിക്കണം, വിവാഹം കഴിക്കണോ, കുഞ്ഞുണ്ടാകണോ, ഗർഭധാരണത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം, ആരുമായി ബന്ധത്തിലാകണം, ഇവയെല്ലാം അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങളാണ്. അവളുടെ ശരീരത്തിൽ സമൂഹത്തിന് ഉടമസ്ഥാവകാശമില്ല. അവളുടെ ശരീരത്തിൽ കുടുംബത്തിന് അനന്തമായ അധികാരമില്ല. അവളുടെ ശരീരത്തിൽ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ ആരും സ്ഥിരം കാവൽക്കാരാകേണ്ടതില്ല. നിയമപരവും നൈതികവുമായ പരിധികളിൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. സ്ത്രീയുടെ ശരീരം സംരക്ഷിക്കേണ്ട ഒരു കുടുംബ അഭിമാന വസ്തുവല്ല, അത് അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു വസ്ത്രത്തിനും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതാനാവില്ല. ചുരിദാർ ധരിക്കുന്ന സ്ത്രീ നല്ലവളും ജീൻസ് ധരിക്കുന്ന സ്ത്രീ മോശമായവളുമല്ല. ശരീരം മറയ്ക്കുന്ന സ്ത്രീ ധാർമ്മികയും ശരീരം കൂടുതൽ ദൃശ്യമാകുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീ അധാർമ്മികയുമല്ല. സാരി സ്വഭാവത്തിന്റെ തെളിവല്ല, ജീൻസ് സ്വാതന്ത്ര്യത്തിന്റെ തെളിവല്ല. ഒരു വസ്ത്രവും ഒരു മനുഷ്യന്റെ നൈതികത അളക്കാനുള്ള ഉപകരണമല്ല. സ്ത്രീയുടെ വസ്ത്രം കണ്ടിട്ട് അവളുടെ സ്വഭാവം നിർണയിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ വസ്ത്രത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള തന്റെ പഴയ അവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.

ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വസ്തുവൽക്കരണത്തിന് മറ്റൊരു മുഖമുണ്ട്. ഒരു സ്ത്രീയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നാൽ അവളുടെ കഴിവുകളെക്കുറിച്ചുള്ള ചർച്ചയേക്കാൾ വേഗത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള കമന്റുകൾ എത്തുന്നു. നന്നായി കാണുന്നു, വണ്ണം കൂടിയല്ലോ, കുറച്ചുകൂടി മെരിഞ്ഞിരുന്നെങ്കിൽ ഇത്ര ശരീരം കാണിക്കേണ്ടതുണ്ടോ? പ്രായം തോന്നുന്നില്ല, പ്രായം തോന്നുന്നു. ഒരു മനുഷ്യൻ തന്റെ ചിത്രം പങ്കുവച്ചാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്ന വിചിത്രമായ ധാരണ എവിടെ നിന്നാണ് വന്നത്? ഒരു സ്ത്രീയുടെ ചിത്രം പൊതുസ്ഥലത്ത് വന്നതുകൊണ്ട് അവളുടെ ശരീരം പൊതുസ്വത്താകുന്നില്ല. അവളുടെ ചിത്രം കണ്ടതുകൊണ്ട് അവളുടെ ശരീരത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം ലഭിക്കുന്നില്ല. ഡിജിറ്റൽ ലോകത്തും ഒരു അടിസ്ഥാന മനുഷ്യമര്യാദയുണ്ട്. കാണാൻ കഴിയുന്നതെല്ലാം അഭിപ്രായപ്പെടേണ്ടതില്ല. സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന സംസ്കാരം സ്ത്രീകളെ മാത്രമല്ല, പുരുഷന്മാരെയും ദോഷകരമായി ബാധിക്കുന്നു. പുരുഷൻ എപ്പോഴും ലൈംഗികമായി സജീവമായിരിക്കണം, സ്ത്രീയെ നേടണം, സ്ത്രീയുടെ സൗന്ദര്യം സ്വന്തമാക്കേണ്ട ഒന്നാണ് തുടങ്ങിയ ആശയങ്ങൾ പുരുഷന്റെ മനസ്സിൽ ഒരു വികൃതമായ വിജയമാനദണ്ഡം സൃഷ്ടിക്കുന്നു. സ്ത്രീയെ മനുഷ്യനായി കാണാൻ പഠിക്കുന്ന പുരുഷൻ സ്വന്തം പുരുഷത്വത്തിലൂടെ കൂടുതൽ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നു. അവൻ സ്ത്രീയെ കീഴടക്കേണ്ട ഒരാളായി കാണേണ്ടതില്ല. അവളോടൊപ്പം നടക്കാം, അവളോട് വാദിക്കാം, അവളിൽ നിന്ന് പഠിക്കാം, അവളെ തോൽപ്പിക്കാതെ അവളുടെ വിജയത്തിൽ സന്തോഷിക്കാം. അവളെ സംരക്ഷിക്കേണ്ട ദുർബല ജീവി എന്ന നിലയിൽ കാണാതെ സ്വന്തം ജീവിതം തീരുമാനിക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായി കാണണം. യഥാർത്ഥ പുരോഗമന പുരുഷത്വം സ്ത്രീയെ നിയന്ത്രിക്കുന്നതിലല്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടാതിരിക്കുന്നതിലാണ്. ഒരു സ്ത്രീയെ കണ്ടാൽ അവളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് അവളുടെ കഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കണം. അവൾ എന്താണ് വായിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? എന്താണ് സൃഷ്ടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? എന്താണ് അവളുടെ സ്വപ്നം? എന്താണ് അവളുടെ രാഷ്ട്രീയ ബോധം? എന്താണ് അവളുടെ ശാസ്ത്രീയ കൗതുകം? എന്താണ് അവളുടെ കല? എന്താണ് അവളുടെ ദർശനം? എന്താണ് അവളുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്? ഈ ചോദ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയുമ്പോഴാണ് സ്ത്രീ ഒരു ശരീരത്തിൽ നിന്ന് ഒരു വ്യക്തിയായി മാറുന്നത്. അത് സ്ത്രീയുടെ മാത്രം വിമോചനമല്ല, അത് സമൂഹത്തിന്റെ ബൗദ്ധിക വിമോചനമാണ്. ഒരു സ്ത്രീ സുന്ദരിയാകുന്നതിൽ സമൂഹത്തിന് വലിയ പ്രശ്നമില്ല. പക്ഷേ അവൾ സുന്ദരിയും ബുദ്ധിമതിയുമാകുമ്പോൾ ചിലരുടെ അസ്വസ്ഥത തുടങ്ങുന്നു. അവൾ സ്വതന്ത്രയാകുമ്പോൾ കൂടുതൽ അസ്വസ്ഥത. അവൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിലും കൂടുതൽ അസ്വസ്ഥത. അവൾ ചോദ്യം ചെയ്യുമ്പോൾ അസഹ്യത. അവൾ അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ കോപം. അവൾ ഇല്ല എന്ന് പറയുമ്പോൾ അപമാനം. അവൾ സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും കുറിച്ച് സ്വയം തീരുമാനിക്കുമ്പോൾ ധാർമ്മികതയുടെ വലിയ പ്രഭാഷണം. എന്തുകൊണ്ട്? കാരണം സ്വതന്ത്രയായ സ്ത്രീ ഒരു പിതൃകേന്ദ്രീകൃത വ്യവസ്ഥിതിയുടെ ഏറ്റവും പഴയ കണക്കുകൂട്ടലുകളെ തന്നെ തകർക്കുന്നു. അവളെ ശരീരമായി മാത്രം കാണുന്നിടത്ത് അവളെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അവളെ മനുഷ്യനായി അംഗീകരിച്ചാൽ അവൾ ചോദിക്കും. ചോദ്യം ചോദിച്ചാൽ അധികാരം വിശദീകരിക്കേണ്ടി വരും. വിശദീകരണം ആവശ്യപ്പെട്ടാൽ അധികാരത്തിന്റെ പല പഴയ മതിലുകളും ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് സ്ത്രീയുടെ ബുദ്ധിയേക്കാൾ അവളുടെ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.

ഇരിക്കുന്നത് ചിലർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്നത്. സമൂഹത്തെ മാറ്റുന്നത് നിയമങ്ങൾ മാത്രം കൊണ്ടല്ല, കാഴ്ചപ്പാടുകൾ മാറുമ്പോഴാണ് സംസ്കാരം മാറുന്നത്. ഒരു പെൺകുട്ടി വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ ശരീരം പരിശോധിക്കാത്ത കണ്ണു വേണം. ഒരു സ്ത്രീ വേദിയിൽ സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ കേൾക്കുന്ന മനസ്സ് വേണം. ഒരു വനിതാ ശാസ്ത്രജ്ഞ പുരസ്കാരം നേടുമ്പോൾ അവളുടെ വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാത്ത സംസ്കാരം വേണം. ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവളുടെ കുടുംബജീവിതം മാത്രം അന്വേഷിക്കാത്ത മാധ്യമബോധം വേണം. ഒരു നടി അഭിനയിക്കുമ്പോൾ അവളുടെ ശരീരത്തെക്കാൾ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രേക്ഷക ബോധം വേണം. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ചിത്രം പങ്കുവയ്ക്കുമ്പോൾ അതിനെ അവളുടെ ശരീരത്തെ വിലയിരുത്താനുള്ള ക്ഷണമായി കാണാത്ത ഡിജിറ്റൽ പൗരത്വം വേണം. ഒരു സ്ത്രീ ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ അപമാനമായി കാണാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന മനുഷ്യബോധം വേണം. ഒരു സമൂഹം എത്ര ആധുനികമായ കെട്ടിടങ്ങൾ പണിതു എന്നതുകൊണ്ട് മാത്രം അതിന്റെ സംസ്കാരത്തിന്റെ ഉയരം അളക്കാനാവില്ല. എത്ര സാങ്കേതിക വിദ്യ സ്വന്തമാക്കി എന്നതുകൊണ്ട് മാത്രമല്ല, എത്ര സർവകലാശാലകൾ സ്ഥാപിച്ചു എന്നതുകൊണ്ടും മാത്രമല്ല, ഒരു സ്ത്രീ സ്വതന്ത്രമായി നടക്കുമ്പോൾ അവളുടെ പിന്നാലെ എത്ര കണ്ണുകൾ തിരിയുന്നു എന്നതും ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ അളവുകോലാണ്. അവൾ സംസാരിക്കുമ്പോൾ എത്ര പേർ അവളുടെ വാക്കുകൾ കേൾക്കുന്നു എന്നതും, അവൾ എതിർക്കുമ്പോൾ എത്ര പേർ അവളുടെ അവകാശത്തെ അംഗീകരിക്കുന്നു എന്നതും, അവൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ എത്ര പേർ ആ തീരുമാനത്തെ ബഹുമാനിക്കുന്നു എന്നതും, സ്ത്രീയെ എത്ര സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നു എന്നതിലാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി തെളിയുന്നത്. നമുക്ക് സ്ത്രീയെ കാണുന്ന കണ്ണു മാറ്റണം. ശരീരത്തെ നിഷേധിച്ചുകൊണ്ടല്ല, ശരീരം അവളുടേതാണെന്ന് അംഗീകരിച്ചുകൊണ്ട്. അവളുടെ സൗന്ദര്യത്തെ നിരോധിച്ചുകൊണ്ടല്ല, സൗന്ദര്യം അവളുടെ മുഴുവൻ വ്യക്തിത്വമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അവളുടെ ലൈംഗികതയെ നിഷേധിച്ചുകൊണ്ടല്ല, അത് അവളുടെ മനുഷ്യാനുഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്. അവളെ ഒരു ദേവിയാക്കി ഉയർത്തിവെച്ചും വേണ്ട. ഒരു ദേവിക്ക് പോലും മനുഷ്യാവകാശങ്ങളില്ലല്ലോ. അവളെ ഒരു ത്യാഗമൂർത്തിയാക്കിയും വേണ്ട. അവൾക്ക് സ്വന്തം ജീവിതം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവളെ ഒരു ഭോഗവസ്തുവാക്കിയും വേണ്ട. അവളൊരു മനുഷ്യനാണ്, അത്രമാത്രം. പക്ഷേ ആ അത്രമാത്രം തന്നെയാണ് നൂറ്റാണ്ടുകളായി നമ്മൾ മറന്നുപോയ ഏറ്റവും വലിയ സത്യം. ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം അവളുടെ ശരീരം കാണുന്ന കണ്ണിൽ നിന്ന് അവളുടെ മനുഷ്യ സാന്നിധ്യം കാണുന്ന കണ്ണിലേക്കുള്ള യാത്രയാണ് ഇനി വേണ്ടത്. അവളുടെ ശരീരത്തെ അളക്കുന്ന സമൂഹത്തിൽ നിന്ന് അവളുടെ സ്വപ്നങ്ങൾ കിടന്നു നൽകുന്ന സമൂഹത്തിലേക്ക്, അവളുടെ വസ്ത്രം വിധിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് അവളുടെ ചിന്ത കേൾക്കുന്ന സംസ്കാരത്തിലേക്ക്, അവളുടെ സൗന്ദര്യം ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് അവളുടെ ബുദ്ധിയെ ആഘോഷിക്കുന്ന സമൂഹത്തിലേക്ക്, അവളുടെ ഇല്ല സംശയിക്കുന്ന സമൂഹത്തിൽ നിന്ന് അവളുടെ ഇല്ലയെ ബഹുമാനിക്കുന്ന സമൂഹത്തിലേക്ക്, അവളെ സംരക്ഷിക്കേണ്ട വസ്തുവായി കാണുന്നതിൽ നിന്ന് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തിയായി അംഗീകരിക്കുന്നതിലേക്ക്. സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന കണ്ണ് ഒരിക്കലും സ്വതന്ത്രമായ കണ്ണല്ല, അത് അധികാരത്തിന്റെ കണ്ണാണ്. സ്ത്രീയെ മനുഷ്യനായി കാണുന്ന കണ്ണാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായ കണ്ണ്. കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിനപ്പുറം അവളുടെ ബുദ്ധിയുണ്ട്, ബുദ്ധിക്കപ്പുറം അവളുടെ സ്വപ്നങ്ങളുണ്ട്, സ്വപ്നങ്ങൾക്കപ്പുറം അവളുടെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾക്കപ്പുറം അവളുടെ സ്വന്തം ജീവിതമുണ്ട്. ആ ജീവിതത്തിന് കാവൽക്കാരെ ആവശ്യമില്ല, അവൾക്ക് വേണ്ടത് അവകാശമാണ്. അവളുടെ ശരീരത്തിന് ഉടമസ്ഥനാകാൻ ആരും വേണ്ട, അത് അവളുടേതാണ്. അവളുടെ ജീവിതത്തിനും അവളുടെ ചിന്തകൾക്കും അവളുടെ സ്വപ്നങ്ങൾക്കും അവളുടെ സ്വാതന്ത്ര്യത്തിനും അവളുടെ ഭാവിക്കും. ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചു കാണാൻ കഴിയുന്ന ദിവസമാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക പക്വതയുടെ തുടക്കം. സ്ത്രീ ശരീരമല്ല, സ്ത്രീ മനുഷ്യനാണ്. അവളെ മനുഷ്യനായി കാണാൻ പഠിക്കുന്നിടത്താണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ പുരോഗമിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിൻ്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിൻ്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്, എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണി നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല, ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൌഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്, അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകൂ. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്, അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്, അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തെ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് മദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ള ഒരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇത് പോരല്ലോ കുട്ടി.
2: അത് മതിയല്ലോ കുട്ടാ. ഇത് എന്നെ കൂടുതലാ. നിങ്ങളുടെ ഒരു ആനച്ചനത്തിലാ ഇത്ര തന്നെ. പൊയ്ക്കോളൂ.
3: ഹായ്.
2: എന്താ സുരേന്ദ്ര?
3: എന്റെ ഒരു ഫ്രണ്ട് ട്രെയിൻ വരുന്നുണ്ട്.
2: എന്നിട്ടിതാ ട്രെയിൻ വന്നു പോയല്ലോ.
3: അത് മനസ്സിലായി.
2: പിന്നെ ഇവിടെ നിന്ന് ചുറ്റി തിരിഞ്ഞാൽ എങ്ങനെയാ? നോക്കണ്ടേ ഫ്രണ്ടിനെ?
3: വേണം, ഞാൻ നോക്കാൻ പോവാ.
2: എന്തിനാ സുരേന്ദ്ര കിടന്നുരുളുന്നേ? ഈ ട്രെയിനിൽ ഒരൊറ്റ ഇമ്പോർട്ടന്റ് ലേഡിയെ വന്നിട്ടുള്ളൂ, ചിന്നു. അതറിഞ്ഞിട്ടല്ലേ ഓടിക്കഴിച്ചോണ്ട് വന്നത്. വന്നപ്പൊ ലേറ്റ് ആയിപ്പോയി, അതല്ലേ നേര്.
4: നമുക്ക് പോവാം. സുരേന്ദ്ര പോന്നെ പണിക്കരേട്ടാ. പോവാ കേറ മോളെ.
2: ഇത്തവണ എങ്ങനെ? ഞാൻ മെലിഞ്ഞ തടിച്ചോ?
4: അതുപോലെ തന്നെ തടിച്ച് ഗുണ്ടപ്ലസ് ആയിരിക്കുന്നു.
2: എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ?
4: ഗുണ്ടപ്ലസ്, ഗുണ്ടക്കുറുവട.
5: പണിക്കരട്ടം പറയട്ടെ.
1: മോള് കഴിഞ്ഞവണ കണ്ട മാതിരി തന്നെ.
2: ഇപ്പോഴോ കുട്ടിയുടെ ഈ കീർക്കിനി മാറിയിട്ടില്ലല്ലേ.
4: കാണട്ടെ,
2: കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിക്കാൻ വന്നപ്പോഴും ഇതുപോലെ ഒന്ന് വാങ്ങിയിരുന്നല്ലോ.
4: അതങ്ങ് വളർന്നു വലുതായി.
2: ആ കുട്ടി ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നല്ലോ ജോലിക്ക്.
4: ഇന്നും ഒന്ന് പോസ്റ്റ് ചെയ്തു.
2: എന്തായത്? ഓരോ പ്രാവശ്യം വന്നിറങ്ങുമ്പോഴും ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് കാണും. അതെന്താ അവിടെ?
4: അതേ കടല് കയറാതിരിക്കാൻ വേണ്ടി കല്ലിട്ടിരിക്കുക.
2: അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പൂമരങ്ങളോ
4: മാഞ്ഞു പോയി.
2: എന്താ അമ്മ ഇത്? വാ വാ വാ. ഇവിടെ ഇപ്പോഴും തിപ്പിയും കക്കയൊക്കെ ഉണ്ടോ?
4: പിന്നെ
2: അപ്പോ ആ പൊഴിയുടെ അപ്പുറത്ത് വെള്ളപ്പൊച്ചുണ്ട് വരവോ?
4: നിറയെ.
2: ഏയ് മാഞ്ഞു പോയ പൂമരല്ലേ ഇത്?
4: അതെ.
2: നേരിക്ക് എങ്ങനെയുണ്ട് പലിച്ചേട്ടാ?
1: അവളിപ്പോ അങ്ങ് അവന്റെ വീട്ടിലല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്ന കാര്യം. കൊച്ചിന് പേരിടാതെ വെച്ചിരിക്കുക. മോള് വന്നിട്ട് പേരിടുള്ളൂന്നും പറഞ്ഞിരിക്കുക അവള്.
2: മേരിക്ക് കുട്ടിയായോ?
1: പിന്നെ
2: എന്റെ അമ്മോ, ഒറ്റ കൊല്ലം കൊണ്ട് കുട്ടി വന്ന്.
4: വന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക് വാ.
2: അമ്മേ, മേരിയുടെ കുട്ടിക്ക് പേരെന്താ ഇടുക?
4: അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. വന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്കൂ കുട്ടി. നോക്ക്, എനിക്കേ അപ്പുറത്ത് വേറെ പണിയുണ്ട്. നിന്നോട് കളിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല കുട്ടി, വാ.
2: ഞാൻ ഇവിടെ കുറച്ചു നേരം കടന്നെന്ന് വെച്ചിട്ടും എന്തോ ഇത്ര കുഴപ്പം.
4: ഒന്നുമില്ല. അതെ, ആ കായലിറങ്ങുമ്പോ സൂക്ഷിക്കണം, ഒഴുക്ക് കുറവുള്ള സ്ഥലത്ത് ഇറങ്ങാവേ.
6: ആ ബഹളത്തിൽ നിന്ന് ഇവിടെ വരുമ്പോ എന്തോ ഒരു തെളിച്ചോ മനസ്സിന്. എന്നാൽ ഇവിടെ അങ്ങ് കൂടിക്കോ സ്ഥിരമായിട്ട്.
2: എനിക്ക് ആശയില്ലാഞ്ഞിട്ടാണോ?
6: കുട്ടിക്കാലം മുതലേ എന്റെ ഒരാശയാ ഇവിടെ കുറെ നാൾ ഒരുമിച്ച് നിൽക്കണമെന്ന്. മുത്തശ്ശൻ അന്നീ വീടിനൊരു പേരിട്ടിരുന്നു, ചിന്നന്റെ വെക്കേഷൻ വീടെന്ന്. നന്ദിനിക്ക് ഇവിടെ വിട്ടു പോവാൻ വിഷമമുണ്ടാവോ?
4: എന്തോ അറിയില്ല.
6: ജോലി കിട്ടിയാ അമ്മയെ വിട്ടുപോവോ?
4: പോകാതെ എങ്ങനെയാ?
6: സത്യത്തെ ചിന്ന വരുമ്പഴാ ഇവിടെ ഒരു തിളക്കം വെക്കുന്നത്. അതുവരെ ഞാനും നിർമ്മല ചേച്ചിണ്ടല്ല. ഞങ്ങൾക്ക് തമ്മിൽ എന്താ പറയാനുള്ളത്?
2: തനിക്ക് ആരെങ്കിലും ഒന്ന് പ്രേമിച്ചൂടെ, ഒരു രസത്തിന് വേണ്ടിയെങ്കിലും.
4: ആദ്യം കാലൊന്നും ഉറക്കട്ടെ മോളെ.
6: നിർമ്മല ചേച്ചി ഇറക്കി വിട്ടാ ഞാൻ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റും കൈവച്ചുകൊണ്ട് എന്ത് ചെയ്യാനാ? വീട്ടു ജോലിക്ക് പോലും പോവാൻ പറ്റില്ല.
4: കാലൊന്നും ഉറക്കട്ടെ. അന്ന് തുടങ്ങില്ലേ ഒരു ജില്ലൻ റൊമാൻസ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: ഒരു കാലത്ത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായൊരു വാണിജ്യ മുദ്രയായിരുന്നു മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്നത്. അഭിമാനോജ്വലമായൊരു വാണിജ്യ മുദ്രയായിരുന്നു അത്. വിശ്വസ്തത, മൂല്യം, ഗുണമേന്മ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വാണിജ്യ മുദ്രയായിരുന്നു അത്. ഒപ്പം അതിശക്തമായൊരു പ്രചോദനത്തിന്റെ ചരിത്രവും അതിന്റെ പിന്നിലുണ്ട്. സമർപ്പണം, ദൃഢചിത്തത, ഉത്സാഹം, കഠിനമായ ശ്രമം, ഏകോപനം എന്നിവയെല്ലാം ഈ വാണിജ്യമുദ്രയുടെ ചരിത്രപഥങ്ങളിൽ അടയാളം ചെയ്തിരിക്കുന്നു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന വാണിജ്യമുദ്ര ഇന്നും അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും സുദൃഢമായ വിശ്വാസത്തിന്റെയും സ്ഥിരപരിശ്രമത്തിന്റെയും പര്യായമായിരിക്കുന്നു. ഈ വാണിജ്യമുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമാ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്തു വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു. എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന ലോഗോ അമേരിക്കൻ ജനത ഏറ്റെടുത്തു. നോക്കൂ, മുഷിഞ്ഞ വേഷമോ ദാരിദ്ര്യമോ മുൻപരിചയക്കുറവോ ഒന്നുമല്ല കാര്യം. അതിതീവ്രമായ ഇച്ഛാശക്തി, ജീവിത അഭിലാഷത്തിന്റെ കരുത്ത്, അതേക്കാൾ വലുതായി ജീവിത വിജയത്തിന് മറ്റൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മറ്റൊരാളുടെ ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിന് വേണ്ടത് ജീവിക്കുവാനുള്ള അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ ആത്മവിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുളപൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അത് ആരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയതിലകമണിയാൻ എന്നോർക്കുക.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് സരസ്വതി നദി ഒഴുകും വഴി എന്ന കൃതിയെക്കുറിച്ച് കേൾക്കാം. ഭാരതീയ നാഗരികതയുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും നിഗൂഢതകളിലേക്ക് വെളിച്ചമീശുന്ന അത്യപൂർവമായ ഒരു കൃതിയാണ് മിഷൽ ഡാനിനോ രചിച്ച സരസ്വതി നദി ഒഴുകും വഴി, അഥവാ ദ ലോസ്റ്റ് റിവർ ഓൺ ദ ട്രെയിൽ ഓഫ് ദ സരസ്വതി. ഒരു നദിയെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെ ഒരു നാഗരികതയുടെ തന്നെ പുനർവായനയായി മാറുന്നു എന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഗംഗയെക്കാളും യമുനയെക്കാളും പവിത്രമായി വാഴ്ത്തപ്പെട്ട നദിയാണ് സരസ്വതി. അമ്പിനമേ നദീതമേ ദേവിതമേ സരസ്വതി എന്ന് ഏറ്റവും നല്ല അമ്മയും നദിയും ദേവിയുമായ സരസ്വതി എന്നാണ് ഋഗ്വേദം ഈ നദിയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നൂറ്റാണ്ടുകളായി സരസ്വതി എന്നത് കേവലം ഒരു സങ്കല്പമോ അദൃശ്യമായ നദിയോ, അതായത് അന്തർവാഹിനി മാത്രമായാണ് കരുതപ്പെട്ടിരുന്നത്. ഈ ഒരു മിത്തിനെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇഴകീറി പരിശോധിക്കുകയാണ് മിഷേൽ ഡാനിനോ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഫ്രഞ്ച് വംശജനെങ്കിലും ഭാരതീയ സംസ്കാരത്തിൽ അഗാധമായ അറിവുള്ള ഡാനിനോ വെറുമൊരു ചരിത്രകാരനായല്ല, മറിച്ചൊരു ഡിറ്റക്റ്റീവിനെ പോലെയാണ് സരസ്വതിയുടെ പാത പിന്തുടരുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് വഴി അറബിക്കടലിൽ പതിച്ചിരുന്ന ആ വമ്പൻ നദിക്ക് എന്ത് സംഭവിച്ചു, അതെങ്ങനെയാണ് വറ്റിപ്പോയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. മിഷേൽ ഡാനിനോ തന്റെ വാദങ്ങളെ വെറും പുരാണ കഥകളിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. അദ്ദേഹം പ്രധാനമായും മൂന്ന് തരം തെളിവുകളാണ് നിരത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് പുരാതന നദീതടങ്ങളുടെ, അതായത് പാലിയോ ചാനൽസിന്റെ സാന്നിധ്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജസ്ഥാനിലെ താർ മരുഭൂമിക്കടിയിൽ ഇന്നും കാണപ്പെടുന്ന വലിയ ജലസ്രോതസ്സുകൾ പണ്ടൊഴുകിയിരുന്ന ഒരു വമ്പൻ നദിയുടെ അവശേഷിപ്പുകളാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. സിന്ധു നദീതട നാഗരികതയിലെ ഭൂരിഭാഗം നഗരങ്ങളും യഥാർത്ഥത്തിൽ സിന്ധു നദിയേക്കാൾ കൂടുതൽ സരസ്വതി നദീതടത്തിലാണ് നിലനിന്നിരുന്നതെന്ന് ഡാനിനോ ചൂണ്ടിക്കാട്ടുന്നു. ഹാരപ്പൻ സംസ്കാരത്തിലെ 2000-ത്തോളം ജനവാസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് വറ്റിപ്പോയ ഖഗർ ഹക്ര നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു സരസ്വതി നാഗരികത എന്ന് വിളിക്കണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. വേദങ്ങളിൽ വിവരിക്കുന്ന സരസ്വതിയുടെ പ്രവാഹവും പിന്നീട് മഹാഭാരത കാലമാകുമ്പോഴേക്കും നദി മരുഭൂമിയിൽ അപ്രത്യക്ഷമാകുന്ന വിവരണവും തമ്മിലുള്ള കാലക്രമം അദ്ദേഹം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. ഒരു നദിയുടെ മരണം എങ്ങനെ ഒരു നാഗരികതയെ മുഴുവനായി ഇല്ലാതാക്കുന്നു എന്നതിന് സരസ്വതി ഒരു വലിയ ഉദാഹരണമാണ്. BC 1900-നോടടുത്ത് നടന്ന വലിയ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ സരസ്വതിയുടെ പോഷക നദികളായ യമുനയെയും സത്ലജിനെയും വശങ്ങളിലേക്ക് മാറ്റിയൊഴുക്കി. ഇതോടെ പ്രധാന സ്രോതസ്സ് നഷ്ടപ്പെട്ട സരസ്വതി പതുക്കെ വറ്റിത്തുടങ്ങി. നദി മുറിഞ്ഞ തടാകങ്ങളാവുകയും പിന്നീട് മണൽക്കുന്നുകൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. നദിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിഴക്കോട്ട് ഗംഗാതടത്തിലേക്കും തെക്കോട്ട് ഗുജറാത്തിലേക്കും പലായനം ചെയ്യേണ്ടി വന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മാത്രമല്ല, പ്രകൃതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡാനിനോ വിവരിക്കുന്നു. വനനശീകരണവും കാലവർഷത്തിലുണ്ടായ വ്യതിയാനവും നദിയുടെ അന്ത്യത്തിനാക്കം കൂട്ടി. ഇന്ന് നാം നേരിടുന്ന ജലക്ഷാമവും പരിസ്ഥിതി നാശവും പണ്ട് സരസ്വതി തീരത്ത് നടന്ന കാര്യങ്ങളുടെ ആവർത്തനമാണോ എന്ന് ഗൌരവകരമായ ചിന്ത പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു. ചരിത്രപരമായ മറ്റൊരു വലിയ വെല്ലുവിളിയും ഡാനിനോ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാണെന്ന സിദ്ധാന്തത്തെ സരസ്വതിയുടെ സാന്നിധ്യം തള്ളിക്കളയുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഋഗ്വേദം സരസ്വതിയെ ഒരു വമ്പൻ നദിയായി വർണ്ണിക്കുന്നുണ്ടെങ്കിൽ ആ വേദങ്ങൾ രചിക്കപ്പെട്ടത് സരസ്വതി വറ്റുന്നതിന് മുൻപായിരിക്കണം, അതായത് BC 2000 മുൻപ്. ഇതോടെ സിന്ധു നാഗരികതയും വേദകാല നാഗരികതയും ഒന്നാണെന്ന നിഗമനത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. സരസ്വതി നദി ഒഴുകും വഴി കേവലം ഒരു നദിയുടെ ചരിത്രമല്ല, അത് ഭാരതീയ മനസ്സുകളിൽ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പ്രവാഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ്.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായ ഉദിരം ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമായിരുന്നു ഭാർഗവി നിലയം. വിൻസെന്റ് ആയിരുന്നു ഭാർഗവി നിലയം സംവിധാനം ചെയ്തത്. വൈക്കം മുഹമ്മദ് ബഷീർ കഥയും സംഭാഷണവും രചിച്ചു. ഗാനങ്ങൾക്ക് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, കമകര പുരുഷോത്തമൻ, എസ് ജാനകി, സുശീല എന്നിവരായിരുന്നു ഗായകർ. 1964 ഒക്ടോബർ 22 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, മധു, പി ജെ ആന്റണി, കുതിരവട്ടം പപ്പു, കെട്ടാമംഗലം അലി, അടൂർ ഭാസി, വിജയ നിർമ്മല, പാർവതി, ബേബി ശാന്ത, കൃഷ്ണ ഗണേഷ് എന്നിവരായിരുന്നു അഭിനയിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര രൂപമായിരുന്നു ഭാർഗവി നിലയം. വിൻസെന്റ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം, നടി വിജയ് നിർമ്മലയുടെ ആദ്യ മലയാള ചിത്രം എന്നീ സവിശേഷതകളുണ്ടായിരുന്നു. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
0: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കാർഷിക ശാസ്ത്രത്തിലെ പെൺപെരുമ ഡോക്ടർ ആകാംക്ഷയെക്കുറിച്ച് കേൾക്കാം. ഭാരതത്തിന്റെ കൃഷിഭൂമികളെ കൂടുതൽ പച്ചപ്പുള്ളതും സുരക്ഷിതവുമാക്കാൻ സസ്യങ്ങളുടെ ലോകത്ത് അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു യുവശാസ്ത്രജ്ഞ. ഒരേ വർഷം 3 ദേശീയ പുരസ്കാരങ്ങൾ നേടി ഇന്ത്യൻ ശാസ്ത്രലോകത്തിന്റെ നെറുകയിൽ തന്റെ പേരെഴുതി ചേർത്ത ഡോക്ടർ ആകാംക്ഷ. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒരു യുവശാസ്ത്രജ്ഞയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ അംഗീകാരം ലഭിക്കുക എന്നത് തന്നെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ 2026 ഒരേ വർഷം തന്നെ രാജ്യത്തെ എണ്ണപ്പെട്ട 3 പ്രധാനപ്പെട്ട ദേശീയ ബഹുമതികൾ സ്വന്തമാക്കി അപൂർവമായൊരു ഹാട്രിക് തിളക്കത്തിലാണ് ഡോക്ടർ ആകാംക്ഷ. പ്രശസ്തമായ നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് ഇന്ത്യ നൽകുന്ന യങ് സയന്റിസ്റ്റ് അവാർഡ്, ഇന്ത്യൻ നാഷണൽ യങ് അക്കാദമി ഓഫ് സയൻസിന്റെ അഭിമാനകരമായ അംഗത്വം, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ യങ് അസോസിയേറ്റ് പദവി, ഒരേ വർഷം ഈ 3 ദേശീയ പുരസ്കാരങ്ങളും നേടിയെടുക്കുന്ന രാജ്യത്തെ ചുരുക്കം ചില യുവ ഗവേഷകരിൽ ഒരാളായി മാറി ഈ ഭാരതീയ വനിത. 2026 December 4-5 തീയതികളിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വച്ച് നടക്കുന്ന 96th വാർഷിക സമ്മേളനത്തിൽ വച്ചാണ് NASI അവാർഡ് ഡോക്ടർ ആകാംക്ഷയ്ക്ക് സമ്മാനിക്കുന്നത്. ബോട്ടണിയിൽ PhD കരസ്ഥമാക്കിയ ഡോക്ടർ ആകാംക്ഷ നിലവിൽ ലക്നൌവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ ഗവേഷണ സ്ഥാപനമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സിലെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഡിവിഷനിലാണ് സയന്റിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നത്. സസ്യങ്ങളുടെ ആരോഗ്യവും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഗവേഷണ ശാഖയിലാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സസ്യങ്ങളും സൂക്ഷ്മ അണുക്കളും തമ്മിലുള്ള പരസ്പര ബന്ധം, ജൈവിക വിള സംരക്ഷണം, ഫംഗസ് രോഗങ്ങൾ, പരിസ്ഥിതി സൌഹൃദപരമായ രോഗനിയന്ത്രണം, പ്രകൃതിദത്ത ഫംഗസ് നാശിനികളുടെ വികസനം, മണ്ണിലേക്ക് അമിതമായി രാസകീടനാശിനികൾ തളിച്ച് പരിസ്ഥിതിയെയും മനുഷ്യ ആരോഗ്യത്തെയും ഭീഷണിയിലാക്കുന്ന പരമ്പരാഗത രീതികൾക്ക് പകരം വയ്ക്കാൻ പോന്നതാണ് ഡോക്ടർ ആകാംക്ഷയുടെ ഗവേഷണങ്ങൾ. സസ്യങ്ങൾക്ക് ദോഷകരമാകുന്ന ഫംഗസ് രോഗങ്ങളെ നശിപ്പിക്കാൻ പ്രകൃതിദത്തമായ നല്ല സൂക്ഷ്മാണുക്കളെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഇവരുടെ രീതി. ഇതുവഴി രാസകീടനാശിനികളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. മണ്ണ് മലിനമാകാതെയും സസ്യങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയും കാർഷിക ഉൽപാദനക്ഷമത കൂട്ടാൻ കഴിയുന്നു. കർഷകർക്ക് ചെലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ജൈവ പ്രതിരോധ സംവിധാനങ്ങൾ ലഭ്യമാകുന്നു. ദശലക്ഷക്കണക്കിന് സാധാരണക്കാരായ കർഷകർ കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വിഷരഹിതമായ സുസ്ഥിര കാർഷിക രീതികൾ പ്രായോഗികമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണ്ണിന്റെ നാശമില്ലാതെ ഭാവി തലമുറയ്ക്കായി വിളവുകൾ സംരക്ഷിക്കാൻ ഡോക്ടർ ആകാംക്ഷയെപ്പോലുള്ള യുവശാസ്ത്രജ്ഞരുടെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വൻമുതൽ കൂട്ടാകും. ശാസ്ത്രരംഗത്തേക്ക് കടന്നുവരാൻ മടിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾക്കും യുവ ഗവേഷകർക്കും ഡോക്ടർ ആകാംക്ഷയുടെ ഈ നേട്ടം വലിയൊരു പ്രചോദനമാണ്. മണ്ണറിഞ്ഞ് മനുഷ്യനറിഞ്ഞ് ഗവേഷണം നടത്തുന്ന ഡോക്ടർ ആകാംക്ഷയ്ക്ക് ഇനിയും ഭാരതത്തിന്റെ പേര് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അത് അത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം. ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ദോസ്ത് എന്ന ചിത്രത്തിൽ നിന്നും. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, ആലാപനം ശ്രീനിവാസ്. ഗാനം ആവശ്യപ്പെട്ടത് തേക്കട നിന്നും സ്നേഹ.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. ഇഷ്ടം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പുല്ലമ്പാറയിൽ നിന്നും ആരോമൽ. ഗാനം രചിച്ചത് കൈതപ്രം. സംഗീതം മോഹൻ സിത്താര. ആലാപനം കെ ജെ യേശുദാസ്.

രവീന്ദ്രൻ വശ്യസുന്ദരമായി ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ എസ് ചിത്ര. ചിത്രം ആറാം തമ്പുരാൻ. ഗാനം ആവശ്യപ്പെട്ടത് പനവൂരിൽ നിന്നും സുധാ.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. പെരിങ്ങമ്മലയിൽ നിന്നും ആര്യ, അനഘ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് കൈതപ്ര, ഈണ നൽകിയത് വിദ്യാസാഗർ, ആലാപനം കെ ജെ യേശുദാസ്, പ്രീത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം. രാജീവ് നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ ഈണം നൽകിയ ഈ ഗാനത്തിന് കാതോർക്കുന്നു കരിപ്പൂരിൽ നിന്നും വിഷ്ണു. ഗാനം ആലപിച്ചത് കെ.എസ്. ഹരിശങ്കർ.

രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം ഒരു കുടക്കീഴിൽ. ഗാനം ആവശ്യപ്പെട്ടത് കോലിയക്കോട് നിന്നും ദിവാകരൻ.

നിത്യസുരഭിലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് കുടുംബസമേതം. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് ആര്യനാട് നിന്നും ഗൗരി, അപർണ എന്നിവർ. ഗാനത്തിന്റെ രചന കൈരപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്, മിൻമിനി.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോടടുത്തു നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കല്ലറയിൽ നിന്നും ഗോപി. ഗാനത്തിന്റെ അണിയറയിൽ രചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം യേശുദാസ്, ലതിക. മധുമാസഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാതോട് കാതോരം എന്ന ചിത്രത്തിൽ.

ചിത്രം ഗ്രാമഫോൺ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ഗാനാലാപനം യേശുദാസ്, സുജാത. ഗാനം കേൾക്കാൻ കുതിക്കുന്നത് കരകുളത്തുനിന്നും ആർഷ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: യേശുദാസ് മാസ്മരികമായ ശബ്ദം നൽകി അനുഗ്രഹീതമാക്കിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്പനി മുക്കിൽ നിന്നും സാന്ദ്ര. ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർകാറ്റു പോലെ. മോഹൻ സിത്താരയുടെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു പൂവാറിൽ നിന്നും പവിത്ര. രചന കൈതപ്രം, ചിത്രം നമ്മൾ, ആലാപനം ജോത്സ്നയും മിഥു പ്രതാപും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പൂക്കളെക്കുറിച്ച് കേൾക്കാം. ഗ്രാമം എന്നത് ഒരു സങ്കല്പമല്ല, നിത്യനൂതനമായ ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും പുതിയതായിരിക്കുന്നത് ഗ്രാമത്തിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഗ്രാമീണർക്ക് അതറിയാം. കാറ്റും വെളിച്ചവും എല്ലാം പുതിയത്. അതേക്കാൾ എന്നും പുതിയതായിരിക്കുന്നത് പൂക്കളാണ്. വൈവിധ്യമാർന്ന പൂക്കൾ, ഓരോ കാലത്തും ഓരോരോ നിറമുള്ള പൂക്കൾ. പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ കാണുന്ന പൂക്കളല്ല തോട്ടറമ്പിൽ കാണുന്നത്. കിണറ്റിൻകരയിലെ പൂക്കളല്ല കാട്ടുവീട്ടിലെ പൂക്കൾ. അതുപോലെയാണ് കിളികളുടെ കാര്യവും. വ്യത്യസ്തമാണ് എല്ലാം. വേറെ വേറെ കാഴ്ചകളുടെ കൗതുകങ്ങൾ, കമനീയമായ കൗതുകങ്ങൾ. ഇതിനേക്കാൾ എത്രയോ സമർത്ഥമായ പൂക്കാലമായിരുന്നു പക്ഷേ നമ്മുടെ കുട്ടിക്കാലം. കാക്കപ്പൂവും കോളാമ്പിയും പിച്ചകവും പൂവാങ്കുരുനിലയും കീഴാർനെല്ലികളും നിലനാരകങ്ങളും മുല്ലപ്പൂവും കൈതപ്പൂക്കളും തെച്ചിപ്പൂക്കളും മന്ദാരവും ഒക്കെ ചേർന്ന കുട്ടിക്കാലത്തിന്റെ ധന്യത. പിന്നെയുമുണ്ട് പേരറിയാത്ത പേരിടാത്ത എത്രയോ പൂക്കൾ. ചെറുതും വലുതുമായ എത്രയെത്ര പൂക്കൾ വേനൽക്കാലം അറിയിച്ച് മരച്ചില്ലകൾ പൂക്കാനൊരുങ്ങും. മേലാപ്പുകളിൽ പൂക്കുട കെട്ടി അതിൽ പാലപ്പൂമണം താഴോട്ടിറങ്ങി വരുന്ന സാന്ധ്യചാരുതകൾ. മാമ്പൂക്കൾ അരുമഗന്ധമുതിർക്കുന്ന കാവടിച്ചില്ലകളായി മാറിയിരുന്ന കാലം. മണം മാത്രമല്ല, നിറങ്ങളും കടം വാങ്ങാൻ കാറ്റ് പൂക്കൾക്ക് മുൻപിൽ കാത്തുനിൽക്കുന്നത് കണ്ടുനിന്നൊരു കാലം.

മുട്ടച്ചിക്കുന്ന് നിറയെ കണ്ണാന്തളിയാണ്. അവയിൽ പോക്കുവെയിൽ തട്ടിച്ചു നിറുമ്പോൾ കാണാവുന്ന നീല പരവതാനി കണ്ടുമയങ്ങി വിസ്മയിച്ചു നിൽക്കുമ്പോൾ അനുവാദം ചോദിക്കാതെ മുട്ടച്ചിക്കുന്നിനുമീതെ കരിമ്പടം പുതയ്ക്കുന്ന സന്ധ്യ പിണങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വെളുത്ത പൂക്കളുടെ സഞ്ചിയുമായി മധുരം പകർന്നു തരാനൊരുങ്ങുന്ന ത്രിസന്ധ്യ പിണങ്ങുന്നതെങ്ങനെ? നിലാവിറ്റി വീഴുമ്പോൾ ശുഭ്രനീരാളമായി തോന്നും വിധം മുട്ടച്ചിക്കുന്നിന്റെ മാറ്റുരയ്ക്കുന്ന ഈ സന്ധ്യയോട് എങ്ങനെ പിണങ്ങും, എന്തു പറഞ്ഞു പിണങ്ങും?

വയൽപ്പൂക്കൾ എന്ന് പറയാൻ തന്നെ എന്ത് സൗന്ദര്യമെന്ന് നോക്കൂ. ഒരു വയൽപ്പൂവ് പോലെന്റെ പ്രണയം തളിരിട്ടു നിൽക്കുന്നു നിന്റെ മുന്നിൽ. നീ അത് കാണാതെ പോകരുതൻ പ്രിയേ. പ്രാണനിൽ പൂത്ത കിനാവുകളാണവ എന്ന് കവിവാക്യം. വയൽ ഉള്ളിടത്തെല്ലാം വയൽപ്പൂക്കളുണ്ട്. വെയിലത്തു പാടാത്ത പൂക്കൾ, വയലറ്റ് പൂക്കൾ എങ്ങും പൂക്കളായിരുന്നു, ഇവിടെയും പൂക്കളായിരുന്നു. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലെന്ത്, അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് ചങ്ങമ്പുഴ പാടിയത് ഗ്രാമീണ ഭംഗി വെറും കവിഭാവന മാത്രമൊന്നുമായിരുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ. കൂട്ടായണി മൂടുനിന്ന് മുല്ലപ്പന്തൽ വഴി കമുകറച്ചിറ വരെ നടന്നാൽ തന്നെ കാണാം നൂറായിരം കാട്ടുപൂക്കൾ. തൊടിയിലെങ്ങും തെറ്റിപ്പൂക്കളുണ്ട്, ചുവന്ന തൊടുത്ത തെറ്റിക്കായകളുമുണ്ട്. കഴിക്കാൻ സമ്മതിക്കില്ല, പാമ്പ് സത്തയൂറ്റിയ പഴങ്ങളാണത്രേ. പാമ്പ് പഴങ്ങൾ തിന്നുമോ എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നാത്ത നിഷ്കളങ്കമായ കുട്ടിക്കാലം. കാട്ടുവീട് മുതൽ കമ്പനിമുക്കുവരെ നടന്നാലും പൂക്കളുടെ കിളിയരംഗം കാണാം. കമനീയമായ കാഴ്ചയുടെ സൗഭാഗം ആരും ഇല്ലാതാക്കിയിരുന്നില്ല. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള കാക്കപ്പൂവുകൾ കൊണ്ട് വർണ്ണാഭമായിരുന്നു ചാങ്ങ പ്രൈമറി സ്കൂൾ. നിറയെ പൂക്കളുണ്ടായിരുന്ന വിശാലമായ മുറ്റം, മരങ്ങളിൽ നിറയെ പൂക്കൾ, മരങ്ങളെ പുണർന്നു നിൽക്കുന്ന വള്ളിച്ചെടികളിലും പൂക്കൾ, എങ്ങും എവിടെയും പൂക്കൾ.

മതിലുകളുള്ള വീടുകൾ നന്നേ കുറവായിരുന്നു അന്ന്. ഹേമനിവാസിനും അരമനയ്ക്കും മതിലുകൾ ഉണ്ടായിരുന്നു. റോഡരികിലെ വീടുകൾ പലതിനും വേലിയായിരുന്നു. വേലിയിൽ പടർത്തിവിട്ടിരുന്ന വള്ളിച്ചെടികൾ പൂകൊണ്ട് നിർമ്മിച്ച വേലിയെന്നേ തോന്നു. പല വീടുകൾക്ക് മുന്നിലും കമാനങ്ങളുണ്ടായിരുന്നു. പിച്ചകം പടർത്തിയ കമാനങ്ങൾ, മഞ്ഞപ്പൂക്കൾ പടർത്തിയ കമാനങ്ങൾ, ചെടികൾക്ക് ഓമനപ്പേരുകളിട്ട് വിളിച്ചവരുമുണ്ട്. മുല്ലവള്ളിക്ക് വനജോത്സ എന്ന് ശകുന്തള പേരിട്ടതാണോ, അത് മുല്ലയ്ക്ക് വനജോത്സന എന്ന പര്യായമുണ്ടോ? അതറിഞ്ഞുകൂടാ. പേരാണെങ്കിൽ ശകുന്തള കവി തന്നെയാണ്. നിറയെ പൂത്തു നിൽക്കുന്ന പാരിജാതത്തിന് വെളുക്കാച്ചി എന്നായിരുന്നു കുഞ്ഞുലക്ഷ്മി പേരിട്ടിരുന്നത്. അവളുടെ മുറ്റത്തെ റോസാച്ചെടികൾക്കും അവൾ ഓരോരോ പേരുകളിട്ടു. പനിനീർ റോസ അവൾക്ക് പിങ്കിയായിരുന്നു. കടും ചുമപ്പ് നിറമുള്ള റോസ അവൾക്ക് രാഖിയായിരുന്നു. കുഞ്ഞുലക്ഷ്മി പൂക്കളെ സ്നേഹിച്ചു. ശകുന്തളയായിരുന്നോ കുഞ്ഞുലക്ഷ്മിയായിരുന്നോ ഏറെ സ്നേഹിച്ചിരുന്നത് എന്നതിൽ മാത്രം എനിക്കിന്നും സംശയമുണ്ട്.

പൂത്താലമേന്തിയിരുന്ന നാട്ടുവഴികളിൽ പലതും താറുരുകി കറുത്തു. വഴിയരികിൽ നിന്ന് തലയുയർത്തി നോക്കാൻ ലില്ലിപ്പൂക്കളും ഭയക്കുന്ന പോലെ ഒരു തുള്ളി തേനുമായി തുളുമ്പുവാൻ നിന്ന തെറ്റിപ്പൂക്കളും മിഴിയടച്ചുവോ. ചെറുകുളത്തിനപ്പുറത്ത് ബസ്സുകാത്തു നിന്ന റോഡരികിൽ പൂത്തുലഞ്ഞു നിന്ന മുരിക്കുമരം ഇന്നില്ല. എള്ളിൻ പൂവ് മണക്കും വഴികളിൽ വിരഹം താങ്ങി നടന്ന പ്രണയിനി ഒരു നാൾ ജീവൻ കെട്ടിത്തോക്കിയ പ്ലാശുമരത്തിൻ വേരുകൾ പാതകൾ പണിയും തൊഴിലാളികളുടെ മഴവിൽ പിടഞ്ഞു വീണത് കണ്ടു. കാറ്റിന് സുഗന്ധമുണ്ടായിരുന്ന കാലം, വഴിത്താരകളിൽ പൂവിതളുകൾ കൊഴിഞ്ഞു വീണിരുന്ന കാലം, ഇടവഴികളിൽ മണ്ണടരുകളിൽ ചെറുപൂക്കൾ ചിരിയുതിർത്തു നിന്നിരുന്ന കാലം, ഉറക്കമെണീറ്റ് കൺതുറന്നാൽ നിറഭേദങ്ങളാൽ എങ്ങും പൂക്കൾ മാത്രം കണി കണ്ടിരുന്ന കാലം, എന്റെ സ്വന്തം ബാല്യകാലം.

ഒറ്റക്കമ്പി നാദം. ഞാൻ എന്റെ തെരുവുകളിൽ വച്ച് പൂക്കളെ കണ്ടു. ചിലപ്പോൾ അവർ ബാക്കി വച്ച കവിതയുടെ വരികൾ ഞാൻ മുഴുമിച്ചു. ചിലപ്പോൾ ചേയുടെ ഹൃദയത്തിന്റെ രക്തശോഭയെക്കുറിച്ച് സംസാരിച്ചു. മറ്റു ചിലപ്പോൾ ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള സിംപോസിയത്തെക്കുറിച്ച്, ചൈനയുടെ ആക്രമണത്തെക്കുറിച്ച്, അവൻ നയിച്ച സമരങ്ങളെക്കുറിച്ച്, അവൻ വിളിച്ച മുദ്രാവാക്യങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ മാത്രം പൂക്കൾ എന്നോട് ചോദിച്ചു, പ്രണയത്തിന്റെ നിറത്തെക്കുറിച്ച് അവൻ നിങ്ങളോട് എന്തു പറഞ്ഞു. നാണത്താൽ ഞാൻ ചുവക്കുമ്പോൾ കൂടുതൽ പൂത്ത് അവ തെരുവുകളെയും കടും ചുവപ്പിച്ചു. പൂക്കളും ഞാനും എന്നൊരു പുസ്തകം എഴുതിയാൽ അതിൽ ആമുഖക്കുറിപ്പായി ഒരു കവിത ഇങ്ങനെ എഴുതി ചേർക്കണമെന്നാണ് ഒരാഗ്രഹം. ആഗ്രഹങ്ങൾ പൂക്കളായി വിരിഞ്ഞാൽ അവ എത്ര കാണും! എനിക്കുറപ്പുണ്ട്, അവയായിരിക്കും എണ്ണത്തിൽ കൂടുതൽ. എനിക്കെന്തേ അമ്മ ഇത്രയും ആഗ്രഹങ്ങൾ? ഉത്തരം കിട്ടാതെ അമ്മ ചിരിച്ചു. ചിരിച്ചതൊക്കെയും പൂക്കളായിരുന്നു. പുലരിപ്പൂ പോലെ ചിരിച്ചൊരമ്മ, പൂ പോലെ ഹൃദയമുള്ള ഒരമ്മ.

കോളേജിൽ വച്ചാണ്. അപർണ വരച്ച ചിത്രത്തിന് അടിക്കുറിപ്പെഴുതണം. പ്രിൻസിപ്പാലിന്റെ മുറിക്കു മുന്നിലെ വലിയ ചുവരിൽ അവൾ ചിത്രം പതിപ്പിച്ചു. താഴെ ഡെസ്കിന് പുറത്തെ നോട്ടുബുക്കിൽ എത്രയോ അടിക്കുറിപ്പുകൾ. ശതാവരിയുടെ കറുത്ത പൂക്കൾ എന്ന അടിക്കുറിപ്പാണ് ഏറ്റവും മികച്ചതായി ശക്തി സാറ് തിരഞ്ഞെടുത്തത്. എം എന്ന് മാത്രം എഴുതി ഷൂ വരച്ചൊപ്പിട്ട ആൾ ആരാണെന്ന് ക്യാമ്പസിന്റെ കോണുകളിലൊക്കെ അവൾ തിരഞ്ഞു. ശക്തി സാറിന്റെ കൺകോണുകളിൽ മാത്രം ആളെ തിരിച്ചറിഞ്ഞതിന്റെ ശതാവരി പൂത്തുകിടന്നു. അധ്യയനകാലത്തിന്റെ പകുതി എത്തുവോളവും അതൊരു പ്രഹേളികയായി അവളെ പൊതിഞ്ഞു. പിന്നെയൊരു ക്രിസ്തുമസ് അവധിക്ക് ശേഷം അതേ ചുവരിൽ തീപിടിച്ചോടുന്ന പൈക്കളെന്ന അടിക്കുറിപ്പോടെ പ്രത്യക്ഷപ്പെട്ട എമ്മിന്റെ ചിത്രം കാണും വരെ ആ പ്രഹേളികയിൽ അവൾ മുങ്ങി. ചുവരുകളിൽ പിന്നെ ചിത്രങ്ങൾ പരസ്പരം മത്സരിച്ചു. നിറങ്ങൾ വാശി പിടിക്കുകയും പിണങ്ങുകയും ചെയ്തു. ശതാവരി പൂക്കൾ കൊണ്ട് ദേഹം മറച്ച ശകുന്തള, ഭിത്തിയിൽ നിന്നടർന്നു വീണ ഒരധ്യയന വർഷത്തിന്റെ അവസാനം വരെ ചിത്രങ്ങൾ ഭിത്തികളിൽ പൂക്കളായി വിരിഞ്ഞു.

തെങ്ങുവിളക്കുളത്തിൽ നീലാമ്പലുകളുണ്ടായിരുന്നു. നൂറുകണക്കിന് മാനത്തുകണ്ണികൾ നീന്തിത്തുടിക്കുന്ന ചാലുകൾ. മഴയത്ത് ചാലുകൾ നിറയും, വെള്ളം കുളത്തിലേക്കൊഴുകും. മണലാണ് കുളത്തിനു ചുറ്റും, ശരിക്കും കടൽ മണ്ണ്. വെള്ളപ്പരവതാനിക്കു മീതെ താരുണ്യം തീരാത്ത ഉടലുകളുമായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ. ഒത്ത നടുക്ക് നീല ജലാശയം. അത്രമേൽ ആമ്പലുകൾ തൊഴുകൈ കൂപ്പി നിൽക്കുന്ന കാഴ്ചയുടെ കമനീയത. തെങ്ങിന് മുകളിൽ നിന്ന് കുളത്തിലേക്ക് ചാടുന്ന കുസൃതി പിടിച്ച കുട്ടികൾ ആമ്പലിന്റെ തണ്ടൊടിക്കും. ഓവുകൾ വിടർത്തി കരയിലേക്ക് എറിയും. വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവ വെൺമണലിൽ ചേതനയേറ്റു കിടക്കും. ആരു പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല. അവർ കുസൃതി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പുണ്ണി മാത്രം കുളത്തിൽ ചാടില്ല. വെളുത്ത മണലിൽ മലർന്നു കിടന്ന് അവൻ മേഘങ്ങളെ നോക്കും. ആകാശത്ത് പൂത്തു നിൽക്കുന്ന ആമ്പൽ പൂവുകളാണ് അവയെന്ന് അവൻ സങ്കൽപ്പിക്കും. ഭൂമിയെ നോക്കി തൊഴുകൈയുമായി നിൽക്കുന്ന ആകാശപ്പൂക്കൾ. ആരുടേതാവാം ഈ കൂപ്പുകൈകൾ? ആരെ തൊഴുന്നതാവാം? ഭൂമിയിൽ സ്വർഗം പണിയുന്ന മനുഷ്യരെയോ? അതോ ഭൂമിയിലേക്കൊന്നു പോകാൻ അനുവദിച്ചിടണമെന്ന് ചൊന്ന് ദൈവത്തെ തന്നെ തൊഴുന്നതാണോ?

പൂക്കളെ കുറിച്ച് എത്ര പാട്ടുകൾ. പൂക്കൾ പനിനീർ പൂക്കൾ, താരും തളിരും മിഴിപൂട്ടി, മുടിപ്പൂക്കൾ വാടിയാലെന്തോമനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്തോമലെ. പൂ കുങ്കുമപ്പൂ, പുലരിപ്പൂ പോലെ ചിരിച്ചും പൂമാനമേ, പൂങ്കാറ്റിനോടും കിളികളോടും, പൂക്കാലം വന്നു പൂക്കാലം, പൂമരക്കൊമ്പിൽ പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം, മുറ്റത്തെ മുല്ലേ ചൊല്ല് നന്ദ്യാർവട്ട പൂ ചിരിച്ചു ചിന്താമരെ.

താമരപ്പൂവിൽ വാഴും കദളി ചെങ്കദളി, വാഴപ്പൂങ്കിളികൾ, കർണികാരങ്ങൾ, കുന്നത്തെ കൊന്നയ്ക്കും താമരനൂലിനാൽ. ആമ്പൽ പൂവേ പൂവേ, പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ, ചെമ്പകപ്പൂമൊട്ടിനുള്ളിൽ വസന്തമെന്നു പൂവിരിഞ്ഞില്ല. ഇങ്ങനെ എത്ര എത്ര പാട്ടുകൾ, എത്ര എത്ര പൂവുകൾ. പൂക്കൾ കുട്ടികളെപ്പോലെ നിഷ്കളങ്കരാണ്. അതുകൊണ്ടാവും ഒരു ഉദ്യാനത്തിൽ ഇങ്ങനെ വായിച്ചത്: പൂക്കളും കുട്ടികളും പൂമ്പാറ്റകളുമില്ലാത്ത ലോകം ഒരുപോലെ ശുഷ്കമാണ് എന്ന്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം എന്താണ് നിങ്ങളുടെ കണ്ണുകൾ കാണുന്നത്? അവളുടെ കണ്ണുകളോ അവളുടെ ചിന്തകളോ അവളുടെ സംസാരത്തിലെ ആത്മവിശ്വാസമോ അവളുടെ കഴിവുകളോ അവൾ നേടിയ അറിവോ അവൾ സ്വപ്നം കാണുന്ന ലോകമോ അതോ അവളുടെ ശരീരം മാത്രമോ? ഈ ചോദ്യം ഒരു വ്യക്തിയോട് മാത്രമല്ല, ഒരു സമൂഹത്തോട് തന്നെ ചോദിക്കേണ്ട സമയമാണിത്. കാരണം സ്ത്രീയെ മനുഷ്യനായി കാണുന്നതിന് മുൻപ് അവളുടെ ശരീരത്തെ അളക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സംസ്കാരം കൂടിക്കൂടി വരുന്നു എന്ന സംശയം. അവൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, എത്ര ശരീരഭാരമുണ്ട്, നിറമെന്താണ്, ശരീരത്തിന്റെ ആകൃതി എങ്ങനെയാണ്, എത്രത്തോളം ശരീരം മറച്ചിരിക്കുന്നു, എത്രത്തോളം കാണുന്നു, ഇവയെല്ലാം അവളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിധിന്യായങ്ങളായി മാറുന്നു. ഒരു സ്ത്രീയുടെ ശരീരം പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമാകുന്നു. അവളുടെ വസ്ത്രം പൊതുസമൂഹത്തിന്റെ അഭിപ്രായ വിഷയമാകുന്നു. അവളുടെ സൗന്ദര്യം പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലാകുന്നു. അവളുടെ ലൈംഗികത പൊതുസമൂഹത്തിന്റെ ധാർമ്മിക പരിശോധനയ്ക്ക് വിധേയമാകുന്നു. പക്ഷെ അവളുടെ ബുദ്ധി, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ അറിവ്, അവളുടെ സൃഷ്ടിപരത, അവളുടെ രാഷ്ട്രീയ ബോധം, അവളുടെ ശാസ്ത്രീയ ചിന്ത, അവളുടെ മനുഷ്യനെന്ന നിലയിലുള്ള അവകാശങ്ങൾ, അവിടെ പലപ്പോഴും സമൂഹത്തിന്റെ ശബ്ദം പെട്ടെന്ന് മങ്ങിപ്പോകുന്നു. സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന ഈ സമീപനം ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വഭാവമല്ല, അതൊരു സാമൂഹിക നിർമ്മിതിയാണ്. തലമുറകളായി കൈമാറപ്പെട്ട അധികാരബന്ധങ്ങളും ലിംഗധാരണകളും സാംസ്കാരിക ശീലങ്ങളും ചേർന്നാണ് ഈ കാഴ്ചപ്പാട് രൂപപ്പെട്ടത്. പുരുഷനെ പലപ്പോഴും അവന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് സമൂഹം തിരിച്ചറിയുന്നത്. അയാൾ നല്ല എഴുത്തുകാരനാണ്, അയാൾ മികച്ച ശാസ്ത്രജ്ഞനാണ്, അയാൾ നല്ല രാഷ്ട്രീയക്കാരനാണ്, അയാൾ കഴിവുള്ള ഭരണാധികാരിയാണ്, അയാൾ മികച്ച നടനാണ്. എന്നാൽ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവളുടെ കഴിവിന് മുൻപ് അവളുടെ രൂപം കടന്നുവരുന്നു. സുന്ദരിയായ എഴുത്തുകാരി, സുന്ദരിയായ ശാസ്ത്രജ്ഞ, സുന്ദരിയായ രാഷ്ട്രീയ പ്രവർത്തക, സുന്ദരിയായ നടി. പുരുഷന്റെ കഴിവിന് സൗന്ദര്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സ്ത്രീയുടെ കഴിവിന് അതെന്തിന്? ഒരു സ്ത്രീ മികച്ച ശാസ്ത്രജ്ഞയാണെങ്കിൽ അവളുടെ കണ്ടെത്തലുകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അവളുടെ മുടിയെക്കുറിച്ചല്ല. അവൾ മികച്ച എഴുത്തുകാരിയാണെങ്കിൽ അവളുടെ വാക്കുകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അവളുടെ ശരീരത്തെക്കുറിച്ചല്ല. അവളൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവളുടെ നയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്, അവൾ ധരിച്ച വസ്ത്രങ്ങളെക്കുറിച്ചല്ല. ഇത് ചെറിയൊരു ഭാഷാ പ്രശ്നമല്ല, ആരെ മനുഷ്യനായി കാണുന്നു, ആരെ വസ്തുവായി കാണുന്നു എന്നതിന്റെ പ്രശ്നമാണ്. സ്ത്രീയുടെ ശരീരം അവളുടെ മനുഷ്യ സാന്നിധ്യത്തിന്റെ ഒരു ഭാഗമാണ്, അവളുടെ മുഴുവൻ വ്യക്തിത്വമല്ല. അവൾക്കൊരു ശരീരമുണ്ട്, പക്ഷെ അവൾ ശരീരം മാത്രമല്ല. അവൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അവൾക്ക് ഭയങ്ങളുണ്ട്, അവൾക്ക് സ്വപ്നങ്ങളുണ്ട്, അവൾക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അവൾക്ക് ബൗദ്ധിക ജിജ്ഞാസയുണ്ട്, അവൾക്ക് കോപിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് തെറ്റാനുള്ള അവകാശമുണ്ട്, അവൾക്ക് വിജയിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് പരാജയപ്പെടാനുള്ള അവകാശമുണ്ട്, അവൾക്ക് പ്രണയിക്കാം, പ്രണയിക്കാതിരിക്കാം, വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കാതിരിക്കാം, അമ്മയാകാം, അമ്മയാകാതിരിക്കാം. ഇവയൊന്നും അവളുടെ മനുഷ്യാവകാശത്തിന്റെ അറ്റത്തുള്ള അലങ്കാരങ്ങളല്ല, അവളുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്നിട്ടും ഒരു സ്ത്രീ തന്റെ ശരീരത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കുമ്പോൾ സമൂഹം അസ്വസ്ഥമാകുന്നു. അവൾ എന്ത് ധരിക്കണം എന്ന് ആരോ തീരുമാനിക്കുന്നു, എവിടെ പോകണമെന്ന് ആരോ തീരുമാനിക്കുന്നു, എപ്പോൾ വീട്ടിലെത്തണമെന്ന് ആരോ തീരുമാനിക്കുന്നു, ആരോട് സഞ്ചരിക്കണമെന്ന് ആരോ തീരുമാനിക്കുന്നു, ആരോട് സംസാരിക്കണം എന്നാരോ തീരുമാനിക്കുന്നു, ആരുമായി പ്രണയിക്കണമെന്ന് ആരോ തീരുമാനിക്കുന്നു. അവളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിർദ്ദേശങ്ങളുടെ ഒരു വലിയ വേലി കെട്ടിയിട്ട് അതിന്റെ താക്കോൽ സമൂഹം സ്വന്തം കയ്യിൽ സൂക്ഷിക്കുന്നു. പിന്നെ അതിനെ സംസ്കാരം എന്ന് വിളിക്കുന്നു. സ്ത്രീയെ ഒരു മനുഷ്യവ്യക്തിയായി കാണാതെ ഉപയോഗിക്കാവുന്ന ഒരു ശരീരമായി കാണുന്ന സമീപനത്തെയാണ് മനഃശാസ്ത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും വസ്തുവൽക്കരണം എന്ന ആശയത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ മറികടന്ന് അവന്റെ ശരീരഭാഗങ്ങളിലേക്കും രൂപത്തിലേക്കും ലൈംഗിക ആകർഷണങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ചുരുക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഴുവൻ മനുഷ്യൻ എന്ന സാന്നിധ്യം അപ്രത്യക്ഷമാകുന്നു. സ്ത്രീയെ നോക്കുന്ന കണ്ണ് അവളുടെ മുഖത്തു നിന്ന് ശരീരത്തിലേക്ക് മാത്രം സഞ്ചരിക്കുമ്പോൾ അവളുടെ ശബ്ദം കേൾക്കാനുള്ള സാധ്യത കുറയുന്നു. അവളുടെ ചിന്തകൾ കേൾക്കേണ്ടിടത്ത് ശരീരം പരിശോധിക്കപ്പെടുന്നു. അവളുടെ വാദം വിലയിരുത്തേണ്ടിടത്ത് വസ്ത്രം വിലയിരുത്തപ്പെടുന്നു. അവളുടെ കഴിവ് അംഗീകരിക്കേണ്ടിടത്ത് സൗന്ദര്യം അളക്കപ്പെടുന്നു. അങ്ങനെ ഒരു സമൂഹം അറിയാതെ തന്നെ ഒരു അപകടകരമായ സന്ദേശം പഠിപ്പിക്കുന്നു. നീ ഒരു മനുഷ്യനല്ല, നീ കാണപ്പെടുന്ന ഒരു ശരീരമാണ്. ഈ സന്ദേശം സ്ത്രീയുടെ ആത്മബോധത്തെയും ബാധിക്കുന്നു. തന്റെ ശരീരം മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിരന്തരം നിരീക്ഷിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ഒരു ഘട്ടത്തിൽ സ്വന്തം ശരീരത്തെ തന്നെ പുറത്തുനിന്ന് നോക്കാൻ തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന ചോദ്യം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന ചോദ്യത്തെ മറികടക്കുന്നു. അങ്ങനെ ശരീരത്തെക്കുറിച്ചുള്ള അമിതമായ സാമൂഹിക നിരീക്ഷണം ആത്മവിശ്വാസത്തെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു സാമൂഹിക സമ്മർദ്ദമായി മാറുന്നു. സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് സമൂഹം നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകകൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. സൗമ്യയായിരിക്കണം, അധികം സംസാരിക്കരുത്, വളരെ സ്വതന്ത്രയാകരുത്, വളരെ ധൈര്യശാലിയാകരുത്, വളരെ ലൈംഗികമായി സ്വതന്ത്രയാകരുത്, വളരെ കോപിക്കരുത്, വളരെ വിജയിച്ചാലും പുരുഷനെ മറികടക്കരുത്, വളരെ തുറന്ന് അഭിപ്രായം പറയരുത്. അതേസമയം അവൾ സുന്ദരിയായിരിക്കണം. ഈ വൈരുദ്ധ്യം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന സമൂഹം അതേസമയം അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന വിപണിയെയും വളർത്തുന്നു. പരസ്യങ്ങളിൽ സ്ത്രീയുടെ ശരീരം വിൽപ്പനയുടെ ഉപാധിയാകുന്നു. സിനിമയിൽ സ്ത്രീയുടെ ശരീരം കാഴ്ചയുടെ ഉപാധിയാകുന്നു. സോഷ്യൽ മീഡിയയിൽ സ്ത്രീയുടെ ശരീരം ലൈക്കുകളുടെ എണ്ണമായി മാറുന്നു. പിന്നെ അതേ സമൂഹം അവളോട് ചോദിക്കുന്നു, എന്തിനാണ് നീ നിന്നെ പ്രദർശിപ്പിക്കുന്നത്? ഇവിടെയാണ് കാപട്യം തുടങ്ങുന്നത്. സ്ത്രീയെ കാണാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് കരുതുന്ന കണ്ണ് സ്ത്രീക്ക് സ്വയം എങ്ങനെ കാണപ്പെടണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. ഇത് ശരീരത്തിന്റെ മാത്രം രാഷ്ട്രീയമല്ല, അധികാരത്തിന്റെ രാഷ്ട്രീയമാണ്. ഒരു സ്ത്രീയുടെ ശരീരം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ആ സ്ത്രീക്ക് തന്നെയാണ്. അവൾ എന്ത് ധരിക്കണം, എങ്ങനെ മുടിവെക്കണം, ശരീരം എങ്ങനെ അവതരിപ്പിക്കണം, വിവാഹം കഴിക്കണോ, കുഞ്ഞുണ്ടാകണോ, ഗർഭധാരണത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം, ആരുമായി ബന്ധത്തിലാകണം, ഇവയെല്ലാം അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങളാണ്. അവളുടെ ശരീരത്തിൽ സമൂഹത്തിന് ഉടമസ്ഥാവകാശമില്ല. അവളുടെ ശരീരത്തിൽ കുടുംബത്തിന് അനന്തമായ അധികാരമില്ല. അവളുടെ ശരീരത്തിൽ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ ആരും സ്ഥിരം കാവൽക്കാരാകേണ്ടതില്ല. നിയമപരവും നൈതികവുമായ പരിധികളിൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. സ്ത്രീയുടെ ശരീരം സംരക്ഷിക്കേണ്ട ഒരു കുടുംബ അഭിമാന വസ്തുവല്ല, അത് അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു വസ്ത്രത്തിനും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതാനാവില്ല. ചുരിദാർ ധരിക്കുന്ന സ്ത്രീ നല്ലവളും ജീൻസ് ധരിക്കുന്ന സ്ത്രീ മോശമായവളുമല്ല. ശരീരം മറയ്ക്കുന്ന സ്ത്രീ ധാർമ്മികയും ശരീരം കൂടുതൽ ദൃശ്യമാകുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീ അധാർമ്മികയുമല്ല. സാരി സ്വഭാവത്തിന്റെ തെളിവല്ല, ജീൻസ് സ്വാതന്ത്ര്യത്തിന്റെ തെളിവല്ല. ഒരു വസ്ത്രവും ഒരു മനുഷ്യന്റെ നൈതികത അളക്കാനുള്ള ഉപകരണമല്ല. സ്ത്രീയുടെ വസ്ത്രം കണ്ടിട്ട് അവളുടെ സ്വഭാവം നിർണയിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ വസ്ത്രത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള തന്റെ പഴയ അവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.

ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വസ്തുവൽക്കരണത്തിന് മറ്റൊരു മുഖമുണ്ട്. ഒരു സ്ത്രീയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നാൽ അവളുടെ കഴിവുകളെക്കുറിച്ചുള്ള ചർച്ചയേക്കാൾ വേഗത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള കമന്റുകൾ എത്തുന്നു. നന്നായി കാണുന്നു, വണ്ണം കൂടിയല്ലോ, കുറച്ചുകൂടി മെരിഞ്ഞിരുന്നെങ്കിൽ, ഇത്ര ശരീരം കാണിക്കേണ്ടതുണ്ടോ? പ്രായം തോന്നുന്നില്ല, പ്രായം തോന്നുന്നു. ഒരു മനുഷ്യൻ തന്റെ ചിത്രം പങ്കുവച്ചാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്ന വിചിത്രമായ ധാരണ എവിടെ നിന്നാണ് വന്നത്? ഒരു സ്ത്രീയുടെ ചിത്രം പൊതുസ്ഥലത്ത് വന്നതുകൊണ്ട് അവളുടെ ശരീരം പൊതുസ്വത്താകുന്നില്ല. അവളുടെ ചിത്രം കണ്ടതുകൊണ്ട് അവളുടെ ശരീരത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം ലഭിക്കുന്നില്ല. ഡിജിറ്റൽ ലോകത്തും ഒരു അടിസ്ഥാന മനുഷ്യമര്യാദയുണ്ട്. കാണാൻ കഴിയുന്നതെല്ലാം അഭിപ്രായപ്പെടേണ്ടതില്ല. സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന സംസ്കാരം സ്ത്രീകളെ മാത്രമല്ല, പുരുഷന്മാരെയും ദോഷകരമായി ബാധിക്കുന്നു. പുരുഷൻ എപ്പോഴും ലൈംഗികമായി സജീവമായിരിക്കണം, സ്ത്രീയെ നേടണം, സ്ത്രീയുടെ സൗന്ദര്യം സ്വന്തമാക്കേണ്ട ഒന്നാണ് തുടങ്ങിയ ആശയങ്ങൾ പുരുഷന്റെ മനസ്സിൽ ഒരു വികൃതമായ വിജയമാനദണ്ഡം സൃഷ്ടിക്കുന്നു. സ്ത്രീയെ മനുഷ്യനായി കാണാൻ പഠിക്കുന്ന പുരുഷൻ സ്വന്തം പുരുഷത്വത്തിലൂടെ കൂടുതൽ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നു. അവൻ സ്ത്രീയെ കീഴടക്കേണ്ട ഒരാളായി കാണേണ്ടതില്ല. അവളോടൊപ്പം നടക്കാം, അവളോട് വാദിക്കാം, അവളിൽ നിന്ന് പഠിക്കാം, അവളെ തോൽപ്പിക്കാതെ അവളുടെ വിജയത്തിൽ സന്തോഷിക്കാം. അവളെ സംരക്ഷിക്കേണ്ട ദുർബല ജീവി എന്ന നിലയിൽ കാണാതെ സ്വന്തം ജീവിതം തീരുമാനിക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായി കാണണം. യഥാർത്ഥ പുരോഗമന പുരുഷത്വം സ്ത്രീയെ നിയന്ത്രിക്കുന്നതിലല്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടാതിരിക്കുന്നതിലാണ്. ഒരു സ്ത്രീയെ കണ്ടാൽ അവളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് അവളുടെ കഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കണം. അവൾ എന്താണ് വായിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? എന്താണ് സൃഷ്ടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? എന്താണ് അവളുടെ സ്വപ്നം? എന്താണ് അവളുടെ രാഷ്ട്രീയ ബോധം? എന്താണ് അവളുടെ ശാസ്ത്രീയ കൗതുകം? എന്താണ് അവളുടെ കല? എന്താണ് അവളുടെ ദർശനം? എന്താണ് അവളുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്? ഈ ചോദ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയുമ്പോഴാണ് സ്ത്രീ ഒരു ശരീരത്തിൽ നിന്ന് ഒരു വ്യക്തിയായി മാറുന്നത്. അത് സ്ത്രീയുടെ മാത്രം വിമോചനമല്ല, അത് സമൂഹത്തിന്റെ ബൗദ്ധിക വിമോചനമാണ്. ഒരു സ്ത്രീ സുന്ദരിയാകുന്നതിൽ സമൂഹത്തിന് വലിയ പ്രശ്നമില്ല. പക്ഷേ അവൾ സുന്ദരിയും ബുദ്ധിമതിയുമാകുമ്പോൾ ചിലരുടെ അസ്വസ്ഥത തുടങ്ങുന്നു. അവൾ സ്വതന്ത്രയാകുമ്പോൾ കൂടുതൽ അസ്വസ്ഥത. അവൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിലും കൂടുതൽ അസ്വസ്ഥത. അവൾ ചോദ്യം ചെയ്യുമ്പോൾ അസഹ്യത. അവൾ അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ കോപം. അവൾ ഇല്ല എന്ന് പറയുമ്പോൾ അപമാനം. അവൾ സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും കുറിച്ച് സ്വയം തീരുമാനിക്കുമ്പോൾ ധാർമ്മികതയുടെ വലിയ പ്രഭാഷണം. എന്തുകൊണ്ട്? കാരണം സ്വതന്ത്രയായ സ്ത്രീ ഒരു പിതൃകേന്ദ്രീകൃത വ്യവസ്ഥിതിയുടെ ഏറ്റവും പഴയ കണക്കുകൂട്ടലുകളെ തന്നെ തകർക്കുന്നു. അവളെ ശരീരമായി മാത്രം കാണുന്നിടത്ത് അവളെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അവളെ മനുഷ്യനായി അംഗീകരിച്ചാൽ അവൾ ചോദിക്കും. ചോദ്യം ചോദിച്ചാൽ അധികാരം വിശദീകരിക്കേണ്ടി വരും. വിശദീകരണം ആവശ്യപ്പെട്ടാൽ അധികാരത്തിന്റെ പല പഴയ മതിലുകളും ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് സ്ത്രീയുടെ ബുദ്ധിയേക്കാൾ അവളുടെ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ചിലർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്നത്. സമൂഹത്തെ മാറ്റുന്നത് നിയമങ്ങൾ മാത്രം കൊണ്ടല്ല, കാഴ്ചപ്പാടുകൾ മാറുമ്പോഴാണ് സംസ്കാരം മാറുന്നത്. ഒരു പെൺകുട്ടി വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ ശരീരം പരിശോധിക്കാത്ത കണ്ണു വേണം. ഒരു സ്ത്രീ വേദിയിൽ സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ കേൾക്കുന്ന മനസ്സ് വേണം. ഒരു വനിതാ ശാസ്ത്രജ്ഞ പുരസ്കാരം നേടുമ്പോൾ അവളുടെ വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാത്ത സംസ്കാരം വേണം. ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവളുടെ കുടുംബജീവിതം മാത്രം അന്വേഷിക്കാത്ത മാധ്യമബോധം വേണം. ഒരു നടി അഭിനയിക്കുമ്പോൾ അവളുടെ ശരീരത്തെക്കാൾ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രേക്ഷക ബോധം വേണം. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ചിത്രം പങ്കുവയ്ക്കുമ്പോൾ അതിനെ അവളുടെ ശരീരത്തെ വിലയിരുത്താനുള്ള ക്ഷണമായി കാണാത്ത ഡിജിറ്റൽ പൗരത്വം വേണം. ഒരു സ്ത്രീ ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ അപമാനമായി കാണാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന മനുഷ്യബോധം വേണം. ഒരു സമൂഹം എത്ര ആധുനികമായ കെട്ടിടങ്ങൾ പണിതു എന്നതുകൊണ്ട് മാത്രം അതിന്റെ സംസ്കാരത്തിന്റെ ഉയരം അളക്കാനാവില്ല. എത്ര സാങ്കേതിക വിദ്യ സ്വന്തമാക്കി എന്നതുകൊണ്ട് മാത്രമല്ല, എത്ര സർവകലാശാലകൾ സ്ഥാപിച്ചു എന്നതുകൊണ്ടും മാത്രമല്ല. ഒരു സ്ത്രീ സ്വതന്ത്രമായി നടക്കുമ്പോൾ അവളുടെ പിന്നാലെ എത്ര കണ്ണുകൾ തിരിയുന്നു എന്നതും ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ അളവുകോലാണ്. അവൾ സംസാരിക്കുമ്പോൾ എത്ര പേർ അവളുടെ വാക്കുകൾ കേൾക്കുന്നു എന്നതും, അവൾ എതിർക്കുമ്പോൾ എത്ര പേർ അവളുടെ അവകാശത്തെ അംഗീകരിക്കുന്നു എന്നതും, അവൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ എത്ര പേർ ആ തീരുമാനത്തെ ബഹുമാനിക്കുന്നു എന്നതും, സ്ത്രീയെ എത്ര സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നു എന്നതിലാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി തെളിയുന്നത്. നമുക്ക് സ്ത്രീയെ കാണുന്ന കണ്ണു മാറ്റണം. ശരീരത്തെ നിഷേധിച്ചുകൊണ്ടല്ല,
ശരീരം അവളുടേതാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, അവളുടെ സൗന്ദര്യത്തെ നിരോധിച്ചുകൊണ്ടല്ല, സൗന്ദര്യം അവളുടെ മുഴുവൻ വ്യക്തിത്വമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവളുടെ ലൈംഗികതയെ നിഷേധിച്ചുകൊണ്ടല്ല, അത് അവളുടെ മനുഷ്യാനുഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, അവളെ ഒരു ദേവിയാക്കി ഉയർത്തിവെച്ചും വേണ്ട. ഒരു ദേവിക്ക് പോലും മനുഷ്യാവകാശങ്ങളില്ലല്ലോ. അവളെ ഒരു ത്യാഗമൂർത്തിയാക്കിയും വേണ്ട. അവൾക്ക് സ്വന്തം ജീവിതം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവളെ ഒരു ഭോഗവസ്തുവാക്കിയും വേണ്ട. അവളൊരു മനുഷ്യനാണ്, അത്രമാത്രം. പക്ഷേ ആ അത്രമാത്രം തന്നെയാണ് നൂറ്റാണ്ടുകളായി നമ്മൾ മറന്നുപോയ ഏറ്റവും വലിയ സത്യം. ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം അവളുടെ ശരീരം കാണുന്ന കണ്ണിൽ നിന്ന് അവളുടെ മനുഷ്യ സാന്നിധ്യം കാണുന്ന കണ്ണിലേക്കുള്ള യാത്രയാണ് ഇനി വേണ്ടത്. അവളുടെ ശരീരത്തെ അളക്കുന്ന സമൂഹത്തിൽ നിന്ന് അവളുടെ സ്വപ്നങ്ങൾ കിടന്ന നൽകുന്ന സമൂഹത്തിലേക്ക്, അവളുടെ വസ്ത്രം വിധിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് അവളുടെ ചിന്ത കേൾക്കുന്ന സംസ്കാരത്തിലേക്ക്, അവളുടെ സൗന്ദര്യം ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് അവളുടെ ബുദ്ധിയെ ആഘോഷിക്കുന്ന സമൂഹത്തിലേക്ക്, അവളുടെ ഇല്ല സംശയിക്കുന്ന സമൂഹത്തിൽ നിന്ന് അവളുടെ ഇല്ലയെ ബഹുമാനിക്കുന്ന സമൂഹത്തിലേക്ക്, അവളെ സംരക്ഷിക്കേണ്ട വസ്തുവായി കാണുന്നതിൽ നിന്ന് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തിയായി അംഗീകരിക്കുന്നതിലേക്ക്. സ്ത്രീയെ ശരീരമായി മാത്രം കാണുന്ന കണ്ണ് ഒരിക്കലും സ്വതന്ത്രമായ കണ്ണല്ല, അത് അധികാരത്തിന്റെ കണ്ണാണ്. സ്ത്രീയെ മനുഷ്യനായി കാണുന്ന കണ്ണാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായ കണ്ണ്. കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിനപ്പുറം അവളുടെ ബുദ്ധിയുണ്ട്, ബുദ്ധിക്കപ്പുറം അവളുടെ സ്വപ്നങ്ങളുണ്ട്, സ്വപ്നങ്ങൾക്കപ്പുറം അവളുടെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾക്കപ്പുറം അവളുടെ സ്വന്തം ജീവിതമുണ്ട്. ആ ജീവിതത്തിന് കാവൽക്കാരെ ആവശ്യമില്ല, അവൾക്ക് വേണ്ടത് അവകാശമാണ്. അവളുടെ ശരീരത്തിന് ഉടമസ്ഥനാകാൻ ആരും വേണ്ട, അത് അവളുടേതാണ്. അവളുടെ ജീവിതത്തിനും അവളുടെ ചിന്തകൾക്കും അവളുടെ സ്വപ്നങ്ങൾക്കും അവളുടെ സ്വാതന്ത്ര്യത്തിനും അവളുടെ ഭാവിക്കും. ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചു കാണാൻ കഴിയുന്ന ദിവസമാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക പക്വതയുടെ തുടക്കം. സ്ത്രീ ശരീരമല്ല, സ്ത്രീ മനുഷ്യനാണ്. അവളെ മനുഷ്യനായി കാണാൻ പഠിക്കുന്നിടത്താണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ പുരോഗമിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിവൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രോഗി പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താൻ തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കണമെന്ന് അവർ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ഇന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം ധരാപുരം, പുതുച്ചേരിയിലെ തട്ടൻചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗൂൺ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ എംപിമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കീഴിലുള്ള പുതിയ ഗ്രാമീണ തൊഴിൽ ചട്ടക്കൂട് പ്രകാരം അനുവദനീയമായ 375 ജോലികൾ ഉൾക്കൊള്ളുന്ന പട്ടിക പുറത്തിറക്കി ഗ്രാമവികസന മന്ത്രാലയം. മുൻപുണ്ടായിരുന്ന ചട്ടക്കൂടിലെ 226 ജോലികളിൽ നിന്ന് 41% വർധനവാണ് പുതിയ പട്ടികയിൽ ഉള്ളത്. ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്തങ്ങളെയും നേരിടുന്നതിനുള്ള പ്രത്യേക ജോലികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് ജോലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ലിജു. ലഹരി മാഫിയയ്ക്ക് കീഴിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും കേരളം കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പേരിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മെഷീനുകൾ സ്ഥാപിക്കുന്നത് കേരളം സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗതാഗതമന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ സംവാദ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണവും ചർച്ചയും നടക്കും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവി പയർ പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദാഘോഷങ്ങളുടെ ലോ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി അയോധ്യയിലെ രാമക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് നഗരം ആഗോള തീർത്ഥാടന കേന്ദ്രമായും വികസനത്തിന്റെ പ്രതീകമായും ശ്രദ്ധ നേടുന്നു. ആനത്താരകളിൽ AI സ്മാർട്ട് സൌരവേലിയുമായി വനംവകുപ്പ്. ഇരി എറണാകുളം അതിർത്തിയായ മുള്ളരിങ്ങാട്ടാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഷോക്ക് അടിപ്പിക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചോടിക്കാൻ ഈ ന്യൂ ജെൻ വേലിക്ക് സാധിക്കും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ഇടുക്കി മുള്ളരിങ്ങാട്ട് വനാതിർത്തിയോട് ചേർന്ന 450 മീറ്റർ ഭാഗത്താണ് 3 ഘട്ട സുരക്ഷാ സംവിധാനമുള്ള AI വേലി സ്ഥാപിച്ചിരിക്കുന്നത്. 100 മീറ്റർ അകലെ മൃഗങ്ങളെത്തിയാൽ ക്യാമറ വഴി തിരിച്ചറിഞ്ഞ് ആനയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫോണിലേക്ക് സന്ദേശവും ചിത്രവും അയച്ചു നൽകും. കൂടുതൽ അടുത്തേക്ക് വരുന്നതോടെ ഉച്ചത്തിൽ അലാറം മുഴങ്ങുകയും വേലിയിലെ വെളിച്ച സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്ത് ആനയെ ഭയപ്പെടുത്തി ഓടിക്കും. നേരത്തെ വയനാട്ടിൽ വിജയകരമായി നടപ്പാക്കിയ ഈ പദ്ധതി കൂടുതൽ കാട്ടാന ശല്യമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ നിർവഹിക്കും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
4: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പ്രതികൂല കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപകമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, ഉപജീവന സുരക്ഷ, വരുമാന വർദ്ധനവ്, നൈപുണ്യ വികസനം, പരിശീലനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി 41.30 ലക്ഷം രൂപ ചെലവിലാണ് മൾട്ടി പർപ്പസ് ഫിഷറീസ് സെന്റർ നിർമ്മിച്ചത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനു ശേഷം വിജയം ആവർത്തിക്കുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ഇരുചക്ര വാഹന റാലിയും പൊതുസമ്മേളനവും നടക്കും. CPM LDFും കരുത്താർജിക്കുന്നു എന്ന ചിത്രമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM കോഴിക്കോട് ജില്ലാ വിപുലീകൃത കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDFനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 456 പോയിന്റ് ഉയർന്ന് 72,839, നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 22,685 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി M. ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15-നകം സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കോക്കനട്ട് ബോർഡ് .gov.in എന്ന വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത്. 0484-2665, 2377-2667 എന്നീ ഫോൺ നമ്പറുകളിൽ വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 12-ന് കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9400-483754 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 8-ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491-281-5454 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ 100,000 യുവജന കർഷക തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്ന നടപടികൾ വിവിധ കൃഷിഭവനുകളിൽ ആരംഭിച്ചു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാത്തവരും 60 വയസ്സ് പൂർത്തിയാകാത്ത അംഗങ്ങളും അംഗത്വം പുതുക്കുന്നതിനായി ആധാർ കാർഡ്, ഭൂമിയുടെ കരം അടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി തൊട്ടടുത്ത കൃഷിഭവനിൽ എത്തണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഒക്ടോബർ 15 വരെ ദീർഘിപ്പിച്ചു. കാർഷിക മേഖലയിലെ പുതുമകളും മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുന്നത്. ഹൈടെക് കൃഷിരീതികൾ, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ, കാർഷിക സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയവ ചിത്രങ്ങളുടെ പ്രമേയമാക്കാവുന്നതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ചിത്രങ്ങൾ സമർപ്പിക്കാം. ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 300 dpi റെസൊല്യൂഷനും 3 MB ഫയൽ വലിപ്പവും ഉണ്ടായിരിക്കണം. ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതും മുൻവർഷങ്ങളിൽ സമർപ്പിച്ചതുമായ ചിത്രങ്ങൾ മത്സരത്തിന് പരിഗണിക്കില്ല. 1st 20,000, 2nd 10,000, 3rd 5,000 എന്നിങ്ങനെയാണ്. കൂടാതെ 1,000 രൂപ വീതമുള്ള 10 പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. ചിത്രങ്ങൾ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-5860 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ, കേന്ദ്രങ്ങളിൽ RF രീതിയിൽ നടക്കുന്ന UG പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 31/10/2026 വരെ നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 സീറ്റ്, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ 4 സീറ്റ്, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് 5 സീറ്റ്. യോഗ്യത, പ്രവേശനരീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു.
1: ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഭാരത് കി നേഷണൽ മാരിടൈം കേപ്പബിലിറ്റി കാ കസ്റ്റോഡിയൻ ഹൈ. പിച്ചലേ 8 ഡിക്കേഡ്സ് സേ ഭി അധിക് സമയ സേ എച്ച്എസ്എൽ നേ ദേശ് കി മാരിടൈം ഓർ ഡിഫൻസ് റിക്വയർമെന്റ്സ് കോ പൂരാ കർനേ മേ ബഹുത് ഹി മഹത്വപൂർണ ഭൂമിക കാ നിർവാഹ കിയാ ഹൈ.
0: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ നിർമ്മിക്കുന്നത്. 5-ാമത്തെ കപ്പലിന്റെ കീലിടൽ ചടങ്ങും സ്ലിപ്പ് വേ 4, 300 ടൺ ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസ് അബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണ യോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
0: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ MPമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം

0: ായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂരമേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 16-നാണ്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലെയ്ഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുവു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ 1 ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില കുറഞ്ഞ്. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന 2 മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്. വിലവർദ്ധന ആശങ്ക സൃഷ്ടിക്കുന്നതായി ദ്രവ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാവും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയോജന പരിപാടികൾ, മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക പരിപാടി.

0: റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ് എന്ന ആപ്തവാക്യമാണ് ആദ്യം പറയേണ്ടത്. ഒരാളിനെ വയസ്സനാക്കുന്നത് അയാളുടെ മനസ്സാണ്. മനസ്സ് ദരിദ്രവും ദുർബലവുമാകുന്നിടത്തോളം അയാൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുകയില്ല. എന്നേ മനസ്സ് നരച്ചു, ഇന്ന് ശിരസും നരച്ചു എന്ന് കവി പറയുന്ന അവസ്ഥയാണ് ഇന്ന് ഭൂരിപക്ഷം പേർക്കും. 40 ആകുമ്പോഴേ മനസ്സ് നരയ്ക്കാൻ തുടങ്ങും. വയസ്സായി എന്ന തോന്നൽ, പലതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത, താല്പര്യക്കുറവ്, വിഷാദം, അങ്ങനെ പല ക്ലാവുകളും മനസ്സിന്റെ നിലവിളക്കിനെ പ്രകാശരഹിതമാക്കാൻ തുടങ്ങും. ഉപദ്രവകാരിയായ ഈ ഉന്മേഷമില്ലായ്മ പലരെയും അകാലത്തിൽ തന്നെ വാർദ്ധക്യത്തിലേക്ക് നയിക്കും. എന്നാൽ 60 കഴിഞ്ഞിട്ടും ആക്റ്റീവായിരിക്കുന്ന അനേകം പേർ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതത്തെ ആനന്ദഭരിതമാക്കി ചെറുപ്പക്കാരെ പോലും ഊർജസ്വലരാക്കിക്കൊണ്ട് ജീവിക്കുന്നവർ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാർദ്ധക്യം മനോഹരമാകും. മനസ്സിന്റെ ഊർജം തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഭക്ഷണ നിയന്ത്രണം, കൊളസ്ട്രോൾ, ആൽബുമിൻ, ഷുഗർ എന്നിവ വർദ്ധിക്കാതെയുള്ള ആഹാര രീതി സ്വയം കൈക്കൊള്ളേണ്ടതുണ്ട്. മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കണം. കുളിമുറിയിൽ തെന്നി വീഴാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കുളിമുറിയിലെ തെന്നി വീഴ്ച ഇടുപ്പല്ല് പൊട്ടുന്നതിന് കാരണമാകും. സ്വയം ശ്രദ്ധയാണ് വാർദ്ധക്യത്തിൽ പരമപ്രധാനം. രോഗാതുരതകളില്ലെങ്കിൽ കൂടി മാസത്തിലൊരിക്കൽ വൈദ്യപരിശോധനയും നടത്തേണ്ടതുണ്ട്.
1: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിൻ്റെ ഇതിഹാസം. പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം. പന്തിരുകുലം.
2: നിളയുടെ കൈവഴിയായ കുന്തിപ്പുഴ കരിമ്പുഴയായി ഒഴുകി തൂതപ്പുഴയാകുന്നത് കടമ്പഴിപ്പുറത്താണ്. കേരളത്തിന് വടക്കേയറ്റം മൗനത്തിന്റെ ദേവിയായി മൂകാംബിക, മധ്യത്തിൽ വള്ളുവനാട്ടിൽ മൗനത്തിന്റെ ദേവനായി വായില്യാം കുന്നിലപ്പൻ. പെറ്റിട്ട ഒന്നിനെയെങ്കിലും വാരിയെടുക്കണമെന്ന മോഹം കൊണ്ട് പറഞ്ഞുപോയ കള്ളം കുഞ്ഞിന്റെ വായടപ്പിച്ചു കളയുമെന്ന് നിരീച്ചില്ല പഞ്ചമി. വായില്ലെങ്കിൽ എടുത്തോളൂ എന്ന് വരരുചി പറഞ്ഞത് കേട്ട് വാരിയെടുത്ത് മുല കൊടുക്കാൻ നോക്കുമ്പോഴുണ്ട് വായില്ലാതായിരിക്കുന്നു. കുഞ്ഞിനെ വായില്യാം കുന്നിലപ്പൻ എന്ന് പേർ വിളിച്ച് കുന്നിൻമുകളിൽ പ്രതിഷ്ഠിച്ചത് വരരുചി തന്നെയായിരുന്നു. മൂകമായ ക്ഷേത്രാങ്കണം. നമുക്ക് സംസാരിക്കാൻ തോന്നില്ല, മൗനമാണ് അർച്ചനയെന്ന് തോന്നും. ഉളികൊണ്ട് ചെത്തിയെടുത്ത തടി കൊണ്ടുള്ള അമ്പലമാണ് വായില്യാം കുന്ന് ഭഗവതി ക്ഷേത്രം. സംസാരശേഷി കുറഞ്ഞവരും വിക്കുള്ളവരും കൊഞ്ഞയുള്ളവരും ഇവിടെ വരും. കദളിപ്പഴം നീതിക്കും, വാക്മിത്വവും മധുരാലാപന ശേഷിയും വീണ്ടെടുക്കും എന്ന് വിശ്വാസം. ഇവിടുത്തെ പാൽപായസം പ്രസിദ്ധമാണ്. സോമവാര പ്രാധാന്യമാണ് ക്ഷേത്രത്തിലുള്ളത്. സംസാരശേഷിയുടെ സർവാധിപനായ ദേവസങ്കല്പം. വായില്യാം കുന്നിലെ 6 ഊരാളന്മാരിൽ 1 ഊരാളസ്ഥാനം തരകനാണ്. വൈശ്യവിഭാഗമാണ് തരകൻ. പാലക്കാട് ജില്ലയിൽ മാത്രമാണ് തരകൻ, മൂത്താൻ, ഗുപ്തൻ എന്നീ വൈശ്യവിഭാഗങ്ങളുള്ളത്. ഈ വിഭാഗം ഇവിടെ എത്തിയതിനു പിന്നിൽ മുത്തുമാല കോർത്ത രസകരമായൊരു കഥയുണ്ട്. ചെങ്കന്നൻ എന്ന ചോളരാജാവിന് സുഹൃത്തായ കാശിരാജാവ് വിചിത്ര തുളകളുള്ള കുറച്ച് മുത്തുമണികൾ സമ്മാനമായി നൽകി. മുത്തുകൾ മാലയായി കോർക്കാൻ ആർക്കും കഴിഞ്ഞില്ലത്രേ. മന്ത്രിയായ വൈശ്യൻ ശങ്കരനായരുടെ മകൾ അമലേന്ദു ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു. വീട്ടിലെത്തിച്ച ആ മുത്തുമണികൾ അവൾ ഉറുമ്പിൻ കൂടിനരികെ ഒന്നിനോടൊന്ന് ചേർത്ത് വച്ചു. ഒരറ്റത്ത് നെയ്യിൽ മുക്കിയ താമരനൂലും ഒരറ്റം മുത്തിനുള്ളിലേക്ക് കടത്തിയും വച്ചു. നെയ്മണം പിടിച്ചെത്തിയ ഉറുമ്പുകൾ മുത്തുമണികൾക്കുള്ളിലൂടെ നൂൽ നൂല് വലിച്ച് പുറത്തെത്തിച്ചു. രാജാവ് അമലേന്ദുവിനെ ശ്ലാഘിക്കുക മാത്രമല്ല, വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ അവർ ചോളദേശം വിട്ട് കേരളത്തിലേക്ക് പോന്നു. അങ്ങനെയാണ് പാലക്കാട് വൈശ്യവിഭാഗമുണ്ടായതെന്ന് കഥ. സാമൂതിരിയാണ് ഇവർക്ക് ഭഗവതി ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം നൽകിയത്. വായില്യാം കുന്നത്തപ്പൻ ക്ഷേത്രത്തിന് സമീപമാണ് ഭഗവതി ക്ഷേത്രം. കൃത്യമായി പറഞ്ഞാൽ വായില്യാം കുന്ന് ഭഗവതിയുടെ കീഴേടമാണ് വായില്യാം കുന്നത്തപ്പൻ ക്ഷേത്രം. വരരുചിയുടെ ശ്രാദ്ധത്തിന് എല്ലാവരും എത്തും. വായില്യാം കുന്നത്തപ്പനെ സങ്കല്പിച്ച് നാറാണത്തു ഭ്രാന്തൻ മണ്ണുകൊണ്ടുണ്ടാക്കിയ അനുജന്റെ മൂർത്തികാ വിഗ്രഹത്തെ ഒപ്പമിരുത്തുമായിരുന്നത്രേ. കുടമണിക്കിലുക്കി വായില്യാം കുന്നിലപ്പൻ തന്റെ സാന്നിധ്യം അറിയിക്കും. ആ മൂർത്തികാ വിഗ്രഹമാണ് വായില്യാം കുന്നിലപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്ന് വിശ്വാസം. മൗനത്തിന്റെ പ്രതീകം, ഭാഷണത്തിന്റെ അധിപൻ, സങ്കല്പത്തിലെ ഗഹനത, ഈ ഐതിഹ്യത കേരളത്തിന്റെ സ്വന്തം.
0: കേരളത്തിന്റെ ഇതിഹാസവും പന്തിരുകുലവും അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.

ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് തറവാടിന്റെ മാനം എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

അല്ലാതെ എന്താ ചെയ്യ? മേനോൻ അല്പം ധൃതിയുള്ള കൂട്ടത്തിലാണ്, ഒരത്യാവശ്യ കാര്യത്തിന് പുറപ്പെട്ടതുമാണ്, വേഗം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വയ്യ, അദ്ദേഹത്തിന് തീരെ വയ്യ.

മേനോന്റെ തലവട്ടം കാണുമ്പോ പഞ്ചായത്ത് റോഡിന്റെ പക്കത്തുള്ള ചായക്കടകളിൽ ഡിസ്കഷൻ ഉയരും, ചർച്ച, ചൂടേറിയ ചർച്ച. എന്തോ മഹത്തായ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു മേനോന്റെ പുറപ്പാട്. പക്ഷേ ഈ പാവത്താൻ ഇങ്ങനെ നടന്നാലേ എന്നാണ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക? മേനെ, ഏ മേനെ, ലേശം കൂടെ സ്പീഡ് എടുത്തോളൂ, നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തിച്ചേരണ്ടേ, ലേശം കൂടെ സ്പീഡ് എടുത്തോളൂ. പിന്നെ അവിടെ ഒരു പൊട്ടിച്ചിരിയാണ്. ചിരി അടങ്ങുമ്പോൾ വീണ്ടും ഡിസ്കഷൻ. അതെന്താണ് ഇഷ്ട, താൻ അങ്ങനെ ഒരു സജഷൻ വെച്ചത്, സ്പീഡ് എടുത്തോളൂ സ്പീഡ് എടുത്തോളൂ എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിന്റെ കാല് കണ്ടിട്ടാണോ നിങ്ങൾ എങ്ങനെ പറഞ്ഞത്? നമ്മളൊരു ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുമ്പോ ആ അഡ്വൈസ് അയാൾക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നർത്ഥം. വിശേഷിച്ചും അദ്ദേഹത്തിന്റെ ആ ഹെൽത്ത് നമ്മൾ പരിഗണിക്കണം. മേന്റെ കാല് കണ്ടിട്ടാണോ നിങ്ങളത് പറഞ്ഞത്? കണ്ടില്ലേ, രണ്ട് കാല്, ഒന്നൊരു ആനക്കാല് മറ്റൊന്നൊരു ചേനക്കാൽ. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞാലേ, ആനക്കാല് എന്ന് പറഞ്ഞത് അതിന്റെ വലിപ്പം ഓർത്തിട്ടാണ്. പിന്നെ ചേനക്കാല്, അത് രൂപസാദൃശ്യം. ഹായ്, നല്ല വിളഞ്ഞു മുരുക്കടിച്ച ചേന മുളവട്ടിയ മാതിരിയല്ലേ മേന്റെ പാദത്തിൽ രണ്ടിലും സ്വന്തം വിരലുകൾ എങ്ങനെ പൊന്തി നിൽക്ക.

വയലാർ രാമവർമ്മ, മലയാള സാഹിത്യയുടെ രോമാഞ്ചമായ വിപ്ലവ കവി. ലക്ഷ്യബോധമുള്ള കലാസൃഷ്ടികളിൽ, കവിതാ നിർമ്മിതിയിൽ അദ്ദേഹം ആകണ്ഠം മുഴുകുന്ന ആദ്യകാലം. തുരുതുരെ വർണ്ണപുഷ്പങ്ങൾ വിടർത്തുന്ന പൂവള്ളി പോലെ അദ്ദേഹത്തിന്റെ സർഗശക്തി സഹദേഹൃദയങ്ങളിൽ വസന്ത ഭംഗികൾ വാരിത്തൂവിയ വാരികുതിരിയ കാലം. ശരദപ്രവീതിയിൽ നക്ഷത്രജാലങ്ങൾ പോലെ, വസന്താഗമത്തിലെ തളിർത്തൊത്തുപോലെ വയലാറിന്റെ കാവ്യപ്രപഞ്ചം കേരളീയർക്ക് നൂതനമായ ഒരു ആസ്വാദന ബോധം പകർന്നുകൊണ്ട് ജീവിതത്തിന്റെ നവചൈതന്യം തുടിച്ചു നിൽക്കുന്ന സൃഷ്ടികൾ നെയ്തെടുത്ത കാലം. അന്നത്തെ വയലാറിന്റെ തറവാടിന്റെ മാനമെന്ന കഥാകാവ്യമാണിത്. ഇതിലെ കുണ്ടുണ്ടി മേനോനെ പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര പരിചയമില്ല. അദ്ദേഹം ഒരു പഴയ കഥാപാത്രമാണ്, ഒരു ക്ലാസിക്കൽ കഥാപാത്രം. ആള് മാത്രമല്ല ക്ലാസിക്കൽ, വേഷവും

ആ കുടുമയ്ക്ക് തണലേകാൻ മേനന്റെ കയ്യിൽ ഒരു കുടയുണ്ട്, ശീലക്കുട. ഈ ശീലക്കുട, ശീലക്കുട എന്ന് പറഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി പലവ്യഞ്ജന പൊതി കൊണ്ട് നടക്കുന്ന മാതിരിയുള്ള പേർഷ്യൻ കുടയില്ലേ, അവനല്ല. നല്ല പഴക്കലട കാളാമുണ്ടം പോലെ വാവിളർന്നിങ്ങനെ വളഞ്ഞിരിക്കുന്ന വളകാലം കൂടാ.

മസ്കാനെ ആരെന്ത് പറഞ്ഞാലും മേനോൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ താൻ പോകുന്ന പാതയ്ക്കിരുവശത്തും കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളിൽ അദ്ദേഹം കണ്ണോടിച്ചു.

തുമ്പക്കുടങ്ങളിൽ നിന്ന് തേനൂച്ചി കുടിച്ചിട്ട് ചെമ്മനുറുമ്പുകൾ ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ മേനോൻ ഒന്ന് നടുങ്ങി. അങ്ങനെ നടുങ്ങിപ്പോകേണ്ട ഒരു കാര്യമുണ്ട്, അത് പിന്നെ പറയാം. പട്ടു ജാക്കറ്റ് വിട്ട് എന്തിനോ വേണ്ടി പാറ നടക്കുന്ന പൊന്നോമന തുമ്പികളെ കണ്ടപ്പോൾ മേനോൻ തന്റെ പെൺമക്കളെ ഓർത്തു. പ്രായം തികഞ്ഞ് പുര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെൺമക്കൾ

0: തനിക്ക് ചുറ്റും ഈ പ്രപഞ്ചമാകെ അതിന്റെ നിരന്തരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്നു. താൻ കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളെല്ലാം തന്നെ വേലയെടുത്ത് ജീവിക്കാൻ തന്നെ ഉപദേശിക്കുന്നു. പക്ഷേ താൻ മാത്രം കുടുംബമഹിമയും പറഞ്ഞ് അങ്ങനെ തെണ്ടി നടക്കുന്നു. മേനോന്റെ ഭാര്യയ്ക്കും ഈ അഭിപ്രായമുണ്ട്. ഭാര്യ കൂടെ കൂടെ കുത്തി കുത്തി പറയും, നിങ്ങൾ ഇങ്ങനെ പഴയ പ്രതാപം പറഞ്ഞ് തെണ്ടി തിരിഞ്ഞാലേ രണ്ട് പെൺമക്കൾ ആ പ്രായം തികഞ്ഞ് പുരറിഞ്ഞു നിൽക്കുന്ന ഓർമ്മ വേണം. എനിക്കിത് മാസം 9 ആണ്, 9 നാണമുണ്ടോ നിങ്ങൾക്ക്? പെൻഷൻ പ്രായം കഴിഞ്ഞില്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആത്മസംയമനം ശീലിക്കണം, ആത്മസംയമനം ശീലിക്കണം. ശീലിച്ചോ? പിന്നെ ഈ പെൺപിള്ളേരെ സമയത്തിനും കാലത്തിനും പുറത്തു പറഞ്ഞു കിട്ടില്ലെങ്കിലേ അത് നിങ്ങൾ വല്ല മാനക്കെടുന്ന് നിർത്തി വെക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ എന്ത് വേണമെന്ന് അടി മാധവി നീ പറയണത്?
1: ഞാൻ എന്ത് വേണമെന്ന് അടി മാധവി നീ പറയണത്? വേല എടുക്കണം, വേല. ഏ ചുറ്റും കയർ ഫാക്ടറി ഉണ്ട്, പോയി കയറ്റുമതി ചെയ്യണം, തടുക്ക തയ്യണം, വൈകിട്ട് 1 രൂപ കിട്ടും, കൊണ്ടുവന്ന് ഭക്ഷണം കൂടാ കഴിഞ്ഞുകൂടാ. നടക്കുന്നൊരു പ്രതാപശാലി.

മാധവ് പറഞ്ഞതും ശരിയാണ്. ചുറ്റും കയർ ഫാക്ടറികൾ പലതുണ്ട്, ചെന്നാ വേല കിട്ടാതിരിക്കില്ല. പക്ഷെ അവിടെയുണ്ട് പ്രശ്നം, എല്ലാ ഫാക്ടറിയും അന്യജാതിക്കാരുടെയും അന്യമതക്കാരുടെയുമാണ്. കണ്ട

ന്യായമായ സംശയം, മേനോരുടെ സംശയം ന്യായമായ സംശയം തന്നെ. കിട്ടുന്ന 2 രൂപയായിരിക്കും, പോകുന്നതോ തന്റെ തറവാട്ട് പാരമ്പര്യം, തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്സേറിയ പാരമ്പര്യമാണ്. തന്റെ പൂർവികരാരും തന്നെ നിസ്സാരന്മാരുമായിരുന്നില്ല.

മഹാരാജാവിന്റെ തിരുമുമ്പിൽ കസേരയിട്ടിരുന്നിട്ടുള്ള ആളാണ് മേനോന്റെ വലിയമ്മാവൻ, കിട്ടുവമ്മാവൻ. രാജ്യഭരണകാര്യങ്ങളിൽ മഹാരാജാവ് കിട്ടുവമ്മാവിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ മഹാരാജാവ് ഈ തറവാട്ടിൽ എഴുന്നള്ളിയിട്ടുണ്ട്. മഹാരാജാവ് ചില രാത്രികളിൽ തന്റെ തറവാട്ടിൽ പള്ളിക്കുറിപ്പ് കൊണ്ടിട്ടുണ്ട് എന്നാണ് ജനസംസാരം. അങ്ങനെയാണ് മേനോന്റെ വലിയമ്മാവന് മാടമ്പിസ്ഥാനം കിട്ടിയത്. പിന്നെ അസൂയക്കാർ വേറെ ചിലതൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് കണക്കിലെടുക്കണം. വലിയമ്മാവൻ ഒരു വലിയമ്മാവൻ ഉണ്ടായിരുന്നു, വലിയ വലിയമ്മാവൻ, ഉഗ്രപ്രതാപശാലി, മഹാരാജാവിന്റെ പടത്തലവനായിരുന്നു. പടത്തലവൻ അമ്മാവന്റെ മുഖത്ത് രാജകലയായിരുന്നു, രാജകല പൗരുഷത്തിന്റെ പൂർണ്ണ രൂപമായിരുന്നു പടത്തലവൻ അമ്മാവൻ. പടത്തലവന്റെ വേഷമണിഞ്ഞ് വലിയ വലിയമ്മാവന്റെ ആ എണ്ണച്ചായ ചിത്രം തറവാടിന്റെ ഭൂമുഖത്ത് നിരപ്പലകിൽ ഇന്നാളിൽ വരെ ഉണ്ടായിരുന്നു. ഇന്നാളിൽ വരെ വാളും പരിചയം ധരിച്ച് ഞൊറിവെച്ച കിന്നരി തലപ്പാവും

വെച്ച് കൊമ്പൻ മീശ രണ്ടറ്റവും വിരിച്ചു വെച്ച് നെഞ്ഞൂക്ക് കാട്ടി ഗൗരവം പിടിച്ചു നിൽക്കുന്ന പടത്തലവനമ്മാവന്റെ ചിത്രം. പക്ഷേ ആ കൊമ്പം മീശയുടെ രണ്ടറ്റത്തും ഒരിക്കൽ അശ്രീകരം പാറ്റ നക്കിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടല്ലേ ആ ചിത്രം തറവാടിന്റെ ഭൂമുഖത്തുനിന്ന് മാറ്റിക്കളഞ്ഞത്. പടത്തലവനമ്മാവൻ മാത്രമല്ല, തന്റെ പൂർവികരെല്ലാം തന്നെ മഹാരാജാവിന് വേണ്ടി രാജഭരണം നിലനിർത്താൻ വേണ്ടി വടക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്ത് രക്തം ചിന്തി വീരമൃത്യു വരിച്ചവരാണ്. അതാണ് തന്റെ തറവാടി.

തന്റെ തറവാടിന്റെ പണ്ടത്തെ സാമ്പത്തിക ശേഷി ഓർത്തപ്പോൾ കുണ്ടുണ്ണുമേനോന്റെ ദേഹമാസകലം കുളിർകോരിപ്പോയി. ആയിരക്കണക്കിന് ഏക്കർ വരുന്ന കരപ്പുരയിടം നാളികേരം അടർത്തു തുടങ്ങി. ഒരറ്റമെത്തുമ്പോൾ ആദ്യം തുടങ്ങിയ പുരയിടത്തിൽ പിന്നെയും പാകമായി കഴിഞ്ഞു. തറവാടിന്റെ മുറ്റം നിറയെ മലപോലെ കൂടിക്കിടക്കുന്ന നാളികേരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്ന കുഞ്ഞുനാളിൽ താൻ കടല് കണ്ടിട്ടുണ്ട്. കടല്, പിന്നെ പാട്ടമനത്തിൽ മാത്രം 50,000 പറ നെല്ല് തരുന്ന പുഞ്ചപ്പാടങ്ങൾ, പാട്ടക്കാരും വാരക്കാരും കൊണ്ടുവരുന്ന നെല്ല് തറവാടിന്റെ മുറ്റത്ത് കുന്നുപോലെ കൂടിക്കിടക്കുമ്പോ ആ നെല്ലളപ്പിച്ച് അറയിലിടാൻ കിട്ടുവമ്മാവൻ തന്നെ ചെന്നിരിക്കുന്ന ആ ഇരിപ്പ്, ഭഗവാനെ അച്യുത മാധവ കേശവ.

പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പൊട്ടിച്ചിരി തീർന്നു. മേനോന്റെ മുഖം വിഷാദപൂർണമായി, കണ്ണു നിറഞ്ഞു. ആ വലിയ തറവാട്ടിന്റെ അവകാശിയായ താനിതാ തെണ്ടി നടക്കുന്നു.

ഭാര്യ കൂടെ കൂടെ തന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹം വീണ്ടും ഓർത്തു. പെമ്മക്കളുടെ കാര്യം.

ഇളയ മകൾ മീനുവിനാണ് വലിയ ഇളക്കം. ഓട്ടവും ചാട്ടവും പാട്ടും. ചിലപ്പോ ഈ പെണ്ണ് മൂത്തവളും നാണിയും കൂടെ കൂടും. അന്നൊരു ദിവസം താൻ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് വിട്ടിച്ചെന്നപ്പോ സന്ധ്യ മയങ്ങിയിരുന്നു. തന്റെ മകൾ മീനു ആ വള്ളിക്കുടിലരികി നിൽക്കുന്നു, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു, ആരോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന പോലെ. അന്ന് ദൂരേക്ക് മിഴിയച്ചു നിൽക്കുന്നു, അവൾ മൂളിപ്പാട്ടും പാടി നിൽക്കുന്നു.

സത്യം. നീ എന്താണ് ഇവിടെ എന്തെടുക്കുന്നത് ഇവിടെ? എന്താ അച്ഛാ എന്താണെന്നോ? നീ ആരെ കാത്തു നിൽക്കുന്നു ഇവിടെ? പോടിയകത്ത്, പോടിയകത്ത്. ഞാൻ ആരെയും കാത്തു നിൽക്കല്ല. എടി അകത്ത് കയറി പോവാൻ. ഈ അച്ഛൻ എന്താ? അവൾ മുഖം വീർപ്പിച്ച് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ഒരു ദിവസം താൻ വീട്ടിലെത്തുമ്പോ നേരം വളരെ ഇരുട്ടിയിരുന്നു. ആ വള്ളിക്കുടലിനടുത്തെത്തിയപ്പോ അതിനകത്തൊരനക്കം. പതുങ്ങി പതുങ്ങി ചെന്ന് മേനോൻ ചെവി വട്ടം പിടിച്ചു നിന്നു. കേൾക്കാം, അതിനകത്തുനിന്ന് വ്യക്തമായിട്ട് കേൾക്കാം ഒരു പുരുഷ ശബ്ദം. മീനു, എന്റെ മീനു, ഞാനിപ്പോൾ ഇവിടെ വന്നെന്തിനാണെന്ന് പറയാമോ?

0: മേനോന്നും അലർന്നു. ആ എരപ്പാളി ചാടി വീണ് ഓടിപ്പോയി, മേനോനെ തട്ടിമറിച്ചുകൊണ്ട് ഓടിപ്പോയി. പാവം മേനോൻ തട്ടിക്കുടഞ്ഞെഴുന്നേറ്റു. തിരിഞ്ഞു നോക്കുമ്പോ അല്ലേ, ആരാണ് പോയത്? ആ വള്ളക്കാരൻ ലോനപ്പന്റെ മകൻ കള്ളം മറിയതല്ലേ ഇറങ്ങി ഓടിയത്? കന്നിമാസങ്ങൾ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തറവാടിന്റെ മാനം എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ജീവിതത്തിൻ്റെ മണവും സുഗന്ധവുമുള്ള പാട്ടുകൾ, വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാം. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. ഒരു പാട്ടെന്നതിലുപരിയായി ഇഷ്ടവർത്തമാനങ്ങൾ കൂടി പങ്കുവയ്ക്കാനുള്ളൊരിടമാണ് തത്സമയ പരിപാടി. മനസ്സുറന്ന് നമുക്ക് പരസ്പരം സംവദിക്കാം. ജീവിതത്തിൻ്റെ മധുരവും സുഗന്ധവും നമുക്ക് ആസ്വദിക്കാം പോക്കുകളിലൂടെ, പ്രിയ ഗാനങ്ങളിലൂടെ, പ്രിയ വർത്തമാനങ്ങളിലൂടെ. ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് ഒപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ബാബുവാണ്.
0: ആ, സുഖമാണോ?
1: ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്.
0: എന്ന് പറയുമ്പോ കൊറേ പേരുണ്ടോ?
1: ഓ, ഞങ്ങള് 10-12 പേരുണ്ടെന്ന്.
0: എല്ലാരും ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: എല്ലാരും ഭക്ഷണം എല്ലാം കഴിഞ്ഞ അങ്ങനെ തയ്യാറായിരിക്കാണ്.
0: അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: ആ, മഴ ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇന്ന് ഇരുണ്ട് കിടക്കണേ ഉള്ളു.
0: ഇന്നലെ ഒരു തട്ടുപൊളിപ്പ് മഴ പെയ്തില്ലേ?
1: ഇന്നലെ മഴ പെയ്ത്, മെനയാന്ന് മഴ പെയ്ത്, അതിന്റെ വിറ്റന്ന് പെയ്ത്.
0: ഇവിടെ അങ്ങനെ ആയിരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ എന്നിട്ട് ചൂടിനൊന്നും ഒരു ശമനവും ഇല്ല.
1: ഞങ്ങൾക്കൊക്കെ തണുപ്പ്
0: അത് വലിയ മല ആയോണ്ടാണ് തണുപ്പ്.
1: അല്ല, ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു കിട്ടിയത്.
0: ആ, ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ അത് കഴിയുമ്പോ ഇവിടെ അവസ്ഥയൊക്കെ പഴയതുപോലെ തന്നെ.
1: ഞങ്ങൾക്ക്
0: പിന്നെ അവിടെ ഒരുപാട് സസ്യലതാദികളും വൃക്ഷലതാദികളും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ തണുപ്പായിരിക്കും.
1: ഞങ്ങളെ പരിസരം, ഞങ്ങൾ താമസിക്കുന്ന റൗണ്ട് ചെയ്ത് വനം തന്നെ. ഭയങ്കരമായ എസ്റ്റേറ്റും ISR വനവും.
0: വനത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇറങ്ങി വരാറുണ്ടോ?
1: വനത്തിൽ നിന്ന് ഒരു 10 വർഷത്തേക്ക് മുമ്പേ ഒരു മുതുക്കൻ പെരുമ്പാൻ പറഞ്ഞു വന്നു.
0: വീട്ടിനടുത്ത് വന്നാ?
1: എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടില്.
0: അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് ചെയ്തു?
1: അവസാനം പിന്നെ അയാളെ ഞങ്ങള് പാമ്പുരുത്തക്കാരെ വിളിച്ചറിയിച്ച് അവര് വന്ന് രാത്രി ഒരു 12 പിടിച്ച് അവരെ കൂട്ടിക്കാറ്റി കൊണ്ടുപോയി.
0: കാട്ടിക്കൊണ്ട് വിട്ട്?
1: കാട്ടിക്കൊണ്ട് വിടുന്നും പറഞ്ഞു കൊണ്ടുപോയി.
0: പിന്നെ അവർ വേറെ എന്ത് ചെയ്യാൻ? കാട്ടില് വിടാതെ വീട്ടിൽ വളർത്താൻ പറ്റൂ?
1: ഞങ്ങളെ പരിസരത്തുനിന്ന് 5 പിടിച്ച്.
0: എല്ലാം ഈ പെരുമ്പാമ്പായിരുന്ന?
1: എല്ലാം പെരുമ്പാമ്പ്. പിന്നെ ഒരു 3 പിടികിട്ടിയില്ല, ഓടിക്കളഞ്ഞു.
0: അപ്പൊ പിന്നെ അത് പേടിയില്ലേ ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാർക്ക്?
1: രാത്രി എല്ലാവർക്കും പേടി തന്നെ.
0: സംഭവത്തിന് കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലേ? കാട്ടിൽ കൊണ്ട് വിട്ടോ? കാട്ടില് പോയോ? ഇനി വീട്ടിനകത്ത് കയറി വരുവോ?
1: അങ്ങനെയുള്ള തീരെ മോശപ്പെട്ടതല്ല.
0: ഒരുവിധം
1: 20 kg ഉണ്ടായിരുന്നു.
0: ഒരു മനുഷ്യനെയൊക്കെ വിഴുങ്ങാൻ പാകത്തിനുള്ളത്. എല്ലൊക്കെ ഇങ്ങനെ നുറുക്കി നുറുക്കി വിഴുങ്ങും.
1: പട്ടിക്കുട്ടികളുള്ള വീട്ടിലാണ് കാര്യം വന്നത്.
0: പട്ടിക്കുട്ടികളെ പിടിച്ചോണ്ട് പോവല്ലേ?
1: പട്ടിക്കുട്ടികളെയും പിടിക്കും, പൂച്ചനെയും പിടിക്കും,
0: മനുഷ്യനെയും പിടിക്കും.
1: കൊച്ചു പിള്ളേരാണെങ്കിൽ അതെല്ലാം പിടിക്കും.
0: കൊച്ചു പിള്ളേരെയൊന്നുമല്ലേ, വലിയ പെരുമ്പാമാണെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കി അങ്ങ് വിഴുങ്ങും.
1: നമ്മളെ കൂടെ മഴ തുടങ്ങിയട്ടാ?
0: ഇപ്പൊ മഴ തുടങ്ങിയണ്ട, ഞാൻ ചോദിക്കാത്തോണ്ടാണ് മഴ പെയ്യാത്ത. ആ, തകർക്കട്ടെ തകർക്കട്ടെ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ഈ മഴയത്ത്?
1: ഞങ്ങൾക്ക് വേണ്ടത് വ്യത്യസ്തനാമൊരു വാർമനെ.
0: ആ, വ്യത്യസ്തമൊരു വാർമന ബാബുവിനെ അല്ലല്ലോ അല്ലേ? അപ്പൊ രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിയാലോ?
1: ആ പാട്ടല്ല, വേറൊരു പാട്ട്.
0: വേറെ തന്നെ, വേറെ.
1: ആ, പാടാ,
0: പാടിക്കോളൂ. പാടിക്കോ.
1: അന്നു നമ്മൾ മണ്ണു വാരി കഞ്ഞിവെച്ചു കളിച്ചപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞു മറന്നു പോയോ, ഈ മറന്നു പോയോ. കറി കെട്ടി ചിരട്ടയിൽ ൂ കറി വെച്ചു കളിച്ചതും മറന്നു പോയോ, നീ മറന്നു പോയോ. മയിലാഞ്ചിയരെ കെട്ടു വിരൽ പത്തും ചുവപ്പിച്ചു അന്നു ഞാൻ വരുന്ന നേരം മണവാളൻ വരേണെന്നു പറഞ്ഞോളല്ലേ, നീ പറഞ്ഞോളല്ലേ ഉല്ലപ്പൂ പന്തലിട്ടു എന്നെയും നീ കാത്തു കാത്തു കാണാതെ കണ്ണിനീരും ആയിരുന്നോളേ അന്നു ഞാൻ വരുന്ന നേരം കണ്ണുനീരു തുടച്ചത് പൂങ്കവേളിലൊരു തന്നതും മറന്നു പോയോ നീ മറന്നു പോയോ അന്നു നമ്മൾ മണ്ണു വാരി കഞ്ഞി വെച്ചോ കളിച്ചപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞത് മറന്നു പോയോ നീ മറന്നു പോയോ.
0: ഇപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം മറന്നു പോയാന്നുള്ളതേ. ശരി, അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട്
1: ഞങ്ങക്കേ
0: ഓ
1: നമ്മളെ കല്ലാറ് ഗിരിജയില്ലേ,
0: അതെ
1: കല്ലാറ് ഗിരിജയ്ക്കും ഗിരിജയിലെ അനിയത്തി അഗസ്ത്യാർ മലയിലെ മഞ്ജുവിനും കൂടെ നമ്മളെ കൂട്ടത്തി കൂട്ടിയതാ, അവർക്കും കൂടി വേണ്ടിയാണ് ഈ പാട്ട്.
0: ശരി, അവർക്കും കൂടെ ചേർത്ത് ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും സ്നേഹാന്വേഷണം അറിയിച്ചിട്ട് അറിയിക്കൂ, നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കുന്നു. ശരി, ഓക്കെ, ബൈ. ശരി, പൂക്കുവേൽ തത്സമയ പരിപാടിയിൽ വലിയ മലയിൽ നിന്ന് ബാബുചേട്ടനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പം അവിടെ എല്ലാവരും നമ്മുടെ പാട്ടും ഒക്കെ കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അവിടെ എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ നല്ല ചൂടാണ്, ഉടനെ ഇവിടെ മഴ പെയ്യും നമുക്ക് വിചാരിക്കാം. അപ്പം അതാവശ്യപ്പെട്ട ഈ ഒരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി, പ്രത്യേകിച്ചും ഗിരിജ കല്ലാർ ആൻഡ് മഞ്ജു അഗസ്ത്യവനം, അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ആ പറഞ്ഞോളൂ, ആരാണ്?
1: രജനി.
0: ആ രജനി പറയൂ. രജനി,
1: ഞാൻ രണ്ടു തവണ മേഡത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച
0: ആഴ്ച വിളിച്ച് കോള് കട്ടായി പോയി ലാസ്റ്റില്. രജനിയുടെ കോൾ എടുത്തു വെച്ചു, പക്ഷെ കട്ടായി പോയി. പിന്നെ വേറൊരു കോള് എന്റെ ഇടയ്ക്ക് കയറി വന്നു. എന്താ ചെയ്യാ, എന്ത് പറയുന്നു? വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടില്ലായിരുന്നു അല്ലേ?
1: കിട്ടില്ല, ഒന്ന് രണ്ട് തിരി വിളിച്ചു, പക്ഷെ ഇതുപോലെ ഒരു കയറിയിട്ട് കിട്ടിയില്ല.
0: ശനിയാഴ്ച ശരിക്കും രജനിയുടെ കോളൊക്കെ എടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ച് ഹലോ ഹലോ പറഞ്ഞപ്പോ രജനി ഇവിടെ ഉണ്ടായില്ല. അയ്യോ, അതെന്തിനു അവോയ്ഡ് ചെയ്യണേ? അവോയ്ഡ് ഇപ്പൊ എന്താ കിട്ടുക? ലാസ്റ്റ് കോളല്ലായിരുന്നോ? അയ്യോ, എന്നോട് ആദരം പറയുകയും ചെയ്തു. രജനിയാണ് കോള്, ഞാൻ പറഞ്ഞ കുറച്ച് ദിവസമായി വിളിച്ചിട്ട് എന്നിങ്ങനെ പറഞ്ഞ് നമ്മള് വെയിറ്റിംഗിലായിരുന്നു. അപ്പൊ നോക്കുമ്പോ കൂക്കൂ കൂ എന്ന് കേട്ട് കട്ടായി പോയി. അല്ല, എന്തിനു കട്ട് ചെയ്യണേ? എന്തിന്? എന്തെങ്കിലും പിണക്കമുണ്ടോ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും
1: പിണക്കമുണ്ടോ?
0: പറഞ്ഞോ രജനി, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? കുറച്ചു ദിവസമായല്ലോ വിളിച്ചിട്ട്.
1: കൊറേ ദിവസമായി ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് റേഡിയോ ഹീറ്റായി പോയി, പിന്നെ ഇപ്പൊ ശരിയായി.
0: വീട്ടിലാണോ ഇപ്പൊ?
1: ആ വീട്ടിലാണ്. മാഡത്തിന് സുഖം തന്നെ?
0: ആ സുഖം.

0: ായിട്ടിരിക്കുന്നു. രജനിക്ക് സുഖാണല്ലോ? ഭക്ഷണമൊക്കെ കഴിച്ചു. അടുത്ത റേഡിയോയുടെ ശബ്ദം കുറച്ച് കുറച്ച് വെക്കോ. നല്ല ശബ്ദമാണ്. എല്ലാം മറന്നുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ. ഇപ്പൊ വീണ്ടും ശബ്ദം കൂടുതലാ. എന്റെ തൊട്ടടുത്ത് പോയി നിക്കുന്ന തോന്നുന്നു. ഇല്ല അറിയാം, പക്ഷെ മറന്നുപോയി, എന്താ ചെയ്യാ. ശരി, ഇന്ന് ഏത് പാട്ട് കേക്കണം?
1: പാട്ട് പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് എനിക്ക്
0: ഏത് പാട്ടെന്ന് നമ്മളൊരു പാട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ വിഷമമുള്ള പാട്ട് കേൾക്കാതെ ഒരു അടിച്ചുപൊളി പാട്ടൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊതിച്ചിപ്പും കാറ്റ്
1: വിഷമമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു മാഡത്തെ, ഞാൻ ഇങ്ങനെ വിളിച്ച് പറയാം.
0: ആ ശരി ശരി ശരി. അല്ലാത്ത പേഴ്സണൽ ആണോ?
1: ഓ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ.
0: ഇടയ്ക്ക് വിളിച്ചാ മതിയേ.
1: ഓ സാറിന്റെ അതിൽ ഒന്ന് വിളിക്കണോന്ന് തോന്നി. ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണോന്ന് ഒരു ഇതില്ല. അത്രയ്ക്ക് ഒരു ടെൻഷൻ ആയി പോയി.
0: ഇപ്പഴ അവസ്ഥയിലാണോ ഇരിക്കുന്നേ?
1: ആ ഇപ്പഴും അവസ്ഥയില്ല, അത് ഇനി ഒരിക്കലും മാറത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു.
0: ആണോ?
1: ഓ അത് ഞാൻ നേരിട്ട് പറയാം.
0: ഓ ഓ ഓ ഓ എന്തായാലും നമുക്ക് പരിഹാരമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും കുറേ നാളിന് ശേഷമാണ് സംസാരിക്കുന്നത്, അപ്പൊ വളരെ സന്തോഷമുണ്ട് രജനി.
1: അപ്പൊ നമുക്ക് കേൾക്കുന്നുണ്ട്, എല്ലാവരും സുഖമായിട്ട് പഴയ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പ്രോഗ്രാമും എല്ലാം കേൾക്കുന്നുണ്ട്.
0: ആ അപ്പൊ ഇതൊക്കെ കേൾക്കും, പാട്ടും ഒക്കെ കേൾക്കും, അങ്ങനെ കൊറേ വിഷമങ്ങൾ അങ്ങനെ അങ്ങ് പോവും.
1: ഇപ്പൊ തീരെ വിളിച്ച എനിക്ക് മാഡത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വിളിച്ചതാ. അങ്ങനെ പാട്ടിന്റെ ഇതിനായിട്ടല്ല,
0: മനസ്സിലായി മനസ്സിലായി. നമുക്ക് വിഷമങ്ങൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതിനകത്തൂടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ വിളിച്ചു കഴിഞ്ഞാല് ഒരാശെടുത്ത് ആതിരെടുത്ത് പറഞ്ഞ നമ്പർ തരും, നേരിട്ട് വിളിക്കാട്ടാ. ശരി, അപ്പൊ സമാധാനമായിട്ടിരിക്കൂ, എല്ലാരോട് അന്വേഷണം പറയണേ.
1: മാഡത്തിന് ആഗ്രഹിക്ക്, പിന്നെ കരുണാസൈലുള്ള എല്ലാവർക്കും, പിന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് പാട്ട് കേക്കാമോ? ശരി രജനി, ഓക്കെ. പൂപ്പൂക്കൽ തത്സമയ പരിപാടിയിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് രജനിയാണ്. കുറച്ച് നാളുകളായി വിളിച്ചിട്ട് ഇടയ്ക്ക് വിളിച്ചു, പക്ഷെ കോള് കട്ടായിപ്പോയി. അപ്പോൾ ഇങ്ങനെ കുറച്ച് വിഷമതകളിലൊക്കെ ഇരിക്കുകയാണ്. എന്നാലും പാട്ടും വർത്തമാനങ്ങളൊക്കെ കേട്ട് പരമാവധി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ രജനി ആവശ്യപ്പെട്ടതുപോലെ ഒരു നല്ല പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. മനോഹരമായ ഈ നേരത്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ, വിശേഷങ്ങൾ ഒക്കെ പറയാം. പകൽ മുഴുവൻ നീണ്ട തിരക്കുകൾക്കും ജോലി തിരക്കുകൾക്കും ഒക്കെ ശേഷം ഈ വൈകുന്നേര സമയത്ത് അല്പസമയം ശാന്തമായിരുന്ന് കുറച്ച് വർത്തമാനങ്ങളും നല്ല പാട്ടുകളും കേൾക്കുക തീർച്ചയായും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ആരാ? ആ, പറഞ്ഞോളൂ. ആകാശദൂതിലെ ഏത് പാട്ടാ ചോദിച്ചിരിക്കണേ? ഏതെങ്കിലും ആകാശദൂതിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് മതിയല്ലോ. അവിടെ എന്തുണ്ട് വിശേഷം? മഴ വരുന്നുണ്ട്, പക്ഷെ പെയ്തിട്ടില്ല. റേഞ്ച് ഉണ്ടോ അവിടെ ഇന്ന്? വീട്ടിനകത്ത് റേഞ്ച് ഇല്ലേ?
1: വീട് ശാലം കുഴിയിലാണേ, അതുകൊണ്ട് റേഞ്ച് പോയി.
0: അപ്പൊ കോളൊക്കെ വിളിക്കാൻ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കണമെങ്കില്
1: അടുക്കളയിലോട്ട് പൊക്കി വെച്ചേക്കും, അപ്പൊ കിട്ടും.
0: അകപ്പാടെ കഷ്ടപ്പെട്ടാണ് വിളിക്കണേ. ടവറിന്റെ ആവശ്യമുണ്ട് ശരിക്കും.
1: അതെ, ടവറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആരാതൊക്കെ ചെയ്യുന്ന ആരും ചെയ്യുന്നില്ല.
0: വേറെ എല്ലാവരുടെ അവസ്ഥ ഇതിപ്പോ ബി എസ് എൻ എൽ ആണോ?
1: നോക്കിയ
0: നോക്കിയ സിമ്മ് സിമ്മ്
1: സിമ്മ് നോക്കിയ ഫോണ് വോഡഫോണ്.
0: ആ, വോഡഫോൺ. വോഡഫോണിനൊക്കെ അവിടെ റേഞ്ച് ഉള്ളതാണല്ലോ. എന്നാലും റോഡിൽ കയറുന്നാലെങ്കിലും വിളിക്കാൻ പറ്റുമല്ലോ. ശരി, നമ്മൾക്കും ഇവിടെ ഭാഗ്യമായി. ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലേ? ഉച്ചക്ക് കഴിക്കായിരിക്കും. ഇപ്പൊ തന്നെ 3:30 ആയില്ലേ? 2:30 അങ്ങ് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്താ മതിയായിരുന്നല്ലോ.
1: എന്താ, പ്രാണിയൊക്കെ കൊടുത്തായിരുന്നു, പട്ടിക്കും പുച്ചക്കൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചില്ലേ ഇപ്പൊ സമയം അങ്ങ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടില്ലേ.
0: ആ, ശരിയാണ്. അതുപോലെ വീട്ടിനകത്ത് നിന്നല്ലല്ലോ വിളിക്കുന്നത്. മഴ വരണതിന് മുമ്പേ വിളിക്കണം, റേഞ്ച് നോക്കി വിളിക്കണം, കിട്ടുകയും വേണം. അത് തന്നെ, അതോടൊപ്പം ഫോണ് കിട്ടുകയും വേണം, സംസാരിക്കുകയും വേണം. അപ്പൊ അത് എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുക്കാം. അതാരാ? ശരി, ഞാനത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആകാശദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ മേനയെ പാട്ട് പഠിപ്പിച്ചത് ആരോ എന്നുള്ള പാട്ട് കേൾക്കാം. മതിയല്ലോ. അപ്പൊ ഇനി അടുത്ത് വിളിക്കുമ്പോ ഒരു പാട്ടൊക്കെ നല്ല കറക്റ്റായിട്ട് ഓർത്ത് വച്ച് ചോദിക്കണം. എന്നിട്ട് റേഡിയോ സ്ഥിരമായി കേൾക്കൂ, കാതോർത്ത് കേൾക്കൂ. ശരി ശരി, അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും ആയിട്ട് കേൾക്കാം. ശരി, ഓക്കെ, ബൈ. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ കണ്ണമ്പള്ളിയിൽ നിന്ന് ലളിത ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. പക്ഷെ അവിടെ റേഞ്ചിൻ്റെ ചില പ്രശ്നങ്ങളുള്ളത് കാരണമാണ് പലപ്പോഴും വിളിച്ചിട്ട് കണക്റ്റ് ആകാത്തത്. ഇന്ന് ആകാശദൂതിലെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിലൂടെ ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ജീവിതത്തിൽ നമ്മളെപ്പോഴും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലും കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചുള്ള വിഷമങ്ങളിലുമാണ് പലപ്പോഴും സമയം കളയുന്നത്. എന്നാൽ ഈ ജീവിക്കുന്ന ഇന്ന് അല്ലെങ്കിൽ ഈ വർത്തമാന നിമിഷം ആസ്വദിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയവും ശ്രദ്ധയുമാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
1: ഞാൻ ജോസഫ് കൊർലിയോടാണ്.
0: ആ, പറഞ്ഞോളൂ ജോസഫ് കൊർലിയോട്. ഇപ്പൊ കൊർലിയോടാണ്?
1: ഞാൻ കൊർലിയോടാണുള്ളത്. എന്റെ ഒരു അനിയൻ മരിച്ചു, എന്റെ പ്രാർത്ഥനയായിരുന്നു. അനിയൻ കൊണ്ട് വന്നിട്ട് കൊർലിയോട് നിൽക്കുകയാണ്. വൈകിട്ട് വീട്ടിൽ പോകും.
0: ഓ, തിരിച്ചിങ്ങ് ഇത്ര നേരം വരും?
1: വരും, വൈകുന്നേരം വരും. ഇത്ര നേരം വരും.
0: ഇപ്പൊ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്?
1: ആ, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇവിടെ നിൽക്കും, പിന്നെ ഇടയ്ക്ക് അന്ന് മിത്രയിൽ പോവും. അങ്ങനെ നിൽക്കുകയാണ്. രണ്ടു മക്കളുള്ള അപ്പൊ രണ്ടുപേരും പരാതി പറയും, ഇവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം.
0: എല്ലാവർക്കും കൂടെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ്
1: പോവും. കൊച്ചു മക്കൾ എപ്പോഴും വിളിക്കും, വരാനായിട്ട് വിളിക്കും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ കളഞ്ഞിട്ടൊക്കെ പോവും.
0: അപ്പൊ കൊച്ചു കൊച്ചുമക്കളുമായിട്ടിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യൂ?
1: പിന്നെ അവരെ കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും.
0: അവരോട് അവിടെ അവിടെ ഇരുന്ന് പാട്ട് പാടുകയും അവരോടൊപ്പം കളിക്കാനൊക്കെ കൂടും. അപ്പൊ പൈ
1: കൂടും, പിന്നെ അവരൊക്കെ കളിക്കാനൊക്കെ കൂടും.
0: അതുകൊണ്ടാണ് പിള്ളേർ അപ്പനെ വിളിച്ചോണ്ടിരിക്കുന്നത്. പലയിടത്ത് അപ്പൂപ്പന്മാർക്ക് സംസാരിക്കാൻ ആരെയും കിട്ടാറില്ല. അപ്പൂപ്പന്മാര് പ്രായമാകുമ്പോഴത്തേക്കും അമ്മമാര് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവും. അപ്പൂപ്പന്മാരിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ
1: പോവും.
0: അങ്ങനെയൊക്കെയാണ്. അപ്പൊ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം കളിക്കാൻ ശ്രമിക്കുക.
1: അപ്പൊ
0: നമ്മുടെ പ്രായവും കുറച്ച് കുറയും. നമ്മള് ഒരു വേള കുട്ടിയായിട്ട് അങ്ങ് മാറും. ആന കളിക്കാനും കുതിര കളിക്കാനും ഒക്കെ അങ്ങോട്ട് പോണം. ശരി, അപ്പൊ ഏത് പാട്ട് വേണം?
1: ഞാൻ പാട്ട് പകര് പാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമ ഏതാന്ന് ഓർക്കുന്നില്ല, ഞാൻ കണ്ട സിനിമയാണ്. സമയമാം നദി പുറകോട്ട് ഒഴുകി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: സമയമാം നദി പുറകോട്ട് ഒഴുകി.
1: ആ, അതെ, അങ്ങനെ ഒരു പാട്ടുണ്ട്.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
1: ആണ് കേൾക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി, എന്നാശായി എല്ലാവർക്കും, സാറിനും മേഡത്തിനും എല്ലാവർക്കും, നമ്മുടെ കണ്ണമ്പളി ദേവിചേട്ടനും വലിയമല വയോജന ക്ലബിലെല്ലാവർക്കും

0: വേണ്ടി നമുക്ക്
1: അച്ചാണി എന്ന ചിത്രത്തിലെ സിനിമയാണ് പി സുശീല പാടിയ. സമയമാം നദി പുറകോട്ടൊഴുകുന്നു എന്ന പാട്ട്. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. എല്ലാരും അന്വേഷിച്ചതായിട്ട് പറയാം.
0: ഓക്കെ,
1: ശരി ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ കുറലിയോട് നിന്ന് നമ്മളോട് സംസാരിച്ചത് ജോസഫ് ഏട്ടനാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വിളിക്കുകയാണ്. അപ്പോൾ അച്ചാണി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് അടുത്തതായ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ജീവിതത്തിൽ നമ്മളെപ്പോഴും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് തിരക്കുകൾക്കിടയിൽ പറയാൻ വിട്ടുപോയ ഒരു നല്ല വാക്ക്, അന്വേഷിക്കാൻ മറന്നുപോയ ഒരു സൗഹൃദം, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരോടൊപ്പം ചെലവഴിക്കുന്ന അല്പസമയം, ഇവയാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ വെളിച്ചവും തെളിച്ചവും നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം, പറഞ്ഞോളൂ.
1: ആ, പുറത്ത് നല്ല ഇരുട്ടാണ്.
0: ഇരുട്ടാണോ?
1: ആ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്.
0: ആ, അവിടെ മഴ കിട്ടുന്നുണ്ടോ?
1: ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഡിസംബറിൽ നല്ലൊരു മഴ പെയ്തു പോയതാ.
0: ആ,
1: ഒരു പൊതുമഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഇടിയുണ്ട്, നല്ല ഇരുട്ടാണ്. അങ്ങനെയൊക്കെ പോകുന്നു വിശേഷങ്ങള്.
0: മറ്റുള്ള വിശേഷങ്ങൾ?
1: മറ്റെന്താ, സുഖാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചെറിയ പുത്രന്റെ ഒരു ജന്മദിനമൊക്കെയാണ്, അപ്പൊ ഇങ്ങനെ വിളിച്ചതാണ്.
0: ജന്മദിനമൊക്കെ എങ്ങനെ ആഘോഷിച്ചു?
1: ആഘോഷം ആഘോഷം കൂടും വിചാരിച്ചിട്ട് അവന് ക്ലാസ്സിൽ പോലും പോയില്ല.
0: പക്ഷെ അച്ഛൻ ആഘോഷിച്ചതുമില്ല.
1: കൂട്ടുകാര് നന്നായി ആഘോഷിക്കുന്നു വിചാരിച്ചു പേടിച്ചിട്ട് പോയില്ലാരാ.
0: അങ്ങനെ
1: ആ കോളേജിലുള്ള അവരുടെ ആഘോഷം.
0: ആ ശരി.
1: നമ്മള് റേഡിയോ കൂടെ ഉള്ള ഒരു ബന്ധങ്ങളെന്നുള്ള നമ്മുടെ ആഘോഷം. ഒരു പാട്ട്
0: ഒരു കേക്കൊക്കെ വാങ്ങി കൊടുക്കാമായിരുന്നു.
1: കേക്കൊന്നും വാങ്ങില്ല, മുട്ടായൊക്കെ വാങ്ങും, അത്രയുള്ളൂ.
0: മുട്ടായി വാങ്ങിച്ചു കൊടുക്കോ?
1: ആ, മുട്ടായി വാങ്ങിട്ട് ഇവിടെ വിതരണം ചെയ്യും കുട്ടികൾക്കൊക്കെ.
0: ആ, ബിരിയാണി ഒന്നും വെക്കുന്നില്ല?
1: അതൊന്നുമില്ല,
0: അങ്ങനെയൊന്നുമില്ല. അച്ഛന്റെ വകയായ ഒരു ഉടുപ്പൊക്കെ തച്ചു കൊടുക്കായിരുന്നു വേണമെങ്കിൽ. ഓ, അങ്ങനെ ശരി ശരി ശരി. അപ്പൊ എന്തായാലും മോന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണെന്ന് വിളിച്ചിട്ടുള്ളത്. മകന്റെ പേരെന്തായിരുന്നു?
1: വാഹിദ്.
0: വാഹിദ്.
1: ആ,
0: ഇന്ന് വാഹിദ് ഇപ്പൊ അവിടെ ഇത് കേട്ടോണ്ടിരിക്കുകയാണോ? വാഹിദ് എന്ന് മാത്രമേ ഉള്ളൂ, അതെ. അബ്ദുൽ വാഹിദ് എന്നുണ്ടോ? ഫാഹിദ്. ആ, അച്ഛൻ പറയുന്നതൊന്നും ഫാഹിദ് കേൾക്കുന്നില്ല. ആ ശരി. അപ്പൊ ഫാഹിദിനെ കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പൊ എന്താ, ജന്മദിനമായി ബന്ധപ്പെട്ട് ഏത് പാട്ടാ വേണ്ടേ? ജോണി മോണി ജോണി.
1: ആ,
0: ദുൽഖർ സൽമാന്റെ സിനിമയായിരുന്നു അല്ലേ? ദുൽഖർ എന്നെ പാടിയതു ആ പാട്ട്. ശരി, അപ്പൊ അത് ഫാഹിദിന് വേണ്ടി നമുക്ക് ആ പാട്ട് അങ്ങ് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പോ തത്സമയ പരിപാടിയിൽ വടക്കേ ബാവന്നൂരാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഒരു മകന്റെ ജന്മദിനമാണ് ഫാഹിദിന്റെ. അപ്പൊ അതോടനുബന്ധിച്ച് ഒരു ABCD എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ജോണി മോണി ജോണി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8899 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഈ സൂര്യനൊപ്പം അസ്തമിക്കട്ടെ. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത് മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാനാണ്. ഇരുട്ട് പരന്നാലും നാളെ വീണ്ടും ഒരു പുതിയ പുലരി ഉണ്ടാകുമെന്ന പ്രകാശപൂർണമായ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഒരു പാട്ട് വേണം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ സിനിമയിലെ പറയാത്ത മൊഴികൾ തൻ ആഴത്തിൽ മുങ്ങിപ്പോയെന്ന പാട്ടാണ് വേണ്ടത്. ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും ഇന്ന് അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ കൂട്ടുകാരി

ലേഖ അംബുജാക്ഷനെ ഓർത്തുകൊണ്ട് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് രശ്മി വിളപ്പിൽ ശാലയാണ് ഇന്ന് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ലേഖ അംബുജാക്ഷൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പോക്കുവെൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് പറയാത്ത മൊഴികൾ തൻ ആഴത്തിലേക്ക് എന്ന് തുടങ്ങുന്ന ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പ്രകൃതിയുടെ ശാന്തമായ ഈ അവസ്ഥയെ ആസ്വദിക്കാനും കൂടെയുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ഈ വൈകുന്നേരം നമുക്ക് മാറ്റിവെക്കാം. കാരണം ഹൃദയം നിറഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഓരോ പോക്കുവേലും നമ്മുടെ ഉള്ളിൽ മായാത്ത ഓർമ്മകളായി നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്ത്.
0: ആ, പറയൂ ഷാജിമ.
1: അസുഖം തന്നെയാണ്.
0: അസുഖമാണല്ലോ.
1: മഴ ഉണ്ടോ അങ്ങോട്ട്?
0: ഇവിടെ മഴ പെയ്യുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് കേറിയപ്പോ പ്രശ്നമില്ലായിരുന്നു.
1: ഇവിടെ നല്ലൊരു മഴ പറഞ്ഞു.
0: വരണതേ ഉള്ളൂ.
1: പെയ്തില്ല.
0: വന്നിരിക്കാൻ പറയൂ.
1: ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു.
0: ഒരു ചെയറൊക്കെ എടുത്തിട്ട് കൊടുത്ത് മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറയും.
1: അതെ, തന്നെ
0: വെറുതെ പെയ്തിട്ട് പോണ. ഇവിടെ മിന്നലിടിയും കാറ്റും ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറയണം.
1: ഓ,
0: സ്വസ്ഥമായ മഴ പെയ്തിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ.
1: കുഴപ്പമില്ല.
0: ഇതിപ്പോ എന്തെല്ലാം അപകടങ്ങളാണ്, ഇടി മിന്നൽ.
1: ഞാൻ ഇപ്പൊ വീട്ടില് കുറ്റിച്ച വിളിച്ചപ്പോ അനിയത്തി അറിഞ്ഞ അവിടെ മഴ പെയ്തോണ്ടിരിക്കണെന്ന്.
0: അങ്ങനെയൊക്കെ വിളിക്കുമല്ലേ?
1: വിളിക്കുകയൊക്കെ ചെയ്യും.
0: പോവൂല്ല, അത്രേ ഉള്ളൂ.
1: പോവാനൊന്നുമില്ല.
0: പോകാതിരിക്കാനുള്ള കാരണം എന്താ?
1: ഇല്ല, പോയി മേഡം.
0: പോയാ?
1: മാന്റെ കല്യാണം വിളിക്കാൻ പോയി.
0: അത്രയൊക്കെ പോകുന്നതേ ഉള്ളല്ലേ. അല്ലാതെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ട്.
1: അങ്ങനെയൊന്നുമില്ല മേഡം.
0: അങ്ങനെയില്ലേ? നീ ആരാണെന്ന് നിനക്കറിഞ്ഞൂടെ? നീ എന്നോട് ചോദിക്ക, നീ ആരാണെന്ന്. ആ ശരി, അങ്ങനെ അങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങോട്ട്, അങ്ങോട്ട് വന്ന അങ്ങോട്ട്, എങ്ങനെയെങ്കിലും കാണണമെന്നല്ലേ.
1: ഇങ്ങോട്ട് ആരും പറഞ്ഞില്ല, പിന്നെ നമ്മളങ്ങോട്ട്.
0: അതാണ്, അതാണ്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇങ്ങോട്ട് വരുന്നില്ല, അപ്പൊ അങ്ങോട്ട് വരുന്നില്ല.
1: ഇല്ല, എന്റെ നാളിൽ ആരെയും വരാത്തോണ്ട് ഞാനും പോണില്ല. വന്നാ ഞാനും പോകും.
0: എന്റെ മേടയിൽ വന്നാൽ ഞാൻ നിങ്ങളുടെ മേടയിലും വരും.
1: അതാണ്
0: അതാണ് അതിന്റെ ഒരു ഗുഡൻസ്.

0: പക്ഷെ നേരെ തിരിച്ചു ചിന്തിച്ചോളൂ, എന്റെ മേടയിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേടയിൽ വരും.
1: അങ്ങനല്ല, ഞാൻ പോവും. പിന്നെ സഹോദരന്റെ അവിടെ അത്ര ഇതില്ലാത്തോണ്ട് പോവില്ല.
0: പോവില്ല,
1: ഇല്ല,
0: പോട്ടെ, കുഴപ്പമില്ല. ഓരോരോ തീരുമാനങ്ങൾ എന്താ ചെയ്യാ, തൽക്കാലം അതൊന്നും ആലോചിക്കാം, നമുക്ക് അതൊക്കെ വിടാം, കേസ് വിടാം,
1: അതൊക്കെ പോട്ട്,
0: അതെല്ലാം
1: അതെല്ലാം
0: നമുക്ക് മാച്ച് കളയാം. ബ്ലാക്ക് ബോർഡിൽ നമ്മള് വെള്ള ചോക്കിട്ട് എഴുതിയ പോലെ ഒരു ഡസ്റ്റ് ഇട്ട് നമ്മള് മാച്ച്. വേറെ വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക്.
1: നല്ല കാര്യങ്ങൾ
0: നല്ല. പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയ?
1: ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല. ചോറും അരിച്ചിനി മട്ടായി മട്ട ഇറച്ചി
0: മതിയല്ല. എന്തിനു ബിരിയാണി?
1: ബിരിയാണി എന്തിനു? ഇത് മതിയല്ല.
0: ബിരിയാണി മരച്ചിനി മട്ടൻ ചോറ് എല്ലാം കൂടെ കൂട്ടി കുഴച്ച്
1: സാമ്പാർ അച്ചാർ മതി പോരെ.
0: കൊള്ളാം കൊള്ളാം. ഇന്ന് ഫുള്ള് ഇത് തന്നെ ആയിരുന്നു. അപ്പം
1: ചോറ് ഇട്ടുണ്ട്.
0: രാവിലെ എഴുന്നേക്കുന്നു, ചോറ് വെക്കുന്നു, മരച്ചീനി വെക്കുന്നു, മട്ടൻ വെക്കുന്നു. എനിക്ക് വയ്യ. അതിനും വേണം ഒരു കഴിവ്. മടിയില്ലാതെ ചെയ്യാൻ പറ്റണം.
1: എനിക്കൊരു മടിയില്ല ചെയ്യാൻ.
0: ആ ഗുഡ് ഗേൾ. വേറൊന്നും വേറെ പുറത്തൊന്നും പോവില്ലല്ലോ, വീട്ടിനകത്ത് തന്നെയല്ലോ.
1: ഓ വീട്ടിന്റെ അത് തന്നെ. ഇപ്പൊ ഭീമാളിയിലൊക്കെ പോണെന്നുണ്ടായിരുന്നു, മഴ പറഞ്ഞു നോക്കിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു.
0: രണ്ടുപേരും കൂടെ ആണോ പോകുന്നത്?
1: പോവാന്ന് വിചാരിച്ചു.
0: രണ്ടുപേരും കൂടെ പോവോ?
1: ഓ രണ്ടുപേരും, നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
0: ആ മതി, എന്തിനേറെ? ഷാജഹാനും ഷാജിമായ ഉള്ളപ്പോൾ വേറെ ആൾക്കാർ എന്തിനെ?
1: മതിയല്ലേ. നമ്മള്
0: ആവശ്യം രണ്ടുപേരും കൂടെ ധാരാളം.
1: അങ്ങോട്ട്
0: പോവാ. അപ്പൊ എന്തായാലും മഴയൊക്കെ തണ മാറി നിക്കുന്ന സമയത്ത് രണ്ടിനും കൂടെ വിട്ടടിച്ച് അങ്ങോട്ട് പോവാ. ഇന്ന് ഭീമാപള്ളിയിൽ ഉത്സവം ഒന്നും ഇല്ലല്ലോ?
1: ഇല്ല, ഉത്സവം അടുത്ത മാസം തുടങ്ങും.
0: ഇന്നിപ്പൊ അതല്ലാതെ പോണത്?
1: അല്ലാതെ പോണത്. നമ്മള് വെറുതെ ഒന്നും ഇരിക്കല്ലേ ഒറ്റയ്ക്ക്.
0: അപ്പൊ അവിടെ എപ്പോഴും തിരക്കായിരിക്കോ?
1: ഓ അപ്പൊ എപ്പോഴും തിരക്കായിരിക്കും.
0: ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഈ അടുത്ത ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുന്നായിട്ട് പോയി. കുറെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി. ചില സാധനങ്ങൾ അവിടെയൊക്കെ ബ്ലാക്കിൽ കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ പോയതായിരുന്നു. ആരടുത്തും പറയണ്ട, ഞാൻ പറഞ്ഞ
1: കാര്യം.
0: ഞാനും ഷാജിമേ മാത്രമേ കേട്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് ഏതോ ഒരു എന്താണ് ടേപ്പ് റെക്കോർഡർ എന്തോ പ്ലെയറോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അങ്ങനെ പോയപ്പോ അവിടെ വള്ളിയിലായിട്ട് ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് എന്നിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഏത് പാട്ട് വേണം?
1: എനിക്കിന്ന് പൊന്നിയിലുള്ള ഒരു പാട്ട് വേണമായിരുന്നു.
0: പൊന്നിയിലുള്ള ഏത് പാട്ടാണ്?
1: പാട്ടാണ് മറന്നു.
0: പാട്ടൊന്നും അങ്ങനെ മറക്കാൻ പാടില്ല. എഴുതി
1: സംസാരത്തിലായിപ്പോയി.
0: ആ എഴുതി വെച്ചണം, എഴുതി വെച്ച് പറയണം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട്
1: പൂരം.
0: അതെ, ഞാൻ ഇങ്ങനെ എന്റെ ആറാം ഇന്ദ്രിയം കൊണ്ട് പിടിച്ചെടുത്തതാണ്.
1: നമ്മള് സാധാരണ ഞാൻ ഫസ്റ്റില് പറയുമ്പോ പാട്ട് അങ്ങ് പറഞ്ഞിട്ട് നമ്മള്.
0: അപ്പൊ ഇനി ചെയ്യണത് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ പാട്ടാണ് വേണ്ടത് അങ്ങ് പറഞ്ഞോണം.
1: പറഞ്ഞു. മേഡത്തിന് മറന്നു?
0: ഞാൻ മറക്കൂല. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം. ഞാൻ അഞ്ചു പ്രാവശ്യം പറയും. പിന്നെ അങ്ങനെ മറക്കാൻ പാടില്ല. മറന്നാൽ എനിക്ക് മറക്കാതിരിക്കാനുള്ള സോഴ്സുകൾ എന്റെ അടുത്തുണ്ട്.
1: അവിടെ എന്ന് തുടങ്ങണത്?
0: എന്തോന്ന്?
1: അല്ല അവിടെ പരിപാടി എന്തോ?
0: അത് ഫെബ്രുവരിയില്. അപ്പോഴാണ് നമ്മുടെ റേഡിയോ ദിന പരിപാടികളും.
1: അത് തന്നെ വരണം. അങ്ങോട്ട് രാവിലെ അവിടെ നിന്ന് തിരിക്കണം.
0: താങ്കളെ ഞാൻ സാദരം ക്ഷണിക്കുന്നു.
1: അതന്നെ ഈ പ്രാവശ്യം വരണം.
0: വരണം. ഈ വർഷം പണിമുടക്കില്ലാതിരിക്കട്ടെ. നമ്മളെ കണ്ടുപിടിക്കണം. നമ്മളൊന്നും മിണ്ടാതെ ഇല്ല, നമ്മളൊന്നും മിണ്ടാതെ കൈ കെട്ടി ഇങ്ങനെ നിക്കും. അപ്പൊ വന്ന് കണ്ടുപിടിക്കണം.
1: കണ്ടുപിടിക്കാം.
0: ശരി. അപ്പൊ എന്നാൽ പിന്നെ നമുക്ക് മട്ടനും മരിച്ചിനെ ഒക്കെ തിന്നോ?
1: തിന്ന്.
0: ഉണ്ടാക്കിയ മാത്രം പോരല്ലോ, തിന്നണല്ലോ.
1: ഉണ്ടാക്കിയ മാത്രം പോരല്ലോ.
0: ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പാട്ട് കേട്ടാലോ?
1: ഓക്കേ. മേഡത്തിന്, ആതിരയ്ക്ക്, പിന്നെ സൂപ്പർ സൂപ്പർ ലില്ലിയമ്മ, ചാമല ചേച്ചി, ശോഭന ചേച്ചി, പിന്നെ കള്ളിക്കാട് ചാന്ദിനി ചേച്ചി, പിന്നെ പത്മകുമാർ ചേട്ടായി. എനിക്ക് ബാക്കിയുള്ളവരെ പേരൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ.
0: പറഞ്ഞ ധാരാളം. രണ്ടുപേരെ പേര് പറയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
1: എന്റെ വീട്ടിലെ
0: ഞാൻ മറന്നു പോവല്ലോ.
1: എന്റെ വീട്ടിൽ എല്ലാവർക്കും
0: അത് ഓർക്കണം, അത് പറയണം.
1: പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ കണ്ണാസായിലുള്ള എല്ലാ ശ്രോതാവിനും വേണ്ടി.
0: ശരി, കണ്ണാസായിലെ മൊത്തം ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ ഒരു നല്ല പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ,
0: ശരി ബൈ.
1: ശരി ബൈ.
0: അപ്പോൾ പോക്കുവൽ തത്സമയ പരിപാടിയിൽ ഷാജിമായാണ് ഇപ്പോൾ സംസാരിച്ചത്. പൊന്നി എന്ന ചിത്രത്തിലെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ എന്ന പാട്ടാണ് കേൾക്കാനാഗ്രഹം. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 1. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 1. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പകൽ മുഴുവൻ നീണ്ട തിരക്കുകളിൽ നിന്ന് മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാൻ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. ഓരോ അസ്തമയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു താളത്തെക്കുറിച്ചാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. ഹലോ.
1: ഹലോ, ഒരു നല്ല സായാഹ്ന നമസ്കാരം.
0: ആ, സ്വീകരിച്ചിരിക്കുന്നു, പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും ആകെ പ്രശ്നമായിരിക്കുകയാണ് മാഡം.
0: എന്താ പറ്റി?
1: ഒരു ചിസ്റ്റ് പെയിന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു ഒരാഴ്ച കൊണ്ട് ഉണ്ടായി. നെഞ്ചിന്റെ താഴോട്ട് ഒരു വേദന, വെള്ളം പോലും ഇറക്കാൻ പറ്റാനുമില്ല, ഒരു വേദന പെയിനാണ്. അപ്പൊ അത് വെച്ചോണ്ടിരിക്കാതെ തന്നെ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചു. ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടറെ കണ്ടു. അപ്പൊ എൻഡ്രോസ്കോപ്പ് ചെയ്തു. ഇന്ന് രാവിലെ പോയി, ഇന്നലെ പോയതാണ്. എൻഡ്രോസ്കോപ്പ് ചെയ്തു. ആദ്യം അൾട്രാസൗണ്ട് എടുത്തു. അൾട്രാസൗണ്ട് എടുത്തപ്പോ അത്ര ക്ലിയർ പോരാ. അപ്പൊ എൻഡ്രോസ്കോപ്പ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെയ്തു. അതിപ്പം അതിന്റെ റിസൾട്ടിൽ വന്നത് സംഭവം അൾസറാണ്. അൾസർ കയറി പഴുത്തതാണ്. അത് ചെസ്റ്റിന്റെ താഴോട്ട് നല്ല പിക്ചറിൽ കാണാൻ പറ്റും. എടുത്ത് വൈഫിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് മാഡം, അമ്മയെ ഇങ്ങനെ അൾസർ പഴുത്തിരിക്കുകയാണ്. അപ്പൊ അതിന് കഴിഞ്ഞാണ് പറയാം. അപ്പം കുറച്ച് വില കൂടിയ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ 30 ദിവസത്തേക്ക് കഴിച്ചിട്ട് ചെല്ലാൻ
0: പറ്റും.
1: അങ്ങനെ അത് ഒക്കെ
0: വാങ്ങി.
1: അത് ഇന്നിപ്പോ എൻഡ്രോസ്കോപ്പ് ചെയ്തതിന്റെ ബുദ്ധിമുട്ട്
0: ഭയങ്കര.
1: അയ്യോ, അതുണ്ട്. പിന്നെ മറ്റേ പെയിനുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഭക്ഷണം ഒരു വെറുപ്പാണ് ഭക്ഷണം കാണുമ്പോ.
0: അത് ഇൻഫെക്ഷൻ ആയതുകൊണ്ട്.
1: അല്ലെങ്കില് എനിക്കിത് പിന്നെ എന്നാ നേരത്തെ ഞാൻ തൊണ്ട ഒരു അടച്ച ശബ്ദം വന്നപ്പോ തന്നെ ഞാൻ ENT കാണിച്ചാൽ ആദ്യം അത് എൻഡോസ്കോപ്പ് ചെയ്തു തൊണ്ടയ്ക്കകത്ത്. അപ്പൊ അത് ഫോട്ടോ എടുപ്പ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, തൊണ്ടയ്ക്കൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അന്നോട് എനിക്ക് വേറെന്തൊക്കെയോ എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലക്കിയായിരുന്നു. അപ്പൊ അത് ഒന്ന്. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദനയും കൂടെ തുടങ്ങിയപ്പോ എന്തായാലും ശരി പോയി നോക്കിക്കളയാന്നും പറഞ്ഞാണ് ഇങ്ങനെ പോയി കണ്ടുപിടിച്ചത്. കാര്യം നേരത്തെ കണ്ടുപിടിച്ചത് എന്തായാലും നന്നായി.
0: അപ്പൊ
1: ഞാൻ ഒരു 3 മാസം കഴിക്കേണ്ടി വരുമായിരിക്കും കംപ്ലീറ്റ്
0: ആവാനായിട്ട്.
1: ഇല്ല, എനിക്കിങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം മാഡം 10-15 കൊല്ലം കൊണ്ട് ഈ മെഡിസിനുകൾ കഴിക്കല്ലേ.
0: ഈ
1: പിന്നെ ഈ മെഡിസിൻ പലതും ഇപ്പൊ ഈ ശ്രദ്ധിക്കേണ്ടത് ഈ പാൻഡോസക്ക് പാൻഡോഡക്ക് ആൻഡാക്ക് ഇങ്ങനെയുള്ള ഗ്യാസിന് കഴിക്കുന്ന മെഡിസിനുകൾ അസിഡിറ്റി കൂട്ടുകയാണ്. നമ്മൾ അസിഡിറ്റിയെ അത് ക്രമ 1-2 ദിവസത്തിലൊരിക്കൽ വല്ലപ്പോഴേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ സ്ഥിരം ഗ്യാസ് ഉള്ളത് കൊണ്ട് എനിക്ക് എഴുതി തരുന്നുണ്ട് അവര്. ഈ ഗുളികകൾ കഴിക്കുമ്പോ അവരല്ലേ എഴുതി തരുന്നത്. എന്നിട്ട് പറയും എന്നും കഴിക്കല്ലെന്ന്. നിത്യേനെ കഴിക്കാനും പറഞ്ഞു. ഇല്ലെങ്കിൽ ഇത്തവണ കയറ്റമൊക്കെ വരും. പിന്നെ ആസ്പിരിൻ ടാബ്ലറ്റുകൾ അത് കഴിക്കുന്നുണ്ട്. ആസ്പിരിൻ കഴിക്കുന്നുണ്ട്, എക്കോസ്പിരിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഇതിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന പല മെഡിസിന്റെയും ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരിക എന്നുള്ളതാണ്. നമ്മളത് അറിയിരുന്നില്ല. നമ്മളൊരു രോഗത്തിന് മെഡിസിൻ കഴിക്കുന്നു, മറ്റൊരു വർഷത്തൂടെ വേറൊരു രോഗം നമ്മളെ പിടികൂടുന്നു.
0: പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
1: പറ്റൂല. അപ്പൊ ഈ ആസ്പിരിൻ കഴിക്കുന്നവരെന്തായാലും ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെസ്റ്റ് പെയിനോ വെള്ള തൊണ്ട വേദനയൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. പിന്നെ മാഡം അതവിടെ നിന്നോട്ടെ, നമ്മുടെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറും. എന്റെ കൊച്ചുമോള് എറണാകുളത്തുള്ള മൂത്ത കൊച്ചുമകളുടെ ജന്മനാളാണെന്ന് കഴിഞ്ഞ മാസത്തിലെ ആയിരം ഇന്ന് അവളുടെ പിറന്നാളാണ്. അപ്പം അതിന് ഞാനൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോപിശ്രീ എന്നാണ് അവളുടെ പേര്.
0: ഗോപിശ്രീ.
1: അപ്പൊ മൂത്ത കൊച്ചുമോള്, അതെ, ആശമ്മയുടെ മോള്, എന്റെ മൂത്ത മകളുടെ മകള്. അത് അവളും ഒരു മോനുമാണ് ഉള്ളത്. അപ്പൊ അവക്ക് അപ്പൊ മൂത്ത മകളുടെ പിറന്നാളാണെന്ന്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വിശ്വാസം സിനിമയില് തമിഴ് പടത്തില് കണ്ണാന കണ്ണെ എന്നുള്ള ഒരു പാട്ട്
0: ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: അതെ അതെ അതെ അതെ അതെ, നല്ലൊരു പാട്ടാണ്.
0: മനോഹരമായൊരു
1: പാട്ടാണ്. അത് എന്റെ ഭൂമിശ്രീക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പൊ നമ്മളെ തിരുവല്ലത്തെ അമ്മായി അമ്മ സംസാരിക്കുന്നതായിട്ടല്ല, പുതിയ അമ്മായി പുതിയ അമ്മായി അമ്മ പോടിക്ക തന്നെയല്ലേ.
0: അതെ അതെ, സന്തോഷിക്കട്ടെ,
1: സന്തോഷമായിട്ടിരിക്കട്ടെ. നല്ല രണ്ട് മക്കളെ കിട്ടി അവക്ക്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്നുണ്ട്. രണ്ടാം പിള്ളേര് നല്ല മക്കളാണ്. അതുകൊണ്ടാണല്ലോ അമ്മമാർക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും എന്റെ എല്ലാ അനുഗ്രഹങ്ങളും സാജിമേരെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അതുപോലെ എല്ലാ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, കാരണം സൈഡിലെ എല്ലാവർക്കും വേണ്ടി
0: തീർച്ചയായും ഒരുപാട് നാൾ വിളിക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിക്കുക, അപ്പൊ അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ഇതുപോലെ നമുക്ക് ഒരുപാട് നാള് സംസാരിക്കണം. അപ്പൊ ബോധിശ്രീക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ശരി,
0: ഓക്കെ, ബൈ. അപ്പൊ പോക്കുകൾ തത്സമയ ഒരുപാടിൽ പത്മകുമാർ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ച നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോൾ ഇന്ന് കൊച്ചുമകൾ ബോധിശ്രീയുടെ ജന്മദിനമാണ്. കരുണാസായി റെഡിയുടെ സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നതോടൊപ്പം പത്മകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട കണ്ണാന കണ്ണെ എന്ന വളരെ ഹൃദ്യമായ പാട്ട് ബോധിശ്രീക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഓടിത്തീർക്കുന്ന ദൂരങ്ങളെക്കാൾ പ്രധാനം കൂടെയുള്ളവർക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരോട് രണ്ടു വാക്ക് സംസാരിക്കാനോ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനോ നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ഈ പോക്കുവയിൽ നേരത്ത് നമ്മൾ മാറ്റിവെച്ച ആ വാത്സല്യവും കുഞ്ഞു സൗഹൃദങ്ങളും വീണ്ടെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. മനസ്സിൽ സൂക്ഷിക്കുന്ന ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഈ ദിവസത്തിൽ അലിഞ്ഞു പോകട്ടെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കണേ?
1: എന്റെ പേര് രാജേഷ് എന്നാണ്.
0: രാജേഷ് എവിടുന്നാ വിളിക്കണേ?
1: ഞാൻ നെടുമ്പങ്ങാടന്ന് വിളിക്കാൻ.
0: നെടുമ്പങ്ങാടന്ന്. എന്ത് ചെയ്യുന്നു രാജേഷ്?
1: ഞാനിപ്പം ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്
0: ബിസിനസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
1: അതെ അതെ.
0: ബിസിനസ് അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആണോ?
1: ആ, അങ്ങനെ ജീവിത സാഹചര്യം കൊണ്ടിലോട്ട് ഇറങ്ങിയതാണ്.
0: സാഹചര്യവശാൽ അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തതാണ്.
1: അതെ അതെ.
0: എന്നാലും എങ്ങനെ മുന്നോട്ട് പോകുന്ന, വളരെ പ്രോഗ്രസ് ഉണ്ടോ?
1: കുഴപ്പമില്ല
0: കുഴപ്പമില്ല.
1: അങ്ങനെ കയറി കയറി വരുന്നു. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് പഴയ റോജ എന്നൊരു സിനിമ ഉണ്ടല്ലോ.
0: അല്ല, ആ പാട്ട് ചിന്ന ചിന്ന ആശയം എന്നുള്ള പാട്ടാണോ?
1: അതെ അതെ, ആ പാട്ട്.
0: മിൻമിനി പാടിയ പാട്ട്.
1: അതെ.
0: ആ പാട്ട് വളരെ ഇഷ്ടമാണോ?
1: അതെ അതെ, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: എപ്പോഴെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പാടി കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ്?
1: അതെ, ഒരുപാട് കേൾക്കാറുള്ള ഒരു പാട്ടാണ്.
0: ഇറങ്ങിയ നാളോട്ട് ഇതുവരെ അതിന്റെ ഒരു തിളക്കം മങ്ങിയിട്ടില്ല.
1: അതെ അതെ,
0: അതാണ് ആ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകത.
1: കിട്ടിയതിൽ വളരെ സന്തോഷം.
0: എന്തായാലും രാജേഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. അപ്പോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ് രാജേഷ്. അപ്പൊ നമുക്ക് ഈ ചിന്ന ചിന്ന ആശയം എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ രാജേഷ്, ശരി. അപ്പോൾ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷാണ് ഇപ്പോൾ സംസാരിച്ചത്. തത്സമയ പരിപാടി സ്ഥിരമായി ആസ്വദിക്കുകയും കരുണാസായ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവും ഒക്കെയാണ്. അപ്പോൾ ചിന്ന ചിന്ന ആശയ, റോജ എന്ന ചിത്രത്തിലെ റോജ എന്ന ശബ്ദത്തിൽ ചിത്രത്തിലെ ചിന്ന ചിന്ന ആശയ എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ട് നമ്മളെ വിളിച്ചു, വർത്തമാനങ്ങൾ പറഞ്ഞു. ഈ ലോകത്ത് നമ്മൾ പങ്കുവയ്ക്കുന്ന സ്നേഹം മാത്രമാണ് കാലം മായ്ക്കാതെ ബാക്കി വയ്ക്കുന്നത്. സ്വന്തം ശ്വാസത്തെയും ഹൃദയമിടിപ്പിനെയും തൊട്ടറിഞ്ഞ് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് ഈ നിമിഷത്തെ ആവോളം ആസ്വദിക്കുക എന്നതാണ് സന്തോഷമുള്ള ജീവിതത്തിൻ്റെ രഹസ്യം. അസ്തമയത്തിന് ശേഷം പരക്കുന്ന ഇരുട്ട് ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് കൂടുതൽ തെളിച്ചമുള്ള ഒരു പുതിയ പുലരിലേക്കുള്ള പ്രതീക്ഷയാണ്. ഇന്ന് പകൽ നമ്മിൽ അവശേഷിപ്പിച്ച അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞ് നാളെയുടെ പ്രകാശത്തിലേക്ക് കണ്ണുനട്ട് നമുക്ക് ഈ പോക്കുവയിൽ നേരത്തെ നമ്മളെ നെഞ്ചോട് ചേർക്കാം. മനസ്സിൽ നിറയെ സ്നേഹവും പ്രതീക്ഷയും നിറച്ച് സ്വന്തം ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തൊരു ദിവസത്തിലേക്ക് കാണുന്നതുവരെ സ്നേഹത്തോടെ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. രാജേഷ് ആവശ്യപ്പെട്ട ചിന്ന ചിന്ന ആശയ എന്നുള്ളതാണ് ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവച്ചവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടവർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കും വർത്തമാനങ്ങൾ പറഞ്ഞ എല്ലാവർക്കും കരുണാസായ റേഡിയോയുടെ ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു ഈ പോക്കുവയിൽ നേരത്ത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്നും വളരെ സ്നേഹപൂർവ്വം വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15 സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കോക്കനട്ട് ബോർഡ് ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത്. 0484-2625, 2377-2667 എന്നീ ഫോൺ നമ്പരുകളിൽ വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 12 കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9400-483754 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 8 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ 5 വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491-281-5454 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ 100,000 യുവജന കർഷക തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്ന നടപടികൾ വിവിധ കൃഷിഭവനുകളിൽ ആരംഭിച്ചു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാത്തവരും 60 വയസ്സ് പൂർത്തിയാകാത്ത അംഗങ്ങളും അംഗത്വം പുതുക്കുന്നതിനായി ആധാർ കാർഡ്, ഭൂമിയുടെ കരം അടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി തൊട്ടടുത്ത കൃഷിഭവനിൽ എത്തണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഒക്ടോബർ 15 ദീർഘിപ്പിച്ചു. കാർഷിക മേഖലയിലെ പുതുമകളും മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുന്നത്. ഹൈടെക് കൃഷിരീതികൾ, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ, കാർഷിക സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയവ ചിത്രങ്ങളുടെ പ്രമേയമാക്കാവുന്നതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 സമർപ്പിക്കാം. ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 300 dpi റെസൊല്യൂഷനും 3 MB ഫയൽ വലിപ്പവും ഉണ്ടായിരിക്കണം. ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതും മുൻവർഷങ്ങളിൽ സമർപ്പിച്ചതുമായ ചിത്രങ്ങൾ മത്സരത്തിന് പരിഗണിക്കില്ല. 1 20,000, 2 10,000, 3 50,000 എന്നിങ്ങനെയാണ്. കൂടാതെ 1,000 രൂപ വീതമുള്ള 10 പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. ചിത്രങ്ങൾ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-5860 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ, കേന്ദ്രങ്ങളിൽ RF രീതിയിൽ നടക്കുന്ന UG പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 31/10/2026 നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ 4 BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 5. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 വൈകിട്ട് 5 ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പരിസ്ഥിതി വിശേഷങ്ങൾ.
1: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് സരസ്വതി നദി ഒഴുകും വഴി എന്ന കൃതിയെക്കുറിച്ച് കേൾക്കാം. ഭാരതീയ നാഗരികതയുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവമായ ഒരു കൃതിയാണ് മിഷൽ ഡാനിനോ രചിച്ച സരസ്വതി നദി ഒഴുകും വഴി, അഥവാ ദ ലോസ്റ്റ് റിവർ ഓൺ ദ ട്രെയിൽ ഓഫ് ദ സരസ്വതി. ഒരു നദിയെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെ ഒരു നാഗരികതയുടെ തന്നെ പുനർവായനയായി മാറുന്നു എന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഗംഗയെക്കാളും യമുനയെക്കാളും പവിത്രമായി വാഴ്ത്തപ്പെട്ട നദിയാണ് സരസ്വതി. അമ്പിതമേ നദീതമേ ദേവിതമേ സരസ്വതി എന്ന് ഏറ്റവും നല്ല അമ്മയും നദിയും ദേവിയുമായ സരസ്വതി എന്നാണ് ഋഗ്വേദം ഈ നദിയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നൂറ്റാണ്ടുകളായി സരസ്വതി എന്നത് കേവലം ഒരു സങ്കല്പമോ അദൃശ്യമായ നദിയോ, അതായത് അന്തർവാഹിനി മാത്രമായാണ് കരുതപ്പെട്ടിരുന്നത്. ഈ ഒരു മിത്തിനെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇഴകീറി പരിശോധിക്കുകയാണ് മിഷൽ ഡാനിനോ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഫ്രഞ്ച് വംശജനെങ്കിലും ഭാരതീയ സംസ്കാരത്തിൽ അഗാധമായ അറിവുള്ള ഡാനിനോ വെറുമൊരു ചരിത്രകാരനായല്ല, മറിച്ചൊരു ഡിറ്റക്റ്റീവിനെ പോലെയാണ് സരസ്വതിയുടെ പാത പിന്തുടരുന്നത്. ഹിമാലയത്തിൽ നിന്നുദ്ഭവിച്ച് ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് വഴി അറബിക്കടലിൽ പതിച്ചിരുന്ന ആ വമ്പൻ നദിക്ക് എന്ത് സംഭവിച്ചു, അതെങ്ങനെയാണ് വറ്റിപ്പോയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. മിഷൽ ഡാനിനോ തന്റെ വാദങ്ങളെ വെറും പുരാണ കഥകളിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. അദ്ദേഹം പ്രധാനമായും മൂന്ന് തരം തെളിവുകളാണ് നിരത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് പുരാതന നദീതടങ്ങളുടെ, അതായത് പാലിയോ ചാനൽസിന്റെ സാന്നിധ്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജസ്ഥാനിലെ താർ മരുഭൂമിക്കിടയിൽ ഇന്നും കാണപ്പെടുന്ന വലിയ ജലസ്രോതസ്സുകൾ പണ്ടൊഴുകിയിരുന്ന ഒരു വമ്പൻ നദിയുടെ അവശേഷിപ്പുകളാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. സിന്ധു നദീതട നാഗരികതയിലെ ഭൂരിഭാഗം നഗരങ്ങളും യഥാർത്ഥത്തിൽ സിന്ധു നദിയേക്കാൾ കൂടുതൽ സരസ്വതി നദീതടത്തിലാണ് നിലനിന്നിരുന്നതെന്ന് ഡാനിനോ ചൂണ്ടിക്കാട്ടുന്നു. ഹാരപ്പൻ സംസ്കാരത്തിലെ 2000-ത്തോളം ജനവാസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് വറ്റിപ്പോയ ഖഗർ ഹഗ്ര നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു സരസ്വതി നാഗരികത എന്ന് വിളിക്കണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. വേദങ്ങളിൽ വിവരിക്കുന്ന സരസ്വതിയുടെ പ്രവാഹവും പിന്നീട് മഹാഭാരത കാലമാകുമ്പോഴേക്കും നദി മരുഭൂമിയിൽ അപ്രത്യക്ഷമാകുന്ന വിവരണവും തമ്മിലുള്ള കാലക്രമം അദ്ദേഹം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. ഒരു നദിയുടെ മരണം എങ്ങനെ ഒരു നാഗരികതയെ മുഴുവനായി ഇല്ലാതാക്കുന്നു എന്നതിന് സരസ്വതി ഒരു വലിയ ഉദാഹരണമാണ്. BC 1900-നോടടുത്ത് നടന്ന വലിയ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ സരസ്വതിയുടെ പോഷക നദികളായ യമുനയെയും സത്ലജിനെയും വശങ്ങളിലേക്ക് മാറ്റിയൊഴുക്കി. ഇതോടെ പ്രധാന സ്രോതസ് നഷ്ടപ്പെട്ട സരസ്വതി പതുക്കെ വറ്റിത്തുടങ്ങി. നദി മുറിഞ്ഞ തടാകങ്ങളാവുകയും പിന്നീട് മണൽക്കുന്നുകൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. നദിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിഴക്കോട്ട് ഗംഗാതടത്തിലേക്കും തെക്കോട്ട് ഗുജറാത്തിലേക്കും പലായനം ചെയ്യേണ്ടി വന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മാത്രമല്ല, പ്രകൃതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡാനിനോ വിവരിക്കുന്നു. വനനശീകരണവും കാലവർഷത്തിലുണ്ടായ വ്യതിയാനവും നദിയുടെ അന്ത്യത്തിനാക്കം കൂട്ടി. ഇന്ന് നാം നേരിടുന്ന ജലക്ഷാമവും പരിസ്ഥിതി നാശവും പണ്ട് സരസ്വതി തീരത്ത് നടന്ന കാര്യങ്ങളുടെ ആവർത്തനമാണോ എന്ന് ഗൌരവകരമായ ചിന്ത പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു. ചരിത്രപരമായ മറ്റൊരു വലിയ വെല്ലുവിളിയും ഡാനിനോ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാണെന്ന സിദ്ധാന്തത്തെ സരസ്വതിയുടെ സാന്നിധ്യം തള്ളിക്കളയുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഋഗ്വേദം സരസ്വതിയെ ഒരു വമ്പൻ നദിയായി വർണ്ണിക്കുന്നുണ്ടെങ്കിൽ ആ വേദങ്ങൾ രചിക്കപ്പെട്ടത് സരസ്വതി വറ്റുന്നതിന് മുൻപായിരിക്കണം, അതായത് BC 2000 മുൻപ്. ഇതോടെ സിന്ധു നാഗരികതയും വേദകാല നാഗരികതയും ഒന്നാണെന്ന നിഗമനത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. സരസ്വതി നദി ഒഴുകും വഴി കേവലം ഒരു നദിയുടെ ചരിത്രമല്ല, അത് ഭാരതീയ മനസ്സുകളിൽ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പ്രവാഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഒരു നദി മരിക്കുമ്പോഴും ആ നദി തന്ന സംസ്കാരം ഭാഷയായും ആചാരങ്ങളായും ഇന്നും നിലനിൽക്കുന്നു എന്ന് ഡാനിനോ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ നദികളെ സംരക്ഷിക്കേണ്ടതിന്റെയും പ്രകൃതിയുടെ താളത്തെ മാനിക്കേണ്ടതിന്റെയും അനിവാര്യത ഈ പുസ്തകം ഓരോ വായനക്കാരനെയും ഓർമ്മിപ്പിക്കുന്നു. സരസ്വതിയുടെ പാതയിലൂടെയുള്ള ഈ യാത്ര നമ്മുടെ തന്നെ വേരുകളിലേക്കുള്ള മടക്കയാത്രയാണ്.
0: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കാർഷിക ശാസ്ത്രത്തിലെ പെൺപെരുമ ഡോക്ടർ ആകാംക്ഷയെക്കുറിച്ച് കേൾക്കാം. ഭാരതത്തിന്റെ കൃഷിഭൂമികളെ കൂടുതൽ പച്ചപ്പുള്ളതും സുരക്ഷിതവുമാക്കാൻ സസ്യങ്ങളുടെ ലോകത്ത് അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു യുവശാസ്ത്രജ്ഞ. ഒരേ വർഷം 3 ദേശീയ പുരസ്കാരങ്ങൾ നേടി ഇന്ത്യൻ ശാസ്ത്രലോകത്തിന്റെ നെറുകയിൽ തന്റെ പേരെഴുതി ചേർത്ത ഡോക്ടർ ആകാംക്ഷ. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒരു യുവശാസ്ത്രജ്ഞയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ അംഗീകാരം ലഭിക്കുക എന്നത് തന്നെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ 2026 ഒരേ വർഷം തന്നെ രാജ്യത്തെ എണ്ണപ്പെട്ട 3 പ്രധാനപ്പെട്ട ദേശീയ ബഹുമതികൾ സ്വന്തമാക്കി അപൂർവമായൊരു ഹാട്രിക് തിളക്കത്തിലാണ് ഡോക്ടർ ആകാംക്ഷ. പ്രശസ്തമായ നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് ഇന്ത്യ നൽകുന്ന യങ് സയന്റിസ്റ്റ് അവാർഡ്, ഇന്ത്യൻ നാഷണൽ യങ് അക്കാദമി ഓഫ് സയൻസിന്റെ അഭിമാനകരമായ അംഗത്വം, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ യങ് അസോസിയേറ്റ് പദവി, ഒരേ വർഷം ഈ 3 ദേശീയ പുരസ്കാരങ്ങളും നേടിയെടുക്കുന്ന രാജ്യത്തെ ചുരുക്കം ചില യുവ ഗവേഷകരിൽ ഒരാളായി മാറി ഈ ഭാരതീയ വനിത. 2026 December 4-5 തീയതികളിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വച്ച് നടക്കുന്ന 96th വാർഷിക സമ്മേളനത്തിൽ വച്ചാണ് NASI അവാർഡ് ഡോക്ടർ ആകാംക്ഷയ്ക്ക് സമ്മാനിക്കുന്നത്. ബോട്ടണിയിൽ PhD കരസ്ഥമാക്കിയ ഡോക്ടർ ആകാംക്ഷ നിലവിൽ ലക്നൌവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ ഗവേഷണ സ്ഥാപനമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സിലെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഡിവിഷനിലാണ് സയന്റിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നത്. സസ്യങ്ങളുടെ ആരോഗ്യവും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഗവേഷണ ശാഖയിലാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സസ്യങ്ങളും സൂക്ഷ്മ അണുക്കളും തമ്മിലുള്ള പരസ്പര ബന്ധം, ജൈവിക വിള സംരക്ഷണം, ഫംഗസ് രോഗങ്ങൾ, പരിസ്ഥിതി സൌഹൃദപരമായ രോഗനിയന്ത്രണം, പ്രകൃതിദത്ത ഫംഗസ് നാശിനികളുടെ വികസനം, മണ്ണിലേക്ക് അമിതമായി രാസകീടനാശിനികൾ തളിച്ച് പരിസ്ഥിതിയെയും മനുഷ്യ ആരോഗ്യത്തെയും ഭീഷണിയിലാക്കുന്ന പരമ്പരാഗത രീതികൾക്ക് പകരം വയ്ക്കാൻ പോന്നതാണ് ഡോക്ടർ ആകാംക്ഷയുടെ ഗവേഷണങ്ങൾ. സസ്യങ്ങൾക്ക് ദോഷകരമാകുന്ന ഫംഗസ് രോഗങ്ങളെ നശിപ്പിക്കാൻ പ്രകൃതിദത്തമായ നല്ല സൂക്ഷ്മാണുക്കളെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഇവരുടെ രീതി. ഇതുവഴി രാസകീടനാശിനികളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. മണ്ണ് മലിനമാകാതെയും സസ്യങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയും കാർഷിക ഉൽപ്പാദനക്ഷമത കൂട്ടാൻ കഴിയുന്നു. കർഷകർക്ക് ചെലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ജൈവ പ്രതിരോധ സംവിധാനങ്ങൾ ലഭ്യമാകുന്നു. ദശലക്ഷക്കണക്കിന് സാധാരണക്കാരായ കർഷകർ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വിഷരഹിതമായ സുസ്ഥിര കാർഷിക രീതികൾ പ്രായോഗികമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണ്ണിന്റെ നാശമില്ലാതെ ഭാവി തലമുറയ്ക്കായി വിളവുകൾ സംരക്ഷിക്കാൻ ഡോക്ടർ ആകാംക്ഷയെപ്പോലുള്ള യുവശാസ്ത്രജ്ഞരുടെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വൻമുതൽക്കൂട്ടാകും. ശാസ്ത്രരംഗത്തേക്ക് കടന്നുവരാൻ മടിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾക്കും യുവ ഗവേഷകർക്കും ഡോക്ടർ ആകാംക്ഷയുടെ ഈ നേട്ടം വലിയൊരു പ്രചോദനമാണ്. മണ്ണറിഞ്ഞ്, മനുഷ്യനറിഞ്ഞ് ഗവേഷണം നടത്തുന്ന ഡോക്ടർ ആകാംക്ഷയ്ക്ക് ഇനിയും ഭാരതത്തിന്റെ പേര് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: തിരഞ്ഞെടുപ്പ്. സ്വന്തം വിവേകബുദ്ധി ഉപയോഗിച്ച് അർഹതയും പ്രാപ്തിയും സത്യസന്ധതയും വ്യക്തിത്വവുമെല്ലാം ഒന്നിനൊന്ന് തികഞ്ഞ നിഷ്പക്ഷരായ ആളുകളെ കണ്ടെത്തി പൂർണ്ണ ബോധ്യം വന്നതിനു ശേഷമേ രാജാവ് അവരെ മന്ത്രിമാരായി തിരഞ്ഞെടുക്കാവൂ. തിരുക്കുറൾ നിർദ്ദേശിക്കുന്നു, അവരുടെ കാഴ്ചപ്പാട്, മഹത്വം, കരുത്ത്, പ്രത്യുൽപ്പന്ന മതിത്വം, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം, യുദ്ധസാമർഥ്യം, ജനപ്രീതി തുടങ്ങി ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ശോഭനമാകുന്നതിനും നാടിന്റെയും അരജന്റെയും കീർത്തി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഇങ്ങനെ തിരഞ്ഞെടുത്തുള്ള സ്വീകരണം അനിവാര്യമാകുന്നു. ഗുണം മാത്രമുള്ളവരായിട്ടും ദോഷം മാത്രമുള്ളവരായിട്ടും ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ. അതിനാൽ ഒരുവന്റെ ഗുണവശങ്ങളും ദോഷങ്ങളും നന്നായി ആരാഞ്ഞു മനസ്സിലാക്കണം. ഇതിലേതാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് കണ്ടിട്ട് വേണം ഒരാളെ മന്ത്രിയായി ആരോഹണം ചെയ്യിക്കേണ്ടത്. ഓർക്കുക, ആർക്കും കയറിയിരിക്കാവുന്ന ഒന്നല്ല സിംഹാസനം.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ഛേദോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം. സന്ധ്യ കേൾക്കാം. സന്ധ്യരാഗത്തിൽ കേസ് ചിത്ര പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സന്ധിരാഗത്തിൽ ഇനി നമുക്ക് കേൾക്കാം ഗോവിന്ദ് വിവേക് ആലപിച്ച ഒരു ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂര ഗന്ധമോ? എരിയുന്ന മെഴുതിരുതൻ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഗതചാരുത, പാട്ടിലൂടെ ആനന്ദ അമൃതമാകുന്ന മധുരിമ, മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗങ്ങളിൽ അടുത്തതായി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇട്ട് വീഴുന്നത് പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി നമുക്ക് കേൾക്കാം നെയ്യാറ്റിൻകര വാസുദേവൻ ആലപിച്ച ഒരു ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
1: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जाम्पल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह आज फैसला लिया गया. इसमें 10,000 करोड़ रुपीज का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനമാരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
0: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചതാണ് പരിഗണിച്ചാണ് പുരസ്കാരം. യു പി ഐ സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ യു പി ഐ സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% യു പി ഐ വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ യു പി ഐ സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി ബി ജെ പി സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. കെ എസ് ആർ ടി സി വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി സി പി ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
0: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് വി എച്ച് എസ് എസ് ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: ഗാന്ധി രാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം രാധികാ തിലക് ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദയതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. ജീവിതത്തിന്റെ മണവും സുഗന്ധവുമുള്ള പാട്ടുകൾ, വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാം. ജീവിതത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. ഒരു പാട്ടെന്നതിലുപരിയായി ഇഷ്ടവർത്തമാനങ്ങൾ കൂടി പങ്കുവയ്ക്കാനുള്ള ഒരിടമാണ് തത്സമയ പരിപാടി. മനസ്സുറന്ന് നമുക്ക് പരസ്പരം സംവദിക്കാം. ജീവിതത്തിന്റെ മധുരവും സുഗന്ധവും നമുക്ക് ആസ്വദിക്കാം പോക്കുകളിലൂടെ, പ്രിയ ഗാനങ്ങളിലൂടെ, പ്രിയ വർത്തമാനങ്ങളിലൂടെ. ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് ഒപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: ബാബുവാണ്.
1: ആ, സുഖമാണോ?
2: എല്ലാവർക്കും സുഖമാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്.
1: എന്ന് പറയുമ്പോ കൊറേ പേരുണ്ടോ?
2: ഓ, ഞങ്ങൾ 10-12 പേരുണ്ടെന്ന്.
1: എല്ലാരും ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
2: എല്ലാരും ഭക്ഷണം എല്ലാം കഴിഞ്ഞ അങ്ങനെ തയ്യാറായിരിക്കാണ്.
1: അവിടെ മഴയൊക്കെ ഉണ്ടോ?
2: ആ, മഴ ഇന്നലെയൊക്കെ മഴ ആയിരുന്നു. ഇന്ന് ഇരുണ്ട് കിടക്കണേ ഉള്ളു.
1: ഇന്നലെ ഒരു തട്ടുപൊളിപ്പ് മഴ പെയ്തില്ലേ?
2: ഇന്നലെ മഴ പെയ്ത്, മെനയാന്ന് മഴ പെയ്ത്, അതിന്റെ പിറ്റേന്ന് പെയ്ത്.
1: ഇവിടെ അങ്ങനെ ആയിരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ എന്നിട്ടും ചൂടിനൊന്നും ഒരു ശമനവും ഇല്ല.
2: ഞങ്ങൾക്കൊക്കെ തണുപ്പ്.
1: അത് വലിയ മല ആയോണ്ടാണ് തണുപ്പ്.
2: അല്ല, ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു കിട്ടിയത്.
1: ഇവിടെ അങ്ങനെ തന്നെ, പക്ഷെ അത് കഴിയുമ്പോ ഇവിടത്തെ അവസ്ഥയൊക്കെ പഴയതുപോലെ തന്നെ.
2: ഞങ്ങൾക്ക്
1: പിന്നെ അവിടെ ഒരുപാട് സസ്യലതാദികളും വൃക്ഷലതാദികളും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ തണുപ്പായിരിക്കും.
2: ഞങ്ങളെ പരിസരം, ഞങ്ങൾ താമസിക്കുന്നതിന്റെ റൗണ്ട് ചെയ്ത് വനം
1: തന്നെയാ.
2: ഭയങ്കരമായ സ്റ്റേറ്റും ISR വനവും.
1: വനത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇറങ്ങി വരാറുണ്ടോ?
2: വനത്തിൽ നിന്ന് ഒരേ 10 വർഷത്തേക്ക് മുമ്പേ ഒരു മുതുക്കൻ പെരുമ്പാൻ പറഞ്ഞു വന്നു.
1: വീട്ടിനടുത്ത് വന്നാ?
2: എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടില്.
1: അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് ചെയ്തു?
2: അവസാനം പിന്നെ അയാളെ ഞങ്ങള് പാമ്പുടുത്തക്കാരെ വിളിച്ചറിയിച്ച് അവര് വന്ന് രാത്രി ഒരു 12 പിടിച്ച് പിടിച്ച് അവരെ കൂട്ടിക്കാറ്റി കൊണ്ടുപോയി.
1: കാട്ടിക്കൊണ്ട് വിട്ട്?
2: കാട്ടിക്കൊണ്ട് വിടുന്നും പറഞ്ഞു കൊണ്ടുപോയി.
1: പിന്നെ അവര് വേറെ എന്ത് ചെയ്യാൻ? കാട്ടിൽ വിടാതെ വീട്ടിൽ വളർത്താൻ പറ്റുമോ?
2: ഞങ്ങളെ പരിസരത്തുനിന്ന് 5 പിടിച്ച്.
1: എല്ലാം ഈ പെരുമ്പാമ്പായിരുന്ന?
2: എല്ലാം പെരുമ്പാമ്പ്. പിന്നെ ഒരു 3 പിടികിട്ടിയില്ല, ഓടിക്കളഞ്ഞ്.
1: അപ്പൊ പിന്നെ അത് പേടിയില്ലേ ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാർക്ക്?
2: രാത്രി എല്ലാവർക്കും പേടി തന്നെ.
1: സംഭവത്തിന് കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? കാട്ടിൽ കൊണ്ട് വിട്ടോ? കാട്ടില് പോയോ? ഇനി വീട്ടിനകത്ത് കയറി വരുവോ?
2: അങ്ങനെയുള്ള പേടിയല്ല.
1: ഒരുവിധം
2: 20 kg ഉണ്ടായിരുന്നു.
1: ഒരു മനുഷ്യനെയൊക്കെ വിഴുങ്ങാൻ പാകത്തിനുള്ളത്. എല്ലൊക്കെ ഇങ്ങനെ നുറുക്കി നുറുക്കി വിഴുങ്ങും.
2: പട്ടിക്കുട്ടികളുള്ള വീട്ടിലാണ് കാര്യം വന്നത്.
1: പട്ടിക്കുട്ടികളെ പിടിച്ചോണ്ട് പോവല്ലേ?
2: പട്ടിക്കുട്ടികളെയും പിടിക്കും, പൂച്ചനെയും പിടിക്കും,
1: മനുഷ്യനെയും പിടിക്കും.
2: കൊച്ചു പിള്ളേരാണെങ്കിൽ അതെല്ലാം പിടിക്കും.
1: കൊച്ചു പിള്ളേരെയൊന്നും അല്ലേ, വലിയ പെരുമ്പാമാണെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കി അങ്ങ് വിഴുങ്ങും.
2: നമ്മളിവിടെ മഴ തുടങ്ങിയട്ടാ.
1: ഇപ്പൊ മഴ തുടങ്ങിയണ്ട, ഞാൻ ചോദിക്കാത്തോണ്ടാണ് മഴ പെയ്യാത്ത. തകർക്കട്ടെ, തകർക്കട്ടെ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ഈ മഴയത്ത്?
2: ഞങ്ങൾക്ക് വേണ്ടത്
1: വ്യത്യസ്തനാമൊരു ബാർബന ബാബുവിനെ അല്ലല്ലോ അല്ലേ? അപ്പൊ രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിയാലോ?
2: ആ പാട്ടല്ല, വേറൊരു പാട്ട്.
1: വേറെ തന്നെ, വേറെ പാടിക്കോളൂ.
2: മറന്നുപോയാ?
1: പാടിക്കോ, പാടിക്കോ.
2: അന്നു നമ്മൾ മണ്ണു വാരി കഞ്ഞിരച്ചു കളിച്ചപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞത് മറന്നു പോയോ, ഈ മറന്നു പോയോ. കറി ചട്ടി ചിരട്ടയിൽ പുരിഞ്ഞപ്പോ വരത്തിട്ടു കറി വെച്ചു കളിച്ചതും മറന്നു പോയോ, മറന്നു പോയോ. മയിലാഞ്ചിയരച്ചിട്ടു ഇരൾ പത്തും ചുവപ്പിച്ചു അന്നു ഞാൻ വരുന്ന നേരം മണവാളൻ വരേണന്നു പറഞ്ഞോളല്ലേ, നീ പറഞ്ഞോളല്ലേ, ഉല്ലപ്പൂം പന്തലിട്ടു എന്നെയും നീ കാത്തു കാത്തു കാണാതെ കണ്ണിനീരും ആയിരുന്നോളെ. അന്നു ഞാൻ വരുന്ന നേരം കണ്ണുനീരു തുടച്ചത് പൂങ്കവേളിലൊരും തന്നതും മറന്നു പോയോ, നീ മറന്നു പോയോ. അന്നു നമ്മൾ മണ്ണുവാരി കഞ്ഞി വെച്ചു കളിച്ചപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞത് മറന്നു പോയോ, നീ മറന്നു പോയോ.
3: ഇപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം മറന്നുപോയാന്നുള്ളതേ. ശരി, അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട്
2: ഞങ്ങൾക്ക്.
3: ഓ,
2: നമ്മളവരുടെ കല്ലാറ് ഗിരിജയില്ലേ?
3: അതെ,
2: കല്ലാറ് ഗിരിജയ്ക്കും ഗിരിജയിലെ അനിയത്തി അഗസ്ത്യാർ മലയിലെ മഞ്ജുവിനും കൂടെ നമ്മളെ കൂട്ടി കൂട്ടിതാ, അവർക്കും കൂടി വേണ്ടിയാണ് ഈ പാട്ട്.
3: ശരി, അവർക്കൂടെ ചേർത്ത് ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കാം.
2: ആ
3: ഓക്കെ, അപ്പൊ എല്ലാവരും സ്നേഹാന്വേഷണം അറിയിച്ചിട്ട് അറിയിക്കൂ, നമുക്ക് പാട്ട് കേൾക്കാം.
2: ഞങ്ങളെല്ലാവരും
3: കേട്ടുകൊണ്ടേയിരിക്കുന്നു. ശരി, ഓക്കെ, ബൈ. ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ആ പറഞ്ഞോളൂ, ആരാണ്?
1: രജനി.
0: ആ രജനി പറയൂ. രജനി,
1: ഞാൻ രണ്ടു തവണ മേഡത്തിൽ
0: കഴിഞ്ഞ ആഴ്ച വിളിച്ച് കോള് കട്ടായി പോയി. ലാസ്റ്റില് രജനിയുടെ കോൾ എടുത്തു വെച്ചു, പക്ഷെ കട്ടായി പോയി. പിന്നെ വേറൊരു കോൾ എന്റെ ഇടയ്ക്ക് കയറി വന്നു. എന്താ ചെയ്യാ, എന്ത് പറയുന്നു? വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടില്ലായിരുന്നു അല്ലേ?
1: കിട്ടില്ല, ഒന്ന് രണ്ട് തീരെ വിളിച്ചു, പക്ഷെ
0: ശനിയാഴ്ച ശരിക്കും രജനിയുടെ കോളൊക്കെ എടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ച് ഹലോ ഹലോ പറഞ്ഞപ്പോ രജനി ഇവിടെ ഉണ്ടായില്ല. അയ്യോ, അതെന്തിനു അവോയ്ഡ് ചെയ്യണേ? അവോയ്ഡ് ഇപ്പൊ എന്താ കിട്ടുക? ലാസ്റ്റ് കോൾ അല്ലായിരുന്നോ? അയ്യോ, എന്നോട് ആദരവ് പറയുകയും ചെയ്തു. രജനിയാണ് കോള്, ഞാൻ പറഞ്ഞ കുറച്ചു ദിവസമായി വിളിച്ചിട്ട് എന്നിങ്ങനെ പറഞ്ഞ് നമ്മള് വെയിറ്റിംഗിലായിരുന്നു. അപ്പൊ നോക്കുമ്പോ കൂക്കൂക്കൂ എന്ന് കേട്ട് കട്ടായി പോയി. അല്ല, എന്തിനു കട്ട് ചെയ്യണേ? എന്തിന്? എന്തെങ്കിലും പിണക്കമുണ്ടോ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും
1: പിണക്കമുണ്ടോ?
0: പറഞ്ഞോ രജനി, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? കുറച്ചു ദിവസമായല്ലോ വിളിച്ചിട്ട്.
1: കൊറേ ദിവസമായി ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് റേഡിയോ സീറ്റ് ആയി പോയി, പിന്നെ ഇപ്പൊ ശരിയായി.
0: വീട്ടിലാണോ ഇപ്പൊ?
1: വീട്ടിലാണ്. മാഡത്തിന് സുഖം തന്നെ?
0: സുഖമായിട്ടിരിക്കുന്നു. രജനിക്ക് സുഖാണല്ലോ?
1: ഓ, ഊണൊക്കെ കഴിച്ചില്ല?
0: ഭക്ഷണമൊക്കെ കഴിച്ചു. അടുത്ത റേഡിയോയുടെ ശബ്ദം കുറച്ചു കുറച്ചു വെക്കോ.
1: ഓ,
0: നല്ല ശബ്ദമാണ്. എല്ലാം മറന്നുപോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ. ഇപ്പൊ വീണ്ടും ശബ്ദം കൂടുതലാ. എന്റെ തൊട്ടടുത്ത് പോയി നിക്കുന്ന തോന്നുന്നു. ഇല്ല, അറിയാം, പക്ഷെ മറന്നുപോയി. എന്താ ചെയ്യാ? ശരി, ഇന്ന് ഏത് പാട്ട് കേക്കണം?
1: പാട്ട് പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് എനിക്ക്.
0: ഏത് പാട്ടെന്ന് നമ്മളൊരു പാട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ വിഷമമുള്ള പാട്ട് കേൾക്കാതെ ഒരു അടിച്ചുപൊളി പാട്ടൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊതിച്ചിപ്പും കാറ്റ്
1: വിഷമമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു മാഡത്തിനെ, ഞാൻ ഇങ്ങനെ വിളിച്ച് പറയാം.
0: ശരി ശരി ശരി. അല്ലാത്ത പേഴ്സണൽ ആണോ?
1: ഓ, ഭയങ്കര ടെൻഷൻ ഇങ്ങനെ.
0: അപ്പൊ ഇടയ്ക്ക് വിളിച്ചാ മതിയേ.
1: ഓ, സാറിന്റെ ഇതിലൊന്നും വിളിക്കണോന്ന് തോന്നി. ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണോന്നൊരു ഇതും, അത്രയ്ക്ക് ഒരു ടെൻഷൻ ആയി പോയി.
0: ഇപ്പോഴാ അവസ്ഥയിലാണോ ഇരിക്കുന്നേ?
1: ഇപ്പോഴും അവസ്ഥയില്ല, അത് ഇനി ഒരിക്കലും മാറത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു.
0: ആണോ?
1: ഓ, അത് ഞാൻ നേരിട്ട് പറയാം.
0: ഓ ഓ ഓ, എന്തായാലും നമുക്ക് പരിഹാരമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും കൊറേ നാളിന് ശേഷമാണ് സംസാരിക്കുന്നത്, അപ്പൊ വളരെ സന്തോഷമുണ്ട് രജനി.
1: അപ്പൊ നമുക്ക് കേൾക്കുന്നുണ്ട്, എല്ലാവരും സുഖമായിട്ട് പഴയ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പ്രോഗ്രാമും എല്ലാം കേൾക്കുന്നുണ്ട്.
0: അപ്പൊ ഇതൊക്കെ കേൾക്കൂ, പാട്ടും ഒക്കെ കേൾക്കും, അങ്ങനെ കൊറേ വിഷമങ്ങൾ അങ്ങനെ അങ്ങ് പോവും.
1: ഇപ്പൊ തീരെ വിളിച്ചു, എനിക്ക് മാഡത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ്. പാട്ടിന്റെ ഇതിനായിട്ടല്ല,
0: മനസ്സിലായി. നമുക്ക് വിഷമങ്ങൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതിനകത്തൂടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ വിളിച്ചു കഴിഞ്ഞാല് ഒരാശെടുത്ത് ആതിരെടുത്ത് പറഞ്ഞ നമ്പർ തരും, നേരിട്ട് വിളിക്കാട്ടാ. ശരി, അപ്പൊ സമാധാനമായിട്ടിരിക്കൂ, എല്ലാരോട് അന്വേഷണം പറയണേ.
1: മാഡത്തിന് ആതിരയ്ക്ക്, പിന്നെ കരുണ സൈലുള്ള എല്ലാവർക്കും, പിന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് പാട്ട് കേൾക്കാമോ?
1: ഓ
0: ശരി രജനി, ഓക്കേ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: മനോഹരമായ ഈ നേരത്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ, വിശേഷങ്ങൾ ഒക്കെ പറയാം. പകൽ മുഴുവൻ നീണ്ട തിരക്കുകൾക്കും ജോലി തിരക്കുകൾക്കും ഒക്കെ ശേഷം ഈ വൈകുന്നേര സമയത്ത് അല്പസമയം ശാന്തമായിരുന്ന് കുറച്ച് വർത്തമാനങ്ങളും നല്ല പാട്ടുകളും കേൾക്കുക തീർച്ചയായും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ദാരാ. ആ പറഞ്ഞോളൂ. ഏതാ ആകാശദൂതിലെ ഏത് പാട്ടാ ചോദിച്ചിരിക്കണേ? ഏതെങ്കിലും ആകാശദൂതിലെ ഏതെങ്കിലും നല്ല പാട്ട് മതിയല്ലോ. അവിടെ എന്തുണ്ട് വിശേഷം?
2: റേഞ്ച്
1: മഴ വരുന്നുണ്ട്, പക്ഷെ പെയ്തിട്ടില്ല. റേഞ്ച് ഉണ്ടോ അവിടെ ഇന്ന്? വീട്ടിനകത്ത് റേഞ്ച് ഇല്ലേ? അപ്പൊ കോളൊക്കെ വിളിക്കാൻ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കണമെങ്കിൽ അകപ്പാടെ കഷ്ടപ്പെട്ടാണ്
2: വിളിക്കണേ.
1: ടവറിന്റെ ആവശ്യമുണ്ട് ശരിക്കും.
2: അതെ, ടയറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആരൊക്കെ ചെയ്യുന്ന ആരും ചെയ്യുന്നില്ല.
1: വേറെ എല്ലാവരുടെ അവസ്ഥ ഇതിപ്പോ BSNL ആണോ?
2: നോക്കിയ
1: സിം
2: നോക്കിയ ഫോണ് വോഡഫോണ്.
1: ആ വോഡഫോൺ. വോഡഫോണിനൊക്കെ അവിടെ റേഞ്ച് ഉള്ളതാണല്ലോ.
2: ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയി, പിന്നെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ.
1: എന്നാലും റോഡിൽ കയറുന്നാലെങ്കിലും വിളിക്കാൻ പറ്റുമല്ലോ.
2: എന്തായാലും ഇപ്പൊ കിട്ടി, അതൊരു ഭാഗ്യമായി.
1: ശരി, നമ്മൾക്കും ഇവിടെ ഭാഗ്യമായി.
2: കോള് കിട്ടുമോ ഇല്ലയെന്ന് അറിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ എന്നുള്ള ഒരു ആശയിലാ ഞാൻ ആയിരിക്കുന്നത്.
1: ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലേ?
2: ഇല്ല, കഴിച്ചില്ല.
1: ഉച്ചക്ക് കഴിക്കായിരിക്കും. ഇപ്പൊ തന്നെ 3:30 ആയില്ലേ? 2:30 അങ്ങ് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്താ മതിയായിരുന്നല്ലോ.
2: എന്റെ പ്രാണിയൊക്കെ കൊടുത്തായിരുന്നു, പട്ടിക്കും പുറ്റയ്ക്കും ഒക്കെ കൊടുത്തായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചെന്നെ ഇപ്പൊ സമയം അങ്ങ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ.
1: ആ ശരിയാണ്. അതുപോലെ വീട്ടിനകത്ത് നല്ലല്ലോ വിളിക്കുന്നത്. മഴ വരണതിന് മുമ്പേ വിളിക്കണം, റേഞ്ച് നോക്കി വിളിക്കണം, കിട്ടുകയും വേണം.
2: മഴ പെയ്ത് തുടങ്ങിയുടാ, ചെറുതായിട്ട് ചാറ്റലുണ്ട്.
1: അത് തന്നെ. അതോടൊപ്പം ഫോണ് കിട്ടുകയും വേണം, സംസാരിക്കുകയും വേണം.
2: അതെ.
1: അപ്പൊ അത്
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സമർപ്പിക്കുന്നു.
1: എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുക്കാം.
2: അതെ, പിന്നെ പ്രത്യേകിച്ച് അതിനോട് കൊടുക്കാനുണ്ട്.
1: അതാരാ?
2: അതെ, എന്താ ലേഖ മേടത്തിനാ.
1: ശരി, ഞാനത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആകാശദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ മേനയെ പാട്ട് പഠിപ്പിച്ചത് ആരോ എന്നുള്ള പാട്ട് കേൾക്കാം. മതിയല്ലോ. അപ്പൊ ഇനി അടുത്ത് വിളിക്കുമ്പോ ഒരു പാട്ടൊക്കെ നല്ല കറക്റ്റായിട്ട് ഓർത്ത് വച്ച് ചോദിക്കണം.
2: എന്നിട്ട്
1: റേഡിയോ സ്ഥിരമായി കേൾക്കൂ, കാതോർത്ത് കേൾക്കൂ. ശരി ശരി, അപ്പൊ പാട്ട് കേക്കാം.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, എല്ലാവർക്കും ആയിട്ട് കേക്കാം.
2: താങ്ക് യു.
1: ശരി, ഓക്കെ, ബൈ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എയിംസിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനവ സേവനമായിരിക്കണം ഡോക്ടർമാരുടെ പ്രാഥമിക ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: വർത്തമാൻ സമയമേ ചികിത്സ പദ്ധതിയോ ടെക്നിക്കി ഓർ സ്വാസ്ഥ്യ സേവാങ്ക സ്വരൂപ് മേ തേജ് ഗതി സേ പരിവർത്തൻ ആ രഹാ ഹേ. ഭവിഷ്യമെ ഈസ് പരിവർത്തൻ കി ഗതി കോ ഓർ ഭീ തീവ്ര ഹോനേ കി സംഭാവന ഹേ. ഏസെ പരിസ്ഥിതി മേ അപ്നെ ആപ്കോ സക്ഷം ബനായെ രഖനേ കേ ലിയേ ആപ്കേ ലൈഫ് ലോങ് ലേർണർ ബനേ രഹനാ ചാഹിയേ.
0: എല്ലാ ഇന്ത്യൻ ഭാഷകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവർണ നൂലാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ 2nd ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം, സാഹിത്യം, തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ സംസ്കൃതത്തിന് ഉന്നതമായ സ്ഥാനമാണുള്ളതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലുടനീളം ഗവേഷണം, ആസൂത്രണം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ഗതാഗത ചരക്കു നീക്ക ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷ കാലയളവ് ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ ഈ അതോറിറ്റി തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: देश में जिस तरह से GDP बढ़ रही है 7% 8% के बीच में लॉजिस्टिक्स की रिक्वायरमेंट लगातार बढ़ रही है. अब भविष्य की जरूरतों को देखते हुए जो प्लानिंग बनानी हो उस सबको स्टडी करने के लिए एक इंटीग्रेटेड ट्रांसपोर्ट एंड लॉजिस्टिक्स अथॉरिटी का निर्माण किया जाएगा.
0: ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതിലൂടെ മികച്ച ബിസിനസ് സാധ്യതകളും വളർച്ചാ ശേഷിയും തെളിയിച്ചിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാല മൂലധനം ലഭ്യമാക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 1 സൂര്യ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 കപ്പലിന്റെ നിർമ്മാണോദ്ഘാടനവും അപ്ഗ്രേഡ് ചെയ്ത സ്ലിപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സൂര്യ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും വാങ്ങാൻ ഒരുങ്ങി പ്രതിരോധ മന്ത്രാലയം. ഇതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 660 കോടിയിലധികം രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. കുറഞ്ഞത് 68% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതി MSME ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയും 3 വർഷത്തിനിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്ലോബൽ സൌത്തിന് കൂടുതൽ പ്രാതിനിധ്യവും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ധനസഹായവും ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. UN പൊതുസഭയുടെ സാമ്പത്തിക ധനകാര്യ കമ്മിറ്റിയിൽ പാർലമെന്റ് അംഗം CP ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.6% നിന്ന് 7.1% ലോകബാങ്ക്. സ്വകാര്യ ഉപഭോഗം വളർച്ചയുടെ പ്രധാന ഘടകമായി തുടരുമെന്നും പൊതുനിക്ഷേപം വർദ്ധിച്ചതും അനുകൂലമായ സാമ്പത്തിക നയ സാഹചര്യങ്ങളും ഇതിന് കൂടുതൽ കരുത്തു പകരുമെന്നും ലോകബാങ്ക് വിലയിരുത്തുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർവർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവരുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഒമാൻ തീരത്ത് വെച്ച് പനാമയുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമിക്കപ്പെട്ട MT ഓൺപീസ് എന്ന കപ്പലിലെ 19 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ അധികൃതരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹോർമുസിലൂടെയുള്ള ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കരിങ്കടലിൽ MV റോയാദ് മമ്മദോവ് എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെയും ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിൽ 2 വിദേശ നാവികർ കൊല്ലപ്പെടുകയും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ UPI പണമിടപാട് സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന്. എല്ലാ പൌരന്മാർക്കും ലളിതവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനം ഒരുക്കുക എന്ന ആശയത്തിൽ 2016 ഓഗസ്റ്റ് 25 UPI ആരംഭിച്ചത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് നിലവിൽ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. UPI സേവനം ഇനി ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു.
4: कि विदेश में भी भारत के बैंक अकाउंट से पेमेंट कर देगा तो शायद ही कोई विश्वास करता, लेकिन आज यह एक हकीकत है. भारत का UPI अब दुनिया के 11 देशों में लाइव है.
0: പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസൺ 2026 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായി. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മാണത്തിനും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 3 ഫോർമാറ്റുകളിൽ നിന്നുമുള്ള ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞു. ഗുവാഹത്തിയിൽ നടന്ന BCCI അവലോകന യോഗത്തിന് ശേഷമാണ് 37-കാരിയായ ഹർമൻപ്രീത് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് കന്നി ഏകദിന ലോകകപ്പ് കിരീടവും ഏഷ്യൻ ഗെയിംസ് സ്വർണവും സമ്മാനിച്ചത് ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലായിരുന്നു. 5 ടെസ്റ്റുകളിലും 51 ഏകദിനങ്ങളിലും 155 ട്വന്റികളിലും ഇന്ത്യയെ നയിച്ച അവർ ടീമിൽ തുടരും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി സൌദി സഖ്യസേന. ഹുദൈദയിൽ സൌദി നാവികസേന നടത്തിയ ഓപ്പറേഷനിലൂടെ തെക്കൻ ചെങ്കടൽ മേഖലയിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ തടഞ്ഞതായി സഖ്യസേന അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
2: ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നാളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിലും കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ചുള്ള വിഷമങ്ങളിലുമാണ് പലപ്പോഴും സമയം കളയുന്നത്. എന്നാൽ ഈ ജീവിക്കുന്ന ഇന്ന് അല്ലെങ്കിൽ ഈ വർത്തമാന നിമിഷം ആസ്വദിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയവും ശ്രദ്ധയുമാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
3: ഞാൻ ജോസഫ് കൊറലിയോടാണ്.
2: ആ, പറഞ്ഞോളൂ ജോസഫ് കൊറലിയോട്. ഇപ്പൊ കൊറലിയോടാണ്?
3: ഞാൻ കൊറലിയോടാണുള്ളത്.
2: ആ,
3: എന്റെ ഒരു അനിയൻ മരിച്ചു, അതിന്റെ പ്രാർത്ഥനയായിരുന്നു. അനിയൻ കൊണ്ട് വന്നിട്ട് കൊല്ലിട്ട് നിൽക്കുകയാണ്. വൈകിട്ട് വീട്ടിൽ പോകും.
2: ഓ, തിരിച്ചിങ്ങ് എത്ര നേരം വരും?
3: വരും, വൈകുന്നേരം വരും.
2: ഇപ്പൊ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്?
3: ആ, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇവിടെ നിൽക്കും, പിന്നെ ഇടയ്ക്ക് അന്ന് മിത്രയിൽ പോവും. അങ്ങനെ നിൽക്കുകയാണ്. രണ്ടു മക്കളുള്ള, അപ്പൊ രണ്ടുപേരും പരാതി പറയും, ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് ഇങ്ങോട്ട് പോവും.
2: എല്ലാവർക്കും കൂടെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവും.
3: അങ്ങ് പോവും. കൊച്ചു മക്കൾ എപ്പോഴും വിളിക്കും, വരാനായിട്ട് വിളിക്കും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ കളഞ്ഞിട്ടൊക്കെ പോവും.
2: അപ്പൊ കൊച്ചുമക്കളുമായിട്ടിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യോ?
3: പിന്നെ അവരെ കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും.
2: അവരോട് അവിടെ അവിടെ ഇരുന്ന് പാട്ട് പാടുകയും അവരോടൊപ്പം കളിക്കാനൊക്കെ കൂടും. അപ്പൊ പൈ
3: കൂടും, പിന്നെ അവരൊക്കെ കളിക്കാനൊക്കെ കൂടും.
2: ആ, അതുകൊണ്ടാണ് പിള്ളേർ അപ്പനെ വിളിച്ചോണ്ടിരിക്കുന്നത്. പലയിടത്ത് അപ്പൂപ്പന്മാർക്ക് സംസാരിക്കാൻ ആരെയും കിട്ടാറില്ല. അപ്പൂപ്പന്മാര് പ്രായമാകുമ്പോഴത്തേക്കും അമ്മമാര് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവും. അപ്പൂപ്പന്മാരിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ
3: പോവും.
2: അങ്ങനെയൊക്കെയാണ്. അപ്പൊ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം കളിക്കാൻ ശ്രമിക്കുക.
3: അപ്പൊ
2: നമ്മുടെ പ്രായവും കുറച്ച് കുറയും. നമ്മൾ ഒരു വേള കുട്ടിയായിട്ട് അങ്ങ് മാറും. ആന കളിക്കാനും കുതിര കളിക്കാനും ഒക്കെ അങ്ങോട്ട് പോണം. ശരി, അപ്പൊ ഏത് പാട്ട് വേണം?
3: ഞാൻ പാട്ട് പഴയ പാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമ ഏതാന്ന് ഓർക്കുന്നില്ല, ഞാൻ കണ്ട സിനിമയാണ്. സമയമാം നദി പുറകോട്ട് ഒഴുകി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
2: സമയമാം നദി പുറകോട്ട് ഒഴുകി.
3: ആ, അതെ, അങ്ങനെ ഒരു പാട്ടുണ്ട്.
2: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
3: ആണ് കേൾക്കേണ്ടത്.
2: ഓ,
3: നമുക്ക് എല്ലാവർക്കും വേണ്ടി, കർണശായിൽ എല്ലാവർക്കും, സാറിനും മേഡത്തിനും എല്ലാവർക്കും, നമ്മുടെ കണ്ണമ്പളി ദേവിചേട്ടനും വലിയമല വയോജന ക്ലബിലെ എല്ലാവർക്കും.
2: അച്ചാണി എന്ന ചിത്രത്തിലെ സിനിമയാണ് പി സുശീല പാടിയ.
3: അച്ചാണി,
2: അതെ അതെ. സമയമാം നദി പുറകോട്ടൊഴുകുന്നു എന്ന പാട്ട്. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
3: സാറിനെയൊക്കെ ചോദിച്ചെന്ന് പറയണം,
2: എല്ലാരും അന്വേഷിച്ചതായിട്ട് പറയാം.
3: ഓക്കെ, ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് തിരക്കുകൾക്കിടയിൽ പറയാൻ വിട്ടുപോയ ഒരു നല്ല വാക്ക്, അന്വേഷിക്കാൻ മറന്നുപോയ ഒരു സൗഹൃദം, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരോടൊപ്പം ചെലവഴിക്കുന്ന അല്പസമയം, ഇവയാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ വെളിച്ചവും തെളിച്ചവും നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: ആ, നമസ്കാരം, പറഞ്ഞോളൂ.
2: കുറച്ച് നല്ല ഇരുട്ടാണ്.
1: ഇരുട്ടാണോ? അവിടെ മഴ കിട്ടുന്നുണ്ടോ? മറ്റുള്ള വിശേഷങ്ങൾ?
2: മറ്റെന്താ, സുഖാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചെറിയ പുത്രന്റെ ഒരു ജന്മദിനമൊക്കെയാണ്, അപ്പൊ ഇങ്ങനെ വിളിച്ചതാണ്.
1: ജന്മദിനമൊക്കെ എങ്ങനെ ആഘോഷിച്ചു?
2: ആഘോഷം ആഘോഷം കൂടും വിചാരിച്ചിട്ട് അവന് ക്ലാസ്സിൽ പോലും പോയില്ല.
1: പക്ഷെ അച്ഛൻ ആഘോഷിച്ചതുമില്ല.
2: കൂട്ടുകാര് നന്നായി ആഘോഷിക്കുന്നു വിചാരിച്ച് പേടിച്ചിട്ട് പോയില്ലാരാ.
1: അങ്ങനെ
2: ആ കോളേജിലുള്ള അവരുടെ ആഘോഷം.
1: ആ ശരി.
2: നമ്മള് റേഡിയോ കൂടെ ഉള്ള ഒരു ബന്ധങ്ങൾ തന്നെയുള്ള നമ്മുടെ ആഘോഷം. ഒരു പാട്ട് ചോദിച്ചു, അത് കേൾപ്പിച്ചു കൊടുക്കാം.
1: ഒരു കേക്കൊക്കെ വാങ്ങി കൊടുക്കാമായിരുന്നു.
2: കേക്കൊന്നും വാങ്ങില്ല, മുട്ടായൊക്കെ വാങ്ങും, അത്രയേ ഉള്ളൂ.
1: മുട്ടായി വാങ്ങിച്ചു കൊടുക്കോ? ബിരിയാണി ഒന്നും വെക്കുന്നില്ല? അങ്ങനെയൊന്നുമില്ല. അച്ഛന്റെ വകയായ ഒരു ഉടുപ്പൊക്കെ തച്ചു കൊടുക്കായിരുന്നു വേണമെങ്കിൽ.
2: ഓ,
1: അങ്ങനെ ശരി ശരി ശരി. അപ്പൊ എന്തായാലും മോന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണെന്ന് വിളിച്ചിട്ടുള്ളത്. മകന്റെ പേരെന്തായിരുന്നു? ഇന്ന് വാഹിദ് ഇപ്പൊ അവിടെ ഇത് കേട്ടോണ്ടിരിക്കുകയാണോ? വാഹിദ് എന്ന് മാത്രമേ ഉള്ളൂ, അത് അബ്ദുൽ വാഹിദ് എന്നുണ്ടോ? ഫാഹിദ്. ആ, അച്ഛൻ പറയുന്നതൊന്നും ഫാഹിദ് കേൾക്കുന്നില്ല. ആ ശരി. അപ്പൊ ഫാഹിദിന് കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പൊ എന്താ ജന്മദിനമായി ബന്ധപ്പെട്ട് ഏത് പാട്ടാ വേണ്ടേ? ജോണി മോണി ജോണി.
2: ആ,
1: ദുൽഖർ സൽമാന്റെ സിനിമയായിരുന്നു അല്ലേ? ദുൽഖർ എന്നെ പാടിയതു ആ പാട്ട്. ശരി, അപ്പൊ അത് ഫാഹിദിന് വേണ്ടി നമുക്ക് ആ പാട്ടങ്ങ് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഈ സൂര്യനൊപ്പം അസ്തമിക്കട്ടെ. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത് മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാനാണ്. ഇരുട്ട് പരന്നാലും നാളെ വീണ്ടും ഒരു പുതിയ പുലരി ഉണ്ടാകുമെന്ന പ്രകാശപൂർണമായ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഒരു പാട്ട് വേണം. എന്റെ ഹൃദയത്തിന്റെ ഉടമ സിനിമയിലെ പറയാത്ത മൊഴികൾ തൻ ആഴത്തിൽ മുങ്ങിപ്പോയെന്ന പാട്ടാണ് വേണ്ടത്. ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും ഇന്ന് അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ കൂട്ടുകാരി ലേഖ അംബുജാക്ഷിനെ ഓർത്തുകൊണ്ട് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് രശ്മി വിളപ്പിൽ ശാലയാണ് ഇന്ന് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ലേഖ അംബുജാക്ഷിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് പറയാത്ത മൊഴികൾ തൻ ആഴത്തിലേക്ക് എന്ന് തുടങ്ങുന്ന ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രകൃതിയുടെ ശാന്തമായ ഈ അവസ്ഥയെ ആസ്വദിക്കാനും കൂടെയുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ഈ വൈകുന്നേരം നമുക്ക് മാറ്റിവെക്കാം. കാരണം ഹൃദയം നിറഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഓരോ പോക്കുവെയിലും നമ്മുടെ ഉള്ളിൽ മായാത്ത ഓർമ്മകളായി നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്ത്.
0: ആ, പറയൂ ഷാജിമ.
1: അസുഖം തന്നെയാ?
0: അസുഖമാണല്ലോ.
1: മഴ ഉണ്ടാ അങ്ങോട്ട്?
0: ഇവിടെ മഴ പെയ്യുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് കേറിയപ്പോ പ്രശ്നമില്ലായിരുന്നു.
1: ഇവിടെ നല്ലൊരു മഴ പറഞ്ഞു.
0: വരണതേ ഉള്ളു.
1: പെയ്തില്ല.
0: വന്നിരിക്കാൻ പറയും.
1: ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു.
0: ഒരു ചെയറൊക്കെ എടുത്തിട്ട് കൊടുത്ത് മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറയും.
1: അതെ തന്നെ.
0: വെറുതെ പെയ്തിട്ട് പോണ. ഇവിടെ മിന്നലിടിയും കാറ്റും ഒന്നും ഉണ്ടാക്കല്ലെന്ന് പറയണം. സ്വസ്ഥമായ മഴ പെയ്തിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ.
1: കുഴപ്പമില്ല.
0: ഇതിപ്പോ എന്തെല്ലാം അപകടങ്ങളാണ്, ഇടി മിന്നൽ.
1: ഞാൻ ഇപ്പൊ വീട്ടില് കുറ്റിച്ച വിളിച്ചു. വിളിച്ചപ്പോ അനിയത്തി അറിഞ്ഞ അവിടെ മഴ പെയ്തോണ്ടിരിക്കണെന്ന്.
0: അങ്ങനെയൊക്കെ വിളിക്കുമല്ലേ?
1: പോ, വിളിക്കുകയൊക്കെ ചെയ്യും.
0: പോവൂല്ല, അത്രേ ഉള്ളു.

0: പക്ഷെ നേരെ തിരിച്ച് ചിന്തിച്ചോളൂ, എന്റെ മേടയിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേടയിൽ വരും.
1: അങ്ങനല്ല, ഞാൻ പോവും. പിന്നെ സഹോദരന്റെ അവിടെ നട്ടുപോയതില്ലാത്തോണ്ട് പോവില്ല.
0: പോവില്ല,
1: ഇല്ല
0: പോട്ടെ, കുഴപ്പമില്ല. ഓരോരോ തീരുമാനങ്ങൾ എന്താ ചെയ്യാ,
1: അത് തന്നെ.
0: തൽക്കാലം അതൊന്നും ആലോചിക്കാം, നമുക്ക് അതൊക്കെ വിടാം, കേസ് വിടാം,
1: അതൊക്കെ പോട്ട്,
0: അതെല്ലാം പോട്ട്,
1: അതൊക്കെ അങ്ങ് വിടാം,
0: അതെല്ലാം നമുക്ക് മാറ്റി കളയാം. ഓ, ബ്ലാക്ക് ബോർഡിൽ നമ്മൾ വെള്ള ചോക്കിട്ട് എഴുതിയ പോലെ ഒരു ഡസ്റ്റ് ഇട്ട് നമ്മൾ മാച്ച്. വേറെ വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക്.
1: നല്ല കാര്യങ്ങൾ പറയാം.
0: നല്ല, പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയാ?
1: ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല, ചോറും അരിച്ചിനി മട്ടായി, മട്ട അരച്ചി
0: മതിയല്ല. എന്തിനു ബിരിയാണി?
1: ബിരിയാണി എന്തിനു? ഇത് മതിയല്ല,
0: മരച്ചിനി മട്ടൻ ചോറ് എല്ലാം കൂടെ കൂട്ടി കുഴച്ച്
1: സാമ്പാർ അച്ചാർ മതി, പോരെ.
0: കുള്ളാം കുള്ളാം, ഇന്ന് ഫുള്ള് ഇത് തന്നെ ആയിരുന്നു. അപ്പം
1: ചോറ്
0: രാവിലെ എഴുന്നേക്കുന്നു, ചോറ് വെക്കുന്നു, മരച്ചീനി വെക്കുന്നു, മട്ടൻ വെക്കുന്നു. എനിക്ക് വയ്യ, അതിനും വേണം ഒരു കഴിവ്. മടിയില്ലാതെ ചെയ്യാൻ പറ്റണം.
1: എനിക്കൊരു മടിയില്ല ചെയ്യാൻ.
0: ആ ഗുഡ് ഗേൾ. വേറൊന്നും വേറെ പുറത്തൊന്നും പോവില്ലല്ലോ, വീട്ടിനകത്ത് തന്നെയല്ലോ.
1: ഓ, വീട്ടിന്റെ തന്നെ. ഇപ്പൊ ഭീമാളിയിലൊക്കെ പോണെന്നുണ്ടായിരുന്നു, മഴ പറഞ്ഞു, നോക്കിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു.
0: അപ്പൊ രണ്ടുപേരും കൂടെ ആണോ പോകുന്നത്? രണ്ടുപേരും കൂടെ പോവോ?
1: ഓ, രണ്ടുപേരും, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
0: ആ മതി, എന്തിനേറെ? ഷാജഹാനും ഷാജിമായും ഉള്ളപ്പോൾ വേറെ ആൾക്കാർ എന്തിനെ?
1: മതിയല്ലേ, നമ്മള്
0: എന്റെ ആവശ്യം രണ്ടുപേരും കൂടെ ധാരാളം.
1: അങ്ങോട്ട് പോവാ,
0: അങ്ങനെ പോവാ. അപ്പൊ എന്തായാലും മഴയൊക്കെ തണു മാറി നിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ വിട്ടടിച്ച് അങ്ങോട്ട് പോവാ. ഇന്ന് ഭീമാപള്ളിയിൽ ഉത്സവം ഒന്നും ഇല്ലല്ലോ?
1: ഇല്ല, ഉത്സവം അടുത്ത മാസം തുടങ്ങും.
0: ഇതിപ്പോ അതല്ലാതെ പോണത്?
1: അല്ലാതെ പോണത്, നമ്മള് വെറുതെ ഒന്നും ഇരിക്കല്ലേ ഒറ്റയ്ക്ക്.
0: അപ്പൊ അവിടെ എപ്പോഴും തിരക്കായിരിക്കും?
1: ഓ, അപ്പൊ എപ്പോഴും തിരക്കായിരിക്കും.
0: ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്, ഈ അടുത്ത ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുന്നായിട്ട് പോയി. കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, ചില സാധനങ്ങൾ അവിടെയൊക്കെ ബ്ലാക്കിൽ കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ പോയതായിരുന്നു. അടുത്തും പറയണ്ട, ഞാൻ പറഞ്ഞ
1: കാര്യം
0: ഞാനും ഷാജിമേ മാത്രമേ കേട്ടുള്ളൂ.
1: കേട്ടോളൂ,
0: ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു.
1: ആരും കേട്ടില്ല.
0: അവിടുന്ന് ഏതോ ഒരു എന്താണ് ടേപ്പ് റെക്കോർഡർ എന്തോ പ്ലെയറോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അങ്ങനെ പോയപ്പോ അവിടെ പള്ളിയിലായിട്ട് ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് എന്നിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഏത് പാട്ട് വേണം?
1: എനിക്കിന്ന് പൊന്നിയിലുള്ള ഒരു പാട്ട് വേണമായിരുന്നു.
0: പൊന്നിയിലുള്ള ഏത് പാട്ടാണ്?
1: പാട്ടാണ് മറന്ന്.
0: പാട്ടൊന്നും അങ്ങനെ മറക്കാൻ പാടില്ല. എഴുതി
1: സംസാരത്തിലായിപ്പോയി.
0: ആ, എഴുതി വെച്ചണം, എഴുതി വെച്ച് പറയണം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട്
1: പൂരം.
0: അതെ, ഞാൻ ഇങ്ങനെ എന്റെ ആറാം ഇന്ദ്രിയം കൊണ്ട് പിടിച്ചെടുത്തതാണ്.
1: നമ്മള് സാധാരണ ഞാൻ പച്ചില് പറയുമ്പോ പാട്ട് അങ്ങ് പറഞ്ഞിട്ട് നമ്മള്.
0: അപ്പൊ ഇനി ചെയ്യണത്, ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ പാട്ടാണ് വേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു വേണം. ഞാൻ മറക്കൂല, മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം ഞാൻ അഞ്ചു പ്രാവശ്യം പറയും. പിന്നെ അങ്ങനെ മറക്കാൻ പാടില്ല. മറന്നാൽ എനിക്ക് മറക്കാതിരിക്കാനുള്ള സോഴ്സുകൾ എന്റെ അടുത്തുണ്ട്.
1: അവിടെ എന്ന് തുടങ്ങണത്?
0: എന്തോന്ന്?
1: അല്ല, അവിടെ പരിപാടി എന്തോ?
0: അത് ഫെബ്രുവരിയില്. അപ്പോഴാണ് നമ്മുടെ റേഡിയോ ദിന പരിപാടികളും.
1: അതന്നെ വരണം അങ്ങോട്ട്. രാവിലെ ഇവിടെ നിന്ന് തിരിക്കണം.
0: താങ്കളെ ഞാൻ സാദരം ക്ഷണിക്കുന്നു.
1: ഈ പ്രാവശ്യം വരണം.
0: വരണം, ഈ വർഷം പണിമുടക്കില്ലാതിരിക്കട്ടെ.
1: ഇല്ലാതിരിക്കട്ടെ, എല്ലാരും കാണണം.
0: അതന്നെ, അതന്നെ, നമ്മളെ കണ്ടുപിടിക്കണം.
1: അതന്നെ,
0: നമ്മളൊന്നും മിണ്ടാതെ,
1: നമ്മള് ചോദിച്ചു വെച്ചെങ്കിലും വരും.
0: ഇല്ല, നമ്മളെ ഒന്നും മിണ്ടാതെ കൈകെട്ടി ഇങ്ങനെ നിക്കും. അപ്പൊ വന്ന് കണ്ടുപിടിക്കണം.
1: കണ്ടുപിടിക്കാം.
0: ശരി, അപ്പൊ എന്നാൽ പിന്നെ നമുക്ക് മട്ടനും മരിച്ചിനെയൊക്കെ തിന്നോ?
1: തിന്നു.
0: ഉണ്ടാക്കിയ മാത്രം പോരല്ലോ, തിന്നണമല്ലോ. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പാട്ട് കേട്ടാലോ?
1: മാഡത്തിന്, ആതിരക്ക്, പിന്നെ സൂപ്പർ സൂപ്പർ ലില്ലി അമ്മ, ചാമ്പള ചേച്ചി, ശോഭന ചേച്ചി, പിന്നെ കള്ളിക്കാട് ചാന്ദിനി ചേച്ചി, പിന്നെ പത്മകുമാർ ചേട്ടൻ. എനിക്ക് ബാക്കിയുള്ളവരെ പേരൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ.
0: പറഞ്ഞു ധാരാളം, രണ്ടുപേരെ പേര് പറയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
1: എന്റെ വീട്ടിലെ
0: ഞാൻ മറന്നുപോകല്ലോ.
1: എന്റെ വീട്ടിലെല്ലാവർക്കും.
0: ആ, അത് അത് ഓർക്കണം, അത് പറയണം.
1: പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ കർണാസായിലുള്ള എല്ലാ ശ്രോതാവിനും.
0: ശരി, കർണാസായിലെ മൊത്തം ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക്

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം.
1: പകൽ മുഴുവൻ നീണ്ട തിരക്കുകളിൽ നിന്ന് മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാൻ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. ഓരോ അസ്തമയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ മനോഹരമായ ഒരു താളത്തെ കുറിച്ചാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ, ഒരു നല്ല സായാഹ്ന നമസ്കാരം.
1: ആ, സ്വീകരിച്ചിരിക്കുന്നു, പറഞ്ഞോളൂ.
2: തീർച്ചയായിട്ടും. ഒരു ചിസ്റ്റ് പെയിന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു ഒരാഴ്ച കൊണ്ടുണ്ടായി. നെഞ്ചിന്റെ താഴോട്ട് ഒരു വേദന, വെള്ളം പോലും ഇറക്കാൻ പറ്റാനുമില്ല, ഒരു വേദന പെയിനാ. അപ്പൊ അത് വെച്ചോണ്ടിരിക്കാതെ തന്നെ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചു. ഗാസ്ട്രോ എൻട്രോളജി ഡോക്ടറെ കണ്ടു. അപ്പൊ എൻഡോസ്കോപ്പ് ചെയ്തു. ഇന്ന് രാവിലെ പോയി, ഇന്നലെ പോയതാണ്. എൻഡോസ്കോപ്പ് ചെയ്തു. ആദ്യം അൾട്രാസൗണ്ട് എടുത്തു. അൾട്രാസൗണ്ട് എടുത്തപ്പോ അത്ര ക്ലിയർ പോരാ. അപ്പൊ എൻഡോസ്കോപ്പ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെയ്തു. അതിപ്പം അതിന്റെ റിസൾട്ടിൽ വന്നത് സംഭവം അൾസറാണ്. അൾസർ കയറി പഴുത്തതാണ്. അത് ചിസ്റ്റിന്റെ താഴോട്ട് നല്ല പിക്ചറിൽ കാണാൻ പറ്റും. എടുത്ത് വൈഫിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് മാഡം, അമ്മയെ ഇങ്ങനെ അൾസർ പഴുത്തിരിക്കുകയാണ്. അപ്പൊ അതിന് കഴിഞ്ഞാണ് പറയാം. അപ്പം കുറച്ച് വില കൂടിയ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്. എല്ലാം 30 ദിവസത്തേക്ക് കഴിച്ചിട്ട് ചെല്ലാൻ
1: പറ്റും.
2: അങ്ങനെ അത് ഇന്നിപ്പോ എൻഡോസ്കോപ്പി ചെയ്തതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കര.
1: അയ്യോ,
2: അതുണ്ട്. പിന്നെ മറ്റേ പെയിൻ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഭക്ഷണം ഒരു വെറുപ്പാണ് ഭക്ഷണം കാണുമ്പോ.
1: അത് ഇൻഫെക്ഷൻ ആയതുകൊണ്ട്.
2: അല്ലെങ്കിൽ എനിക്കിത് പിന്നെ എന്നാ നേരത്തെ ഞാൻ തൊണ്ട ഒരു അടച്ച ശബ്ദം വന്നപ്പോ തന്നെ ഞാൻ ENT കാണിച്ച. ആദ്യം അത് എൻഡോസ്കോപ്പി ചെയ്തു തൊണ്ടയ്ക്കകത്ത്. അപ്പൊ അത് ഫോട്ടോ എടുത്ത് കുറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അന്നോട് എനിക്ക് വേറെന്തൊക്കെയോ എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലക്കിയായിരുന്നു. അപ്പൊ അത് ഒന്ന്. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദനയും കൂടെ തുടങ്ങിയപ്പോ എന്തായാലും ശരി പോയി നോക്കിക്കളയാന്നും പറഞ്ഞാണ് ഇങ്ങനെ പോയി കണ്ടുപിടിച്ചത്. കാര്യം നേരത്തെ കണ്ടുപിടിച്ചത് എന്തായാലും നന്നായി.
1: അപ്പൊ
2: എന്നെ ഒരു 3 മാസം കഴിക്കേണ്ടി വരുമായിരിക്കും കംപ്ലീറ്റ്
1: ആവാനായിട്ട്.
2: ഇല്ല, എനിക്ക് ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. കാരണം മാഡം 10-15 കൊല്ലം കൊണ്ട് ഈ മെഡിസിനുകൾ കഴിക്കണ്ടേ. പിന്നെ ഈ മെഡിസിൻ പലതും ശ്രദ്ധിക്കേണ്ടത് ഈ പാൻഡോസെക്ക്, പാൻഡോഡെക്ക്, ആൻഡാക്ക് ഇങ്ങനെയുള്ള ഗ്യാസിന് കഴിക്കുന്ന മെഡിസിനുകൾ അസിഡിറ്റി കൂട്ടുകയാണ്. നമ്മൾ അസിഡിറ്റിയെ കുറെ അത് ക്രമ 1-2 ദിവസത്തിലൊരിക്കൽ വല്ലപ്പോഴേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ സ്ഥിരം ഗ്യാസ് ഉള്ളത് കൊണ്ട് എനിക്ക് എഴുതി തരുന്നുണ്ട് അവര്. ഈ ഗുളികൾ കഴിക്കുമ്പോ അവരല്ലേ എഴുതി തരുന്നത്. എന്നിട്ട് പറയും എന്നും കഴിക്കല്ലെന്ന്. നിത്യേനെ കഴിക്കാനും പറഞ്ഞു. ഇല്ലെങ്കിൽ ഇത്തവണത്തെ കഴിച്ചൊക്കെ വരും. പിന്നെ ആസ്പിരിൻ ടാബ്ലറ്റുകൾ അത് കഴിക്കുന്നുണ്ട്. ആസ്പിരിൻ കഴിക്കുന്നുണ്ട്, എക്സോസ്പിരിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഇതിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന പല മെഡിസിന്റെയും ആഫ്റ്റർ എഫക്ട് ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വരിക എന്നുള്ളതാണ്. നമ്മളത് അറിയുന്നില്ല. നമ്മളൊരു രോഗത്തിന് മെഡിസിൻ കഴിക്കുന്നു, മറ്റൊരു വർഷത്തൂടെ വേറൊരു രോഗം നമ്മളെ പിടികൂടുന്നു. പറ്റൂല. അപ്പൊ ഈ ആസ്പിരിൻ കഴിക്കുന്നവരെന്തായാലും ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെസ്റ്റ് പെയിനോ വെള്ള തൊണ്ട വേദനയൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. പിന്നെ മാഡം അതവിടെ നിന്നോട്ടെ, നമ്മുടെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറും. എന്റെ കൊച്ചുമോള് എറണാകുളത്തുള്ള മൂത്ത കൊച്ചുമോളുടെ ജന്മനാളാണെന്ന്. 1 മാസത്തിലെ ആയിരം ഇന്ന് അവളുടെ പിറന്നാളാണ്. അപ്പം അതിന് ഞാനൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോപിശ്രീ എന്നാണ് അവളുടെ പേര്.
1: ഗോപിശ്രീ.
2: അപ്പൊ മൂത്ത കൊച്ചുമോള്, അതെ, ആശമ്മയുടെ മോള്, എന്റെ മൂത്ത മകളുടെ മകള്. അവളും ഒരു മോനുമാണ് ഉള്ളത്. അപ്പൊ അവൾക്ക് അപ്പൊ മൂത്ത മകളുടെ പിറന്നാളാണെന്ന്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വിശ്വാസം സിനിമയിൽ തമിഴ് പടത്തില് കണ്ണാനക്കന്നെ എന്നുള്ള ഒരു പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ട്.
2: അതെ അതെ അതെ അതെ അതെ, നല്ലൊരു പാട്ടാണ്.
1: മനോഹരമായ പാട്ടാണ്.
2: മനോഹരമായ ഒരു പാട്ടാണ്. അത് എന്റെ ഭൂമിശ്രീക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പൊ നമ്മളെ തിരുവല്ലത്തെ അമ്മായി അമ്മ സംസാരിക്കുന്നതായിട്ടല്ല, പുതിയ അമ്മായി പുതിയ അമ്മായി അമ്മ പോടിക്ക തന്നെയല്ലേ.
1: അതെ അതെ അതെ, കുറച്ചുകൂടെ സ്മാർട്ട് ആയി.
2: അതെ അതെ, സന്തോഷിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. നല്ല 2 മക്കളെ കിട്ടി അവക്ക്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. 2 ആൺപിള്ളേര് നല്ല മക്കളാണ്. അതുകൊണ്ടാണല്ലോ അമ്മമാർക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും താജ്മഹലിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, കാരണം സൈഡിലെ എല്ലാവർക്കും വേണ്ടി കുറെ കാലം കൂടെ എനിക്ക് ഇങ്ങനെ വിളിക്കാനുള്ള ഒരു അവസരം.
1: തീർച്ചയായും ഒരുപാട് നാൾ വിളിക്കാൻ പറ്റും. കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, അപ്പൊ അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ഇതുപോലെ നമുക്ക് ഒരുപാട് നാളെ സംസാരിക്കണം. അപ്പൊ ബോധിശ്രീക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: ഓക്കെ ഓക്കെ
1: ശരി ഓക്കെ ബൈ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ജീവിതത്തിൽ നമ്മൾ ഓടിത്തീർക്കുന്ന ദൂരങ്ങളെക്കാൾ പ്രധാനം കൂടെയുള്ളവർക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരോട് രണ്ടു വാക്ക് സംസാരിക്കാനോ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനോ നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ഈ പോക്കുവെൽ നേരത്ത് നമ്മൾ മാറ്റിവെച്ച ആ വാത്സല്യവും കുഞ്ഞു സൗഹൃദങ്ങളും വീണ്ടെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. മനസ്സിൽ സൂക്ഷിക്കുന്ന ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഈ ദിവസത്തിൽ അലിഞ്ഞു പോകട്ടെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാ സംസാരിക്കണേ?
2: എന്റെ പേര് രാജേഷ് എന്നാണേ.
1: രാജേഷ് എവിടുന്നാ വിളിക്കണേ?
2: ഞാൻ നെടുമങ്ങാടുന്ന വിളിക്കാൻ.
1: നെടുമങ്ങാടുന്ന എന്ത് ചെയ്യുന്നു രാജേഷ്?
2: ഞാനിപ്പം ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്
1: ബിസിനസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
2: അതെ അതെ.
1: ബിസിനസ് അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആണോ?
2: ആ അങ്ങനെ ജീവിത സാഹചര്യം കൊണ്ടിലോട്ട് ആയതാണ്.
1: സാഹചര്യവശാൽ അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തതാണ്.
2: അതെ അതെ.
1: എന്നാലും എങ്ങനെ മുന്നോട്ട് പോകുന്നു? വളരെ പ്രോഗ്രസ് ഉണ്ടോ?
2: കുഴപ്പമില്ല
1: കുഴപ്പമില്ല.
2: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
1: ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് പഴയ റോജ എന്നൊരു സിനിമ ഉണ്ടല്ലോ.
1: അല്ല, പ്രധാന ചിന്ന ചിന്ന ആശയം എന്നുള്ള പാട്ടാണോ?
2: അതെ അതെ, ആ പാട്ട്.
1: മിൻമിനി പാടിയ പാട്ട്.
2: അതെ.
1: ആ പാട്ട് വളരെ ഇഷ്ടമാണോ?
2: അതെ അതെ, ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
1: എപ്പോഴെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പാടി കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്?
2: അതെ, ഒരുപാട് കേൾക്കാറുള്ള ഒരു പാട്ടാണ്.
1: ഇറങ്ങിയ നാളെ തൊട്ട് ഇതുവരെ അതിന്റെ ഒരു തിളക്കം മങ്ങിയിട്ടില്ല.
2: അതെ അതെ,
1: അതാണ് ആ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകത.
2: അതെ, എന്നാലും കിട്ടിയതിൽ വളരെ സന്തോഷം.
1: എന്തായാലും രാജേഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. അപ്പോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ് രാജേഷ്. അപ്പൊ നമുക്ക് ഈ ചിന്ന ചിന്ന ആശയം എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ രാജേഷ്, ശരി. അപ്പോൾ പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷ് ആണ് ഇപ്പോൾ സംസാരിച്ചത്. തത്സമയ പരിപാടി സ്ഥിരമായി ആസ്വദിക്കുകയും കരുണാസായി റേഡിയോയുടെ സ്ഥിരം ശ്രോതാവും ഒക്കെയാണ്. അപ്പോൾ റോജ എന്ന ചിത്രത്തിലെ ചിന്ന ചിന്ന ആശയം എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ട് നമ്മളെ വിളിച്ചു, വർത്തമാനങ്ങൾ പറഞ്ഞു. ഈ ലോകത്ത് നമ്മൾ പങ്കുവയ്ക്കുന്ന സ്നേഹം മാത്രമാണ് കാലം മായ്ക്കാതെ ബാക്കി വയ്ക്കുന്നത്. സ്വന്തം ശ്വാസത്തെയും ഹൃദയമിടിപ്പിനെയും തൊട്ടറിഞ്ഞ് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് ഈ നിമിഷത്തെ ആവോളം ആസ്വദിക്കുക എന്നതാണ് സന്തോഷമുള്ള ജീവിതത്തിന്റെ രഹസ്യം. അസ്തമയത്തിന് ശേഷം പരക്കുന്ന ഇരുട്ട് ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് കൂടുതൽ തെളിച്ചമുള്ള ഒരു പുതിയ പുലരിലേക്കുള്ള പ്രതീക്ഷയാണ്. ഇന്ന് പകൽ നമ്മിൽ അവശേഷിപ്പിച്ച അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞ് നാളെയുടെ പ്രകാശത്തിലേക്ക് കണ്ണുനട്ട് നമുക്ക് ഈ പോക്കുവെൽ നേരത്തെ നമ്മുടെ നെഞ്ചോട് ചേർക്കാം. മനസ്സിൽ നിറയെ സ്നേഹവും പ്രതീക്ഷയും നിറച്ച് സ്വന്തം ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തൊരു ദിവസത്തിലേക്ക് കാണുന്നതുവരെ സ്നേഹത്തോടെ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. രാജേഷ് ആവശ്യപ്പെട്ട ചിന്ന ചിന്ന ആശയം എന്നുള്ളതാണ് ഇന്നത്തെ പോക്കുവെൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവച്ചവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടവർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കും വർത്തമാനങ്ങൾ പറഞ്ഞ എല്ലാവർക്കും കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു ഈ പോക്കുവെൽ നേരത്ത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്നും വളരെ സ്നേഹപൂർവ്വം വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15 സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കോക്കനട്ട് ബോർഡ് ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത്. 0484-2665, 2377-2667 എന്നീ ഫോൺ നമ്പറുകളിൽ വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 12 കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9400-483754 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 8 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ 5 വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491-281-5454 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ 100,000 യുവജന കർഷക തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്ന നടപടികൾ വിവിധ കൃഷിഭവനുകളിൽ ആരംഭിച്ചു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാത്തവരും 60 വയസ്സ് പൂർത്തിയാകാത്ത അംഗങ്ങളും അംഗത്വം പുതുക്കുന്നതിനായി ആധാർ കാർഡ്, ഭൂമിയുടെ കരം അടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി തൊട്ടടുത്ത കൃഷിഭവനിൽ എത്തണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഒക്ടോബർ 15 ദീർഘിപ്പിച്ചു. കാർഷിക മേഖലയിലെ പുതുമകളും മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുന്നത്. ഹൈടെക് കൃഷിരീതികൾ, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ, കാർഷിക സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയവ ചിത്രങ്ങളുടെ പ്രമേയമാക്കാവുന്നതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 സമർപ്പിക്കാം. ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 300 dpi റെസൊല്യൂഷനും 3 MB ഫയൽ വലിപ്പവും ഉണ്ടായിരിക്കണം. ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതും മുൻവർഷങ്ങളിൽ സമർപ്പിച്ചതുമായ ചിത്രങ്ങൾ മത്സരത്തിന് പരിഗണിക്കില്ല. 1 20,000, 2 10,000, 3 50,000 എന്നിങ്ങനെയാണ്. കൂടാതെ 1,000 രൂപ വീതമുള്ള 10 പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. ചിത്രങ്ങൾ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-5860 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ, കേന്ദ്രങ്ങളിൽ RF രീതിയിൽ നടപ്പുന്ന UG പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 31/10/2026 നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ 4 BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 5. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 വൈകിട്ട് 5 ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാഥത്തിൽ ഇന്ന് നടൻ ജഗദീഷിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഹാസ്യ നടൻ എന്ന് വിശേഷിപ്പിക്കണോ അതോ സ്വഭാവ നടൻ എന്ന് വിശേഷിപ്പിക്കണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധം അഭിനയത്തിന്റെ പല തലങ്ങൾ കാഴ്ചവെക്കുന്ന നടന്മാരുണ്ട്. മലയാളത്തിൽ അതിൽ വളരെ പ്രധാനമായി പറയാനാകുന്ന അഭിനേതാവാണ് ജഗദീഷ്. നടൻ എന്ന വിശേഷണത്തിന്റെ കലാപരത മുഴുവൻ അർഹമായ ഒരാൾ, തീർത്തും അഭിനേതാവ്. അതുകൊണ്ട് തന്നെ താരമാകാൻ ശ്രമിക്കാത്ത താരമാകാത്ത വ്യക്തിത്വം. അഭിനയത്തിന്റെ സ്വാഭാവിക രസതന്ത്രങ്ങളിലൂടെ കടന്നുപോവുകയും കഥാപാത്രങ്ങളെ അത്രയേറെ മിഴിവോടെ പ്രേക്ഷക മനസ്സുകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ആക്ടർ. സിനിമാ വ്യവസായത്തിന്റെ കുഴപ്പം കൊണ്ടുമാത്രം ചിലപ്പോൾ ചില കാലങ്ങളിൽ ലേബല് ചെയ്യപ്പെട്ടു എന്നതൊഴിച്ചാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ 3 പതിറ്റാണ്ടിലേറെയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് എന്ന നടൻ മലയാളിക്ക് ഏറെ പ്രിയങ്കരനാകുന്നത് കറകളഞ്ഞ അഭിനയ ചാതുരി കൊണ്ട് മാത്രമല്ല, പക്വതയാർന്ന നിലപാടുകൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. ഓൺസ്ക്രീനിലെ അഭിനയത്തിലൂടെയും ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയും ജഗദീഷ് അങ്ങേയറ്റം ആരോഗ്യപരമായിട്ടാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നത്.

തിരശീലയിൽ നാടകീയത ഒട്ടും വേണ്ട എന്ന തിരിച്ചറിവാണ് ഒരു ചലച്ചിത്ര അഭിനേതാവിന്റെ ഏറ്റവും പ്രധാന ഗുണം. ക്യാമറയ്ക്ക് മുന്നിൽ നടമാടുക എന്ന പ്രവൃത്തിയും അത്ര കണ്ട് ആവശ്യമില്ല തന്നെ. സ്വാഭാവികതയാണ് തിരശീല ആവശ്യപ്പെടുന്നത്. ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതിൽ പോലും ആ സ്വാഭാവികത ആവശ്യമാണ്. നാടകീയതയിലേക്ക് ലവലേശം അത് തുളുമ്പിപ്പോകാനും പാടില്ല തന്നെ. ഒരു ചലച്ചിത്ര നടന്റെ അഭിനയശേഷിയുടെ അളവുകോലുകൾ സൂക്ഷ്മമായി അളന്നെടുക്കുന്ന ഈ ഡീറ്റെയിലുകൾ ജഗദീഷ് എന്ന നടനെ മികച്ച അഭിനേതാവെന്ന നിലയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്നതിനേക്കാൾ അത് പഠിക്കുക എന്നതാണ് അഭിനേതാവിനെ സംബന്ധിച്ച് പരമപ്രധാനം. ജഗദീഷ് അഭിനയിച്ച വേഷങ്ങൾ ഏത് പരിശോധിച്ചാലും ഈ പഠനത്തിന്റെ ഫലം ദർശിക്കാനാവും. സ്വന്തം ശരീരഭാഷയിലെ കുറച്ചധികമായ ചടുലത്വത്തെ പോലും കഥാപാത്ര നിർമ്മിതിക്കനുസരിച്ച് രസപരിണാമം വരുത്താൻ ജഗദീഷിന് സാധിക്കുന്നു.

1984 നവോദയയുടെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് ജഗദീഷ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. പി വി ജഗദീഷ് കുമാർ കോളേജ് പ്രൊഫസറായിരുന്നു. ചലച്ചിത്ര നടൻ എന്നതിനോടൊപ്പം തിരക്കഥാകൃത്തും അവതാരകനുമാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ മുതൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെയുള്ള ചിത്രങ്ങളെടുത്താൽ അവയിലെ മറ്റു കഥാപാത്രങ്ങൾ ആരു തന്നെ ആയിക്കോട്ടെ, ജഗദീഷ് തന്നെ അവയിൽ സ്വയം അടയാളപ്പെടുത്തുന്ന സ്വാഭാവിക അഭിനയ രീതി ശ്രദ്ധേയമാണ്. അഭിനയം പഠിക്കുന്ന ഏതൊരു സർവകലാശാലാ വിദ്യാർത്ഥിക്കും അതൊരു പാഠഭാഗമാണ്. അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിൽ വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകുമായിരുന്നു ഏതൊരു നടനും. അത്രയേറെ ആ കഥാപാത്രം ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയിരുന്നു. അതുപോലെ ഹിറ്റ്ലറിലെ ഹൃദയഭാനു പോലുള്ള കഥാപാത്രങ്ങളിലും വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകാമായിരുന്നിട്ടും അതിസൂക്ഷ്മമായ ഭാവവ്യത്യാസങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കാൻ ജഗദീഷിന് കഴിഞ്ഞു. ഹാസ്യകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്ന ആവർത്തനങ്ങൾ ജഗദീഷിൽ നമുക്ക് ദർശിക്കാനാവില്ല. എന്നാലാകട്ടെ, സ്വന്തം മാനറിസങ്ങളും ശരീരഭാഷയും കഥാപാത്രത്തിന്റേത് എന്നതുപോലെ ഇഴുകിച്ചേരുകയും ചെയ്യുന്നു.

വാതു വിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവാലും നനഞ്ഞു പൊന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിണാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിത്തടച്ചതല്ലേ.

കാട്ടിയിതിലെ പായുമൊരു പുഴയുടെ തിരയിലെ നുരയുടെ തരിയെ വന്നം മറന്ന് തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിന്നകത്തു ചില്ലിട്ടടച്ചതല്ലേ ഉന്നം മറന്ന് തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിന്നകത്തു ചില്ലിട്ടടച്ചതല്ലേ

0: வழியும் செக்கையுணர்வு வாழுவிறையில் பட்சி பறையும் பூமியினி அடிமுடி குலுங்கும் குருவரம் நடந்து பொழுந்தம் மறந்து தென்னி பறந்த பொன்னும் கிளாக்களெல்லாம் ஒன்னிச்செடுத்து அரளின் நகத்து தில்லிட்டடச்சதல்லே
1: உன்னம் மறந்து தென்னி பறந்த பொன்னும் கிளாக்களெல்லாம் ஒன்னிச்செடுத்து அரளின் நகத்து தில்லிட்டடச்சதல்லே.
2: തൊണ്ണൂറുകൾ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം മികച്ച കഥാപാത്രങ്ങൾ ഏറെ ലഭിച്ച കാലമായിരുന്നു എന്ന് വേണം പറയാൻ. ശുഭയാത്രയിലെ രാജേന്ദ്രൻ, അഭിമന്യുവിലെ മണികണ്ഠൻ, എ ഓട്ടോയിലെ ശ്രീകൃഷ്ണൻ, പാവം പാവം രാജകുമാരനിലെ സുജനപാലൻ, വിദ്യാരംഭത്തിലെ നടരാജൻ, ഇൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടൻ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഗുപ്തൻ തമ്പുരാൻ, പാരലൽ കോളേജിലെ വാസു, ഗോഡ്ഫാദറിലെ മൈൻകുട്ടി, സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ഗോപാലകൃഷ്ണൻ, ബട്ടർഫ്ലൈസിലെ വെട്ടിക്കൽ സദാശിവൻ, നിർണയത്തിലെ ഡോക്ടർ വി ഡി അയ്യർ, അഗ്നിദേവനിലെ മുരുകൻ, ഹിറ്റ്ലറിലെ ഹൃദയഭാനു, സൂപ്പർമാനിലെ എസ് ഐ ബാലചന്ദ്രൻ, ജൂനിയർ മാൻഡ്രേക്കിലെ പ്രദീപ് നമ്പ്യാർ, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളിലൂടെ ജഗദീഷ് എന്ന നടൻ ഒഴുകി നടന്ന കാലമായിരുന്നു തൊണ്ണൂറുകൾ. ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. മിക്കവാറും കഥാപാത്രങ്ങളിൽ ഹാസ്യം അതിന്റെ എല്ലാ സൗന്ദര്യത്തോടെയും മിഴിവാർന്നു നിൽക്കുകയും ചെയ്തു. ഇൻഹരിഹർ നഗറിലെ അപ്പുക്കുട്ടന് ഹിറ്റ്ലറിലെ ഹൃദയഭാനുവിലേക്ക് വരാൻ ദൂരം അധികമില്ല. ഗോഡ്ഫാദറിലെ മായൻകുട്ടിക്കും വേണമെങ്കിൽ അപ്പുക്കുട്ടനെ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും വിലയം പ്രാപിക്കാതെ ഓരോ കഥാപാത്രവും അവരവരുടെ തട്ടകങ്ങളിൽ തന്നെ നിന്നു. അങ്ങനെ കഥാപാത്രങ്ങളെ അവയുടെ വ്യക്തിത്വത്തിൽ നിന്ന് അടർത്തി മാറ്റാതെ ഭദ്രമായി വയ്ക്കാൻ ജഗദീഷിന് കഴിഞ്ഞു എന്നതിന് കാരണം ജഗദീഷ് ശരിക്കും ഒരു അഭിനേതാവാണ് എന്നതുകൊണ്ടാണ്.
3: ധുക്കടതിമിതിമി തത്വനി ധീര മൃദംഗനിനാദരതേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പി നാദം. ആയിരത്തി തൊള്ളായിരത്തി 1993 തലത്തെ പ്രധാന പയ്യൻസ് തിരശീലയിലെത്തുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഫിലിം എന്ന ജോണറിൽ മലയാളത്തിലെത്തിയ മികച്ച ഒരു വ്യാവസായിക ചലച്ചിത്രമായിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻസ്. രഞ്ജി പണിക്കരുടെ രചനയിൽ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രം സാധാരണക്കാരൻ, പക്ഷേ അപ്രതീക്ഷിതമായി അയാൾ ഹോം മിനിസ്റ്ററാകുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സംഭവിച്ച മാറ്റം പോലെയായിരുന്നു അത്. തമിഴിൽ മുതൽവനെ പോലെയുള്ള ചലച്ചിത്രങ്ങളിൽ ഇപ്രകാരമുള്ള അപ്രതീക്ഷിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ അന്യൂനമായ സ്വാഭാവികത ആദ്യാവസാനം പകർന്നതിൽ പ്രധാന പങ്കുവഹിച്ച കഥാപാത്രം ഗോപാലകൃഷ്ണനായിരുന്നു. ആ കഥാപാത്രമാകട്ടെ ജഗദീഷിന്റെ കയ്യിൽ അങ്ങേയറ്റം ഭദ്രമായിരുന്നു താനും.

1985 മുത്താരംകുന്ന് പി ഒ എന്ന ചലച്ചിത്രം ഇറങ്ങുന്നത്. ഗ്രാമത്തെയും ഗ്രാമീണതയെയും സിബി മലയിൽ എന്ന സംവിധായകൻ ആ ചലച്ചിത്രത്തിലേക്ക് ആവാഹിച്ചു വച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതും ആദ്യമധ്യാന്തം ഹാസ്യരസ പ്രധാനമായി. തിരക്കഥ ശ്രീനിവാസന്റേതായിരുന്നു, കഥ ജഗദീഷിന്റേതും. അക്കരെ നിന്നൊരു മാരൻ, മഴ പെയ്യുന്നു, മദളം കൊട്ടുന്നു, പൊന്നുംകുടത്തിനും പൊട്ട്, നന്ദി വീണ്ടും വരിക, ഒരു മുത്തച്ഛി കഥ എന്നീ ചലച്ചിത്രങ്ങളിലെ കഥ ജഗദീഷിന്റേതായിരുന്നു. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചലച്ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചത് ജഗദീഷായിരുന്നു. ന്യൂസ്, അധിപൻ, മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, ഗാനമേള, ഏപ്രിൽ ഫോൾത്ത് എന്നിവയുടെ തിരക്കഥയും സംഭാഷണവും ജഗദീഷിന്റേതായിരുന്നു. ഈ ചലച്ചിത്രങ്ങളെല്ലാം ഒരു സൂക്ഷ്മ വിശകലനത്തിനോ ചലച്ചിത്ര പഠനത്തിനോ വിധേയമാക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിലും ഒരു ജഗദീഷിയൻ നർമ്മം ജീവിത ദുഃഖത്തിൽ നിന്ന് ഉയർകൊണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ ചിത്രങ്ങളെല്ലാം പലതവണ റീവാച്ച് ചെയ്യപ്പെടുന്നതും.

പ്രൊഫഷണൽ ലൈഫിലോ വ്യക്തി ജീവിതത്തിലോ അപ്രതീക്ഷിതമായി അർഹിക്കാത്ത അംഗീകാരങ്ങൾ തേടിവരുമ്പോൾ, അതിനെ ഇരുകൈയും നീട്ടി പുണരുവാൻ വെമ്പി നിൽക്കുമ്പോൾ, ഒരു നിമിഷം നിൽക്കൂ എന്നൊരു വാചകവുമായി ഓർമ്മയിലേക്ക് ജഗദീഷ് കടന്നുവരുന്നു. ഹിറ്റ്ലർ എന്ന ചലച്ചിത്രത്തിൽ സൈക്കിളിൽ നിന്ന് വീഴുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ആ വീഴ്ചയുടെ അതിപെർഫെക്ഷൻ കണ്ട് അതിലെ ടൈമിങ്ങിനെ കുറിച്ച്, ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരുന്ന യൂണിറ്റിനോട്, അതിന്റെ അഭിനയത്തിന്റെ ഗുണമല്ല, സൈക്കിളിൽ ആ സമയത്ത് കൈകൊണ്ട് അറിയാതെ പൂട്ടുവീണതിനാൽ നിയന്ത്രണം തെറ്റി വീണതാണെന്ന് തുറന്നു പറയുന്ന ജെനുവിൻ വ്യക്തിത്വം, അതാണ് ജഗദീഷ് എന്ന മനുഷ്യൻ. കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എംകോം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന പേരിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് കാനറ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്കും കോളേജ് ലെക്ചറർ പോസ്റ്റിലേക്കും വളർന്നു കയറിയ ശേഷം സമൂഹത്തിൽ നല്ല പേരും പെരുമയുമുള്ള ജോലി എന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിനിമ എന്ന സ്വപ്നത്തിന് പിറകെ ഇറങ്ങിത്തിരിച്ച വ്യക്തി ജഗദീഷ് എന്ന വലിയ നടൻ, പൂർണമായും അഭിനേതാവ്, മലയാള ദൃശ്യ സംസ്കാരത്തിന് എക്കാലവും ഒരു മുതൽക്കൂട്ട് ജഗദീഷ്.

വസ്ത്ര അലങ്കാരങ്ങൾ കൊണ്ടല്ല ഒരാൾ കഥാപാത്രമായി ഭാവപരിണാമപ്പെടുന്നത്. ശബ്ദവും ഭാവവും മാറിയാലേ കഥാപാത്രം കഥാപാത്രമായി മാറൂ. ശബ്ദാഭിനയം ഭാവാഭിനയം എന്നൊക്കെ നാട്യശാസ്ത്രകാരൻ പറയുന്നത് വെറുതെയല്ല. ഫാൻസി ഡ്രസ്സല്ല അഭിനയം, ആടയാഭരണങ്ങൾ ഉപകരണങ്ങൾ മാത്രമാണ്. കഥാപാത്രം ഇതാണെന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഉപകരണങ്ങൾ. അഭിനയത്തിലൂടെ അഭിനേതാവ് പ്രേക്ഷകനിലേക്ക് പകരുന്നത് തോന്നലല്ല, അനുഭവിപ്പിക്കലാണ്. ശബ്ദവും ശരീരവും ഭാവവും എല്ലാം ഇഴചേർന്നൊരുക്കുന്ന കലയുടെ രാസപ്രഭാവമാണത്. അത് പ്രതിഭയിൽ നിന്നുയർക്കൊള്ളുന്നതാണ്. അഭ്യാസം കൊണ്ട് മാത്രം ആർജിക്കുക പ്രയാസം. അങ്ങനെ അഭ്യാസത്തിലൂടെ പ്രകടനം കൊണ്ടൊരാൾക്ക് താരമാകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അഭിനേതാവാകണമെങ്കിൽ പ്രതിഭയുടെ വിളയാട്ടം കൂടിയേ തീരൂ. അങ്ങനെയെങ്കിൽ പല താരങ്ങളും അഭിനേതാക്കളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് പറയേണ്ടതായി വരും. അഭിനയകലയുടെ അദ്വിതീയമായ പ്രകടനപരത കരഗതമായ അഭിനേതാവാണ് ജഗദീഷ്. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് ആ രസജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. സുഖതമീ

അർദ്ധരാത്രിയിൽ കത്തുകൾ വായിക്കുക ഒരു പതിവല്ല. എങ്കിലും ഇന്ന് ഒരു കത്ത് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. കരുണാസായി റേഡിയോയുടെ ഒരു ശ്രോതാവാണ് ഞാൻ. എൻ്റെ പേര് അല്ലി, വീട്ടമ്മയാണ്. കരുണാസായി റേഡിയോയിലെ എല്ലാ പരിപാടികളും കേൾക്കും. അറിവായി ആനന്ദമായി അനന്തപുരിയുടെ ആകാശങ്ങളിൽ എന്ന് പാട്ടിൽ പറയുന്നത് സത്യമാണ് കേട്ടു. സന്തോഷം, വളരെ സന്തോഷം അല്ലേ. ഒരുപാട് അറിവ് കിട്ടുന്നു അല്ലെ, തുടരുന്നു നല്ല പാട്ടുകൾ. ഏറ്റവും സന്തോഷമുള്ളത് സുഖതമീ രാത്രി കേട്ട് ഉറങ്ങാനാവുന്നു എന്നതാണ്. മക്കൾ പഠിച്ചു പഠിച്ചുറങ്ങും, ഞാൻ പാട്ട് കേട്ടുറങ്ങും. അവസാനം പറയുന്ന വാക്കുകളാണ് ഏറെ ഇഷ്ടം. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അത് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ പുതച്ചു മൂടിക്കിടന്നുറങ്ങാൻ തോന്നും, ഉറങ്ങുകയും ചെയ്യും. ഒരു നല്ല കൂട്ടുകാരനാണ് റേഡിയോ, എല്ലാ സന്തോഷവും അറിയിക്കുന്നു. അല്ലിക്കും എല്ലാ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അല്ലി എന്ന് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാൽ എന്ന ഡയലോഗ് ഓർമ്മ വരും. അത്ര കണ്ട് ആ സംഭാഷണം ഗംഭീരമായിരിക്കുന്നു. അല്ലിയുടെ ഈ കത്തും ഗംഭീരമായിരിക്കുന്നു. അല്ലാതെ എന്ത് പറയാൻ അല്ലിക്ക്.

പോസ്റ്റ് കാർഡിൽ വന്നു ചേരുന്ന അക്ഷരങ്ങൾക്ക് സ്നേഹത്തിൻ്റെ നിറമാണുള്ളത്. കുറുഞ്ചിലക്കോട് നിന്നും സുരേന്ദ്രൻ എഴുതുന്നു, സൗഹൃദത്തിൻ്റെ നല്ല പര്യായമാണ് കരുണാസായി റേഡിയോ. കേട്ടുകേട്ടിരിക്കാൻ എന്തു രസം. രാത്രിയാകുമ്പോൾ സുഖദമി രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, വർത്തമാനവും പാട്ടും, അത് കേട്ടുറങ്ങാൻ ഒരു രസം. ടെൻഷനെല്ലാം മറക്കും. നല്ല വാക്കുകൾക്ക് നന്ദി, നല്ല പാട്ടുകൾക്കും. ഇനിയും ഇങ്ങനെ തന്നെ പാട്ടുകൾ കൂട്ടായി കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. കാതോർത്ത് കേൾക്കാൻ, കാത്തിരുന്ന് കേൾക്കാൻ കരുണാസായി റേഡിയോ. വളരെ സന്തോഷം സുരേന്ദ്രൻ, ഈ രാത്രി ഈ സ്റ്റുഡിയോയിൽ ഈ മൈക്കിന് മുന്നിൽ സുരേന്ദ്രൻ്റെ കത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടോ എൻ്റെ ടെൻഷനും ഇല്ലാതാകുന്നു. അലിഞ്ഞലിഞ്ഞ് രാത്രിയോട് അത് ചേരുന്നു. സുരേന്ദ്രന് വേണ്ടി സമൂഹനമായ

എന്തു ചോദിച്ചാലും കൊടുക്കുന്നവരല്ല ദാനശീല. എല്ലാ ദാനകർമ്മങ്ങൾക്കും മുമ്പ് ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട്. എന്താണ് നൽകുന്നത്? എന്തിനാണ് നൽകുന്നത്? അർഹതയുള്ളവ, അവകാശമുള്ളവരിലേക്ക് എത്തുന്നുണ്ട് എന്നുറപ്പുവരുത്തുന്ന കർമ്മമാണ് യഥാർത്ഥ ദാനശീലം. അല്ലാതെ ചെയ്യുന്നവ അവനവനെ തന്നെ അധപ്പതിപ്പിച്ചു എന്ന് വരും. കർണൻ്റെ ദാനശീലം അയാളെ തന്നെ വീഴ്ത്തി എന്നു കഥ. ആ കഥയിൽ ഒരു കാര്യമുണ്ട്. ഒരു പാട്ട് കേട്ടാൽ

കയ്പ് കുടിച്ചു വറ്റിക്കാൻ വേരുകൾ മടി കാണിക്കാത്തതിനാലാണ് ചില്ലകളിൽ നിറയെ മധുരം വിളഞ്ഞത്. രക്ഷിതാക്കളുടെ കഠിനാധ്വാനമാണ് മക്കളുടെ സൗഖ്യങ്ങൾക്ക് കാരണം. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. എൻ എൻ കക്കാടിൻ്റെ വരികളാണ്. എത്ര ആളുകളുടെ ജീവിത യാഥാർത്ഥ്യമാണ് ഈ വരികൾ. എൻ്റെ ജീവിതവും തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും അനുഭവിക്കുന്ന മധുരം. ഇവിടിരുന്ന് സുഖദമേ രാത്രിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് മധുരമായി സംസാരിക്കാൻ കഴിയുമ്പോൾ ഞാൻ ഓർക്കും കടന്നു വന്ന വഴികൾ. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചു ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. ഒരു പാട്ട് കേട്ടാലോ?

ഒരാളെ കാണുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കാൾ കാണാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സങ്കടമാണ് അയാളെ പ്രിയപ്പെട്ടതാക്കുന്നത്. ജീവിതകാലം മുഴുവൻ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചാലും അവസാനം ഒരു ചോദ്യമുണ്ട്, നീ ഈ കുടുംബത്തിനു വേണ്ടി എന്താ ചെയ്തത് എന്ന്. അതേക്കാൾ സങ്കടം വേറെയില്ല. ബന്ധങ്ങളുടെ ശക്തിയും വീഴ്ചയും മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്നു രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. ജീവിതകാലം മുഴുവൻ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചാൽ അവസാനം ഒരു ചോദിക്കുന്നു, കുടുംബത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന്. സങ്കടമാണ്, ശരിക്കും സങ്കടമാണ്. ആ സുഹൃത്തിന് സങ്കടപ്പെട്ട് വാക്കുകൾ പറഞ്ഞ് ആ സുഹൃത്തിന് ഒരു പാട്ട്.

കടൽ നീല, ആകാശം നീല, അനാദിയായ നിന്റെ കണ്ണുകളും നീല, ആഴങ്ങൾക്കും അഗാധതകൾക്കും ഗഹനതകൾക്കുമൊക്കെ നീല, നിത്യനിരാമയമായ ചൈതന്യങ്ങൾക്കും നീല. വാൻഗോഗിൻ്റെ ചിത്രങ്ങളിലും നീലയുടെ അഗാധത. മനസ്സിൻ്റെ ആഴങ്ങൾക്ക് നിറമെന്തായിരിക്കും അറിഞ്ഞുകൂടാ. ചിദംബരം എന്ന വാക്ക് പരിചിതം. ചിത്താകുന്ന അമ്പരം, അതായത് മനസ്സാകുന്ന അമ്പരം. ആകാശത്തിൻ്റെ വിശാലത മനസ്സിനുമുണ്ടാകണം എന്ന ചിന്താധാരയായിരിക്കുമോ ആ വാക്കിന് പിന്നിൽ? അങ്ങനെ ആയാൽ എത്ര നന്നായിരിക്കും. ആകാശം പോലെ വിശാലമായ മനസ്സ്, ചിദംബരം. അങ്ങനെയൊരു ചലച്ചിത്രമുണ്ട്, അരവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രം, സ്മിത പട്ടേൽ അഭിനയിച്ച ചിത്രം, ചിന്തോദ്ദീപകമായ ഒരു മലയാള ചിത്രം. അതിനും ആകാശത്തിൻ്റെ വിശാലതയുണ്ട്, മനസ്സിൻ്റെ വിശാലതയുണ്ട്. ആകാശം പോലെ വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ എത്ര നന്നായനെ ലോകം. അങ്ങനെയൊക്കെ ഒരു ലോകം വരും, കാലം വരും. ഒരു പാട്ട് കേട്ടാലോ?

വിട്ടുവീഴ്ചകളാൽ പരിഹരിക്കപ്പെടുന്നവ പലപ്പോഴും പിന്നീട് പുതിയ പ്രശ്നത്തിലേക്കുള്ള മുന്നോടിയായി മാറുന്നു. കോംപ്രമൈസ് ചെയ്യുന്നതാണ് നല്ലതാണ് എന്നൊക്കെ പറയാമെങ്കിലും അതുപക്ഷേ മറ്റൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാകാതിരിക്കാൻ നന്നായി നോക്കണം. ജീവിതത്തിൽ പലപ്പോഴും കോംപ്രമൈസുകളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ വേണം. കുട്ടികളെയൊക്കെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം. പ്രതിസന്ധികളിൽ തളരാതിരിക്കുകയും വേണം. അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്, മനുഷ്യനാണോ? തളർന്നു പോകും, പക്ഷെ വീണു പോകാതിരുന്നാൽ മതി കേട്ടോ. പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള കോംപ്രമൈസ് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. വീണു പോകാതിരുന്നാൽ മതിയെന്ന് പറയാനും എളുപ്പമാണ്, പക്ഷെ ചിലപ്പോൾ വീണു പോകും. പക്ഷേ എന്തു വില കൊടുത്തും എന്തായം കൊടുത്തും അവിടെ നിന്ന് എണീക്കണം. അതൊരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

നമ്മളിൽ നാം പോലും കാണാത്ത നന്മകൾ കാണുന്നവരായിരിക്കും നമ്മളെ നന്നായി സ്നേഹിക്കുന്നവർ. വലിയ കാര്യങ്ങൾ മാത്രമല്ല നന്മയിൽ പെടുന്നത്, തീരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ നന്മയായി തീരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. വലിയ തിരക്കിൽ വണ്ടിയോടിച്ചു പോവുകയായിരുന്ന ഒരാൾ വഴിയിൽ ഒരു കുട്ടി ലിഫ്റ്റ് ചോദിച്ചു. പലരോടും അവൻ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇത്തിരി നടന്നു പോയാൽ എന്ത് കുഴപ്പം എന്ന് ചിന്തിച്ച് ആരും നിർത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ വണ്ടി നിർത്തി. 2 കിലോമീറ്റർ ചെന്നപ്പോൾ കണ്ട ഒരു സ്കൂളിന് മുന്നിൽ വണ്ടി നിർത്തി. അവൻ യാത്ര പോലും പറയാതെ സ്കൂളിലേക്ക് ഇറങ്ങി ഓടി. ഒരൊന്നൊന്നര മാസം കഴിഞ്ഞ് കാണും, അയാൾക്ക് ഒരു കത്ത് കിട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, സാറിനെ ഓർക്കുന്നുണ്ടാവില്ല, ഒരു ലിഫ്റ്റ് തന്നിട്ട് നന്ദി പോലും പറയാതെ ഓടിപ്പോയൊരു കുട്ടിയാണ് ഞാൻ. സാറിൻ്റെ വണ്ടി നമ്പർ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അത് വെച്ച് എൻ്റെ കുട്ടിച്ചായനാണ് സാറിൻ്റെ വിലാസം സംഘടിപ്പിച്ചു തന്നത്. സർ, അന്നെൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു. അച്ഛന് തീരെ സുഖമില്ലായിരുന്നു. ആശുപത്രിയിൽ പോയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. നടത്തത്തിനിടയിൽ എത്രയോ വണ്ടികൾ കൈകാണിച്ചു, ആരും നിർത്തിയില്ല. സാറിനെ കൃത്യസമയത്ത് സ്കൂളിലെത്തിച്ചു. ഇന്ന് എൻ്റെ റിസൾട്ട് വന്നു. എല്ലാ

ഞാൻ എ പ്ലസോടെ ഞാൻ പാസ്സായി. എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. വഴിയോരങ്ങളിൽ നമ്മളെ കാത്ത് ദൈവങ്ങൾ നിൽക്കാറുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എത്ര ശരിയാണത്. ജീവിതത്തിലാദ്യമായി ഒരു കത്ത് വായിച്ച് അയാൾ കരഞ്ഞു. ഒരു പാട്ട് കേട്ടാലോ.

ആരാണ് നമ്മളിൽ തെറ്റ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക. സുരക്ഷിതവും ശക്തവുമായ ബന്ധത്തിന് ഈ വിശകലനം ഏറെ സഹായിക്കും. പരസ്പരം തർക്കിക്കാനാണ് പല ദമ്പതികൾക്കും താല്പര്യം. പരസ്പരം ജയിക്കാൻ ശ്രമിക്കുന്നിടത്ത് കുടുംബം തോൽക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു പാട്ട് കേട്ടാലോ?

നന്നായി ജീവിക്കാനുള്ള വഴികൾ നമ്മളിൽ തന്നെയുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ജീവിക്കുക എന്നതാണ് ആദ്യഘട്ടം. അതിന് എടുത്തുചാട്ടം ഇല്ലാതാക്കണം. അതിന് ആലോചനകൾ ആവശ്യമാണ്. എന്തു കാര്യം ചെയ്യുമ്പോഴും അതിൽ ചിന്തയുടെ സ്പർശമുണ്ടാവണം. ഒരു കാര്യത്തിനും വൈകാരികതയുടെ പുറത്ത് എടുത്തുചാടരുത്. ജീവിതം എത്ര സുന്ദരമാണെന്നറിയുമോ? സുന്ദരമാണ്, മനോഹരമാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം.